0: വ്യത്യസ്തങ്ങളായ ഖുർആൻ പാരായണങ്ങൾ തൻസീൽ. നാം ഇതുവരെ കേട്ടത് സഊദ് അഷ്ഹുറൈമിൻ്റെ പാരായണം, അധ്യായം അൽ ബഖറ 217 മുതൽ ആലുംറാൻ വചനം 129 വരെ. വിശ്വാസകാര്യങ്ങളിലെ അള്ളാഹുവിന്റെ നിശ്ചയം എന്ത്? സംശയരഹിതവും സുവ്യക്തവുമായ അടിസ്ഥാന പാഠങ്ങൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ അൽ ഉസൂൽ. പ്രക്ഷേപണം ശനിയാഴ്ച രാത്രി 9:30 തിങ്കൾ രാവിലെ 9:35 ചൊവ്വ വൈകുന്നേരം 5:35 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു അൽ ഉസൂൽ. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
1: أعوذ بالله من الشيطان الرجيم.

0: واحد وليذكر أولو الألباب.
1: ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിലൂടെ വിശുദ്ധ ഖുർആനിലെ 14-ാമത്തെ അധ്യായം സൂറത്തു ഇബ്രാഹിം 42 മുതൽ 52 കൂടിയ വചനങ്ങളാണ് നാം ശ്രവിച്ചത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഫഹദ് അൽ വർദി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നരകശിക്ഷ നീ ഒഴിവാക്കിത്തരേണമേ. തീർച്ചയായും അതിലെ ശിക്ഷ വിട്ടൊഴിയാത്ത വിപക്താകുന്നു. തീർച്ചയായും നരകം ചീത്തയായ ഒരു താവളവും പാർപ്പിടവും തന്നെയാകുന്നു. അൽ ഫുർഖാൻ, വചനം 65-66.
1: സത്യവിശ്വാസികളുടെ ഒട്ടേറെ പ്രാർത്ഥനകൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. സ്വന്തത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ പോറ്റി വളർത്തിയ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും വേണ്ടി നടത്തുന്ന ഒരു പ്രാർത്ഥന ഖുർആൻ പരിചയപ്പെടുത്തുന്നത്.

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ.
1: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ارحمنا وانت خير الراحمين.
1: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നീ കാരുണ്യകരിൽ ഉത്തമനല്ലോ. അൽ മുഅ്മിനൂൻ വചനം 109.
2: ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകുകയും ഞങ്ങളുടെ കാര്യം നേരാംവണ്ണം നിർവഹിക്കുവാൻ നീ സൗകര്യം ചെയ്യുകയും ചെയ്യണമേ. അൽ കഹ്ഫ് വചനം 10.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകുകയും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ. അൽ ഫുർഖാൻ വചനം 74.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ. അധ്യായം ഇബ്രാഹിം, വചനം 41.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾക്ക് പരിപാടികളിലേക്ക് പ്രത്യേകം സ്വാഗതം.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീലിൽ നാം കേൾക്കാൻ പോകുന്നത് വിശുദ്ധ ഖുർആനിലെ രണ്ടാം അധ്യായം സൂറ അൽ ബഖറ 221 മുതൽ അവസാനം വരെയും മൂന്നാം അധ്യായം സൂറ ആലു ഇമ്രാൻ 1 മുതൽ 109 വരെയുള്ള വചനങ്ങളുമാണ്. പാരായണം ചെയ്യുന്നത് പ്രശസ്ത കാര്യ മിഷാരി റാഷിദ് അൽ അഫാസി.
2: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വിശുദ്ധ ഖുർആനിലെ സൂറ അൽ ബഖറ 221 മുതൽ അവസാനം വരെയുള്ള വചനങ്ങളും സൂറ ആലു ഇമ്രാൻ 1 മുതൽ 109 വരെയുള്ള വചനങ്ങളുമാണ്. പാരായണം ചെയ്തത് മിഷാരി റാഷിദ് അൽ അഫ്രാസി.
1: نورنا على مر الزمان تألقا وأضاء للدنيا طريقا.
2: വായനക്കു വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിൻ്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്. ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിൻ്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും, നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും, അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും, എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തൻ്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തിനിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിൻ്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിൻ്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിൻ്റെ വായനാനുഭവങ്ങൾ നൽകി മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച്, അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിൻ്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെയും ആത്മബോധത്തിൻ്റെയും കപ്പൽ പണിത് തമസിൻ്റെ മറ നീക്കി നേരിൻ്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിൻ്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപ്പദം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: പരിശുദ്ധ ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിലും 5-ാം അധ്യായം 60-ാമത്തെ വചനത്തിലും കുരങ്ങ് എന്ന ജീവിയെപ്പറ്റി അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. ബനൂ ഇസ്രായേലുകാരോട് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൽപ്പനയുണ്ടായപ്പോൾ അവർ ചെയ്ത അക്രമത്തിന് അവരെ ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ടാണ് അള്ളാഹു തആല അവിടെ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്.

ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നവരോട് പറഞ്ഞപ്പോൾ അവർക്കുള്ള പരീക്ഷണമെന്നോണം സമുദ്രത്തിൽ നല്ല മത്സ്യത്തിൻ്റെ ചാകര അവർ കാണുകയുണ്ടായി. അവർ ചാല് കീറി മീനിനെ തടുത്തുവെക്കുകയും

അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോയിൽ ഇപ്പോൾ ഹിഫ്ളുൽ ഖുർആൻ പരിപാടിയുടെ സമയമാണ്. ഇന്ന് സൂറത്തുൽ അഹ്സാബിലെ 32-ാമത്തെ ആയത്തിന്റെ ഒരു ഭാഗമാണ് നമ്മൾ മനഃപ്പാഠമാക്കുവാൻ ശ്രമിക്കുന്നത്. ഹാഫിൽ ജാഫർ സലഫിയുടെ ക്ലാസ്സിലേക്ക് നമുക്ക് സ്വാഗതം പ്രവേശിക്കാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ അഹ്സാബിലെ 32-ാം ആയത്തിൻ്റെ ആദ്യ ഭാഗമാണ് നമ്മൾ മനഃപ്പാഠമാക്കിയത്. അതിൻ്റെ ബാക്കിയാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.

0: فلا تخضعن بالقول فيطمع الذي
1: ആണ് ത്വ ത്വ സുക്കൂൻ ഇടുമ്പോൾ ഫയത്വ ഫയത്വമാണ്.

0: അള്ളാഹു നമ്മുടെ പാരായണവും പഠനവുമെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: മാഷാ അല്ലാഹ്, ജസാകല്ലാഹു ഖൈറൻ. ഹിഫ്ളുൽ ഖുർആൻ ഇന്നത്തെ എപ്പിസോഡ് ഇതോടെ സമാപിക്കുന്നു. സൂറത്തുൽ അഹ്സാബിലെ 32-ാമത്തെ ആയത്തിൻ്റെ ഒരു ഭാഗമാണ് ഇന്ന് നമ്മൾ മനഃപ്പാഠമാക്കിയത്. ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണം എന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ചറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായി. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ ഭരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ, ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനുവേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ആൻഡ്രോയിഡ് ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് അൽ മുഅല്ലിം.

0: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് അൽ മുഅല്ലിം.
1: نور على مر الزمان تألقا وأضاء للدنيا ضريبا.
2: ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ, പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞുകൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ടൊരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്നി ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

0: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
1: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾക്ക് അതോർക്കുക, മധുരം ഖുർആൻ. സൂറ അൽ അൻഫാൽ 45 മുതൽ 58 വരെയുള്ള വചനങ്ങൾ. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് മൻസൂർ അസ്സഹ്റാനി.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ

0: ജസാകുമുല്ലാ ഖൈറൻ. നമ്മൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ അധ്യായം 8, സൂറ 45, 45 മുതൽ 58 വരെയുള്ള വചനങ്ങളാണ്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മൻസൂർ അസ്സഹറാനി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് ഖുർആൻ റേഡിയോ, തഫ്സീർ അമാനി. മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരം.
2: വചനം 63. ഖാല, അദ്ദേഹം പറഞ്ഞു, യാ ഖൗമി, എന്റെ ജനങ്ങളെ, അറഅയ്തും, നിങ്ങൾ കണ്ടുവോ, ഇൻ കുന്തു, ഞാനാണെങ്കിൽ, അലാ ബയ്യിനത്തിൻ, വ്യക്തമായ തെളിവോടെ, മിർ റബ്ബി, എന്റെ റബ്ബിങ്കൽ നിന്നുള്ള, വആതാനി, അവൻ എനിക്ക് നൽകിയിരിക്കുകയും, മിൻഹു, അവങ്കൽ നിന്ന്, റഹ്മത്തൻ, കാരുണ്യം, ഫമൻ, എന്നാൽ ആരാണ്, യൻസുറുനി, എന്നെ സഹായിക്കുക, മിനല്ലാഹി, അല്ലാഹുവിൽ നിന്ന്, ഇൻ അസൈതുഹു, അവനോട് ഞാൻ അനുസരണക്കേട് ചെയ്യുന്ന പക്ഷം, ഫമാ തസീദൂനനി, അപ്പോൾ നിങ്ങൾ എനിക്ക് വർദ്ധിപ്പിക്കുന്നതല്ല, ഗൈറ, അല്ലാതെ, തഖ്സീർ, നഷ്ടം വരുത്തൽ.

0: അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ കണ്ടുവോ? ഒന്ന് പറയുവിൻ, ഞാൻ എന്റെ റബ്ബിങ്കിൽ നിന്നുള്ള വ്യക്തമായ തെളിവോടെയായിരിക്കുകയും അവന്റെ പക്കൽ നിന്നുള്ള ഒരു കാരുണ്യം എനിക്കവൻ നൽകിയിരിക്കുകയുമാണെങ്കിൽ അപ്പോൾ ഞാൻ അള്ളാഹുവിനോട് അനുസരണക്കേട് ചെയ്യുന്ന പക്ഷം അവനിൽ നിന്ന് ആരാണ് എന്നെ സഹായിച്ചു രക്ഷിക്കുക? അപ്പോൾ നഷ്ടം വരുത്തലല്ലാതെ മറ്റൊന്നും നിങ്ങൾ എനിക്ക് വർദ്ധിപ്പിക്കുകയില്ല.
1: മുൻപ് പറഞ്ഞതുപോലെ കാരുണ്യം അഥവാ റഹ്മ കൊണ്ട് ഇവിടെയും പ്രവാചകത്വം തന്നെയാണ് പ്രധാന ഉദ്ദേശം. ഇതുപോലെയുള്ള ഏതാനും വാചകങ്ങൾ നൂഹ് അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ജനതയോട് ചെയ്ത പ്രസ്താവനയിലും മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. സ്വാലിഹ് നബി അലൈഹിസ്സലാമയുടെ ഉപദേശവും അദ്ദേഹം നൽകിയ തെളിവുകളും അവർ സ്വീകരിക്കുവാൻ ഒരുക്കമില്ല. അവർക്കൊരു പ്രത്യേക ദൃഷ്ടാന്തം കാണണമെന്ന് അവർ ആവശ്യപ്പെട്ടു. ആ ദൃഷ്ടാന്തത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നു.
2: വചനം 64. വയാ കൗമി, എന്റെ ജനങ്ങളെ, ഹാദിഹി ഇദാ നാക്കത്തുല്ലാഹി, അള്ളാഹുവിന്റെ ഒട്ടകം, ലക്കും നിങ്ങൾക്ക്. ആയത്തൻ ഒരു ദൃഷ്ടാന്തമായിട്ട്, ഫദറൂഹ, അതിനാൽ നിങ്ങൾ അതിനെ വിട്ടേക്കുവിൻ, തഅ്കുൽ, അത് തിന്നുകൊള്ളട്ടെ, ഫീ അർളില്ലാഹി, അള്ളാഹുവിൻ്റെ ഭൂമിയിൽ, വലാ തമസ്സൂഹ, നിങ്ങളതിനെ ബാധിപ്പിക്കുകയും ചെയ്യരുത്, വിസൂഇൻ, ഒരു തിന്മയും, ഫയഅഖുദക്കും, എന്നാൽ നിങ്ങളെ പിടികൂടും, അദാബുൻ, ശിക്ഷ, ഖരീബുൻ, സമീപസ്ഥമായ.

0: എന്റെ ജനങ്ങളെ, ഇതാ നിങ്ങൾക്കൊരു ദൃഷ്ടാന്തമായി കൊണ്ട് അള്ളാഹുവിന്റെ ഒട്ടകം. ആകയാൽ അതിനെ അതിന്റെ പാട്ടിൽ നിങ്ങൾ വിട്ടേക്കുവിൻ. അത് അള്ളാഹുവിന്റെ ഭൂമിയിൽ നടന്നു തിന്നുകൊള്ളട്ടെ. അതിന് ഒരു തിന്മയും നിങ്ങൾ ബാധിപ്പിക്കുകയും ചെയ്യരുത്. എന്നാൽ സമീപസ്ഥമായ ഒരു ശിക്ഷ നിങ്ങളെ പിടികൂടുന്നതാണ്.
1: വചനം 65. ഫഅഖറൂഹ, എന്നിട്ട് അവരതിനെ അറുകൊല ചെയ്തു. ഫഖാല, അപ്പോഴദ്ദേഹം പറഞ്ഞു, തമത്തഉ, നിങ്ങൾ സുഖമെടുത്തുകൊള്ളുക. ഫീദാരിക്കും, നിങ്ങളുടെ പാർപ്പിടത്തിൽ. സലാസത്ത് അയ്യാമിൻ, മൂന്ന് ദിവസങ്ങൾ. ദാലിക, അത്. വഅദുൻ, ഒരു വാഗ്ദത്തമാണ്. ഗൈറു മക്ദൂബ്, വ്യാജമായിരിക്കാത്ത.

0: എന്നിട്ട് അവർ അതിനെ അറുകൊല ചെയ്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ പാർപ്പിടത്തിൽ 3 ദിവസം സുഖമെടുത്തുകൊള്ളുവിൻ, അഥവാ അപ്പോഴേക്കും ശിക്ഷ അനുഭവപ്പെടും. അത് നിർവ്യാജ്യമായ ഒരു വാഗ്ദത്തമാകുന്നു.
1: ഒട്ടകം അതിൻ്റെ തീറ്റയും കുടിയുമായി ഭൂമിയിലൂടെ നടന്നുകൊള്ളട്ടെ. നിങ്ങളതിനെ ഒരുവിധത്തിലും ഉപദ്രവിക്കരുത്. ഉപദ്രവിച്ചാൽ താമസിയാതെ തന്നെ നിങ്ങൾക്ക് അള്ളാഹുവിങ്കിൽ നിന്നുള്ള ശിക്ഷ അനുഭവപ്പെടും എന്ന് സോലിഹ് നബി അലൈഹിസ്സലാം അവരെ താക്കീത് ചെയ്തു. വെള്ളത്താവളത്തിൽ 1 ദിവസം അവർക്കും 1 ദിവസം ഒട്ടകത്തിനുമാണെന്ന് ഊഴം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. അവർക്കത് സഹിക്കുവാൻ കഴിഞ്ഞില്ല. അവർ അതിനെ കുത്തിക്കൊന്നു. ഇനി നിങ്ങൾക്ക് 3 ദിവസമേ സുഖമായി ജീവിക്കുവാൻ കഴിയുകയുള്ളൂ. അതോടെ ശിക്ഷയും ബാധിക്കും. അതിൽ മാറ്റം വരികയില്ല തന്നെ എന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. സംഭവിച്ചതും അങ്ങനെ തന്നെ.
2: വചനം 66. ഫലമ്മാ ജാഅ, എന്നിട്ട് വന്നപ്പോൾ, അമ്രുനാ, നമ്മുടെ കൽപ്പന, നജ്ജൈന, നാം രക്ഷപ്പെടുത്തി, സ്വാലിഹൻ, സ്വാലിഹിനെ, വല്ലദീന ആമനു, വിശ്വസിച്ചവരെയും, മഅഹു, അദ്ദേഹത്തോടൊപ്പം, ബിറഹ്മത്തിൻ, കാരുണ്യം കൊണ്ട്, മിന്ന, നമ്മിൽ നിന്നുള്ള, വമിൻ ഖിസി, അപമാനത്തിൽ നിന്നും, യൗമിഇദിൻ, ആ ദിവസത്തിലെ, ഇന്ന റബ്ബക, നിശ്ചയമായും നിന്റെ റബ്ബ്, ഹുവൽ ഖവിയു, അവനത്രേ ശക്തൻ, അൽ അസീസ്, പ്രതാപശാലി.

0: അങ്ങനെ നമ്മുടെ കൽപ്പന വന്നപ്പോൾ സ്വാലിഹിനെയും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരെയും നമ്മുടെ പക്കൽ നിന്നുള്ള കാരുണ്യം കൊണ്ട് നാം രക്ഷപ്പെടുത്തി. അന്നേ ദിവസത്തെ അപമാനത്തിൽ നിന്നും നാം അവരെ രക്ഷപ്പെടുത്തി. നിശ്ചയമായും നിന്റെ റബ്ബു തന്നെയാണ് ശക്തനും പ്രതാപശാലിയുമായുള്ളവൻ.
1: വചനം 67. വഅഖദ, പിടികൂടുകയും ചെയ്തു. അല്ലദീന ദലമു, അക്രമം ചെയ്തവരെ. അസ്വൈഹത്തു, ഘോര ശബ്ദം. ഫഅസ്ബഹു, അങ്ങനെ അവരായി. ഫീ ദിയാരിഹിം, അവരുടെ വസതികളിൽ. ജാസിമീൻ, കമിഴ്ന്നു മുട്ടുകുത്തി വീണവർ.
2: وَأَخَذَ الَّذِينَ ظَلَمُوا الصَّيْحَةُ فَأَصْبَحُوا فِي دِيَارِهِمْ جَاثِمِينَ
0: അക്രമം പ്രവർത്തിച്ചവരെ ഘോര ശബ്ദം പിടികൂടുകയും ചെയ്തു. അങ്ങനെ അവർ അവരുടെ പാർപ്പിടങ്ങളിൽ കമിഴ്ന്നു വീണവരായി, അഥവാ ചത്തൊടുങ്ങി.
1: വചനം 68. കഅല്ലം യഗ്നൗ, അവർ ധന്യമാകാത്ത അഥവാ ഉണ്ടായിട്ടില്ലാത്ത പോലെ. ഫീഹ, അവിടെ. അലാ, അറിയുക. ഇന്ന സമൂദ, നിശ്ചയമായും സമൂദ്. കഫറു, അവർ നന്ദികേട് ചെയ്തു. റബ്ബഹും, അവരുടെ റബ്ബിനോട്. അലാ, അറിയുക. ബുഉദൻ, വിദൂരത. ലിസമൂദ്, സമൂദിനെ.

0: അതെ, അവിടത്തിൽ അവർ ഉണ്ടായിട്ടില്ലാത്തതുപോലെ അല്ല. അറിയുക, നിശ്ചയമായും സമൂദ് ഗോത്രം അവരുടെ റബ്ബിനോട് നന്ദികേട് ചെയ്തു. അല്ല, അറിയുക, സമൂദ് ഗോത്രത്തിന് വിദൂരത അഥവാ കാരുണ്യത്തിൽ നിന്നും അവർ വളരെ അകലം.
1: ഈ സംഭവം അഹ്റാഫ്, ഷുഅറാ, ഖമർ എന്നീ സൂറത്തുകളിൽ വിശദമായി വിവരിച്ചിട്ടുള്ളത് കൊണ്ട് ഇവിടെ കൂടുതൽ വിവരിക്കുന്നില്ല. സ്വാലിഹ് നബി അലൈഹിസ്സലാമിയുടെ ഒട്ടകത്തിന്റെ വിശേഷതകളെപ്പറ്റി ചിലർ നടത്തിയിട്ടുള്ള ദുർവ്യാഖ്യാനങ്ങളെ സംബന്ധിച്ചുള്ള നിരൂപണം സൂറത്തുൽ ഖമറിന്റെ വ്യാഖ്യാനത്തിൽ കാണാം. വിഭാഗം 7. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയുടെയും ലൂത്ത് നബി അലൈഹിസ്സലാമിയുടെയും കഥകളാണ് ഈ വിഭാഗത്തിലുള്ളത്. പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ സംഭവങ്ങൾ താഴെ ഹിജിർ, അൻകബൂത്ത്, ദാരിയാത്ത് എന്നീ സൂറത്തുകളിലും വിവരിക്കപ്പെട്ടു കാണാം.
2: വചനം 69. വലഖദ് ജാഅത്ത്, വരികയുണ്ടായി, റുസുലുന, നമ്മുടെ ദൂതന്മാർ, ഇബ്രാഹീമ, ഇബ്രാഹീമിൻ്റെ അടുക്കൽ, ബിൽബുഷ്ര, സന്തോഷവാർത്തയുമായി, ഖാലു, അവർ പറഞ്ഞു, സലാമ, സലാം, ഖാല, അദ്ദേഹം പറഞ്ഞു, സലാം, സലാം, ഫമാലബിസ, എന്നിട്ട് അദ്ദേഹം താമസിച്ചില്ല, അൻജാഅ, വരുവാൻ, ബിഇജ്ലിൻ, ഒരു കാളക്കുട്ടിയെയും കൊണ്ട്, ഹനീദ്, ചുട്ടുവെവിക്കപ്പെട്ട.

0: നമ്മുടെ ദൂതന്മാർ സന്തോഷവാർത്തയുമായി ഇബ്രാഹീമിന്റെ അടുക്കൽ വരികയുണ്ടായി. അവർ പറഞ്ഞു, സലാം അഥവാ സമാധാനം ഭവിക്കട്ടെ. അദ്ദേഹം പറഞ്ഞു, സലാം. എന്നിട്ട് അദ്ദേഹം ഒരു ചുട്ടുവേവിച്ച കാളക്കുട്ടിയുമായി വരുവാൻ താമസമുണ്ടായില്ല.
1: ഈ ദൂതന്മാർ മലക്കുകളായിരുന്നു. ഇബ്രാഹീമിന്റെ അതിഥികൾ ളൈഫ് ഇബ്രാഹിം എന്നാണ് സൂറത്ത് ദാരിയാത്തിൽ ഇവരെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതിഥികളെപ്പോലെ മനുഷ്യരൂപത്തിൽ വന്ന അവർ ആരായിരുന്നുവെന്ന് അദ്ദേഹം അറിഞ്ഞില്ല. സൽക്കാരപ്രിയനായിരുന്ന അദ്ദേഹം അന്നത്തെ പതിവനുസരിച്ച് വിശിഷ്ടാഹാരമായി കരുതപ്പെടുന്ന ഒരു കാളക്കുട്ടിയെ അറുത്ത് കൽച്ചുളയിൽ വെച്ച് വേവിച്ചു തയ്യാറാക്കി ഭക്ഷണം വിളമ്പിവെച്ചു അവരെ ക്ഷണിച്ചു. സൂറത്ത് ദാരിയാത്തിൽ ഈ രംഗം വിവരിച്ചിരിക്കുന്നത് ഇങ്ങനെയാകുന്നു. ഉടനെ അദ്ദേഹം തന്റെ വീട്ടുകാരുടെ അടുക്കൽ പതുക്കെ ചെന്ന് ഒരു തടിച്ചു കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്നു അവരുടെ അടുക്കൽ വെച്ചു. തിന്നുകയില്ലേ എന്ന് പറഞ്ഞു. ദാരിയാത്തി 26-27. അവരുടെ വരവിന്റെ ഉദ്ദേശ്യത്തെപ്പറ്റി താഴെ വിവരിക്കുന്നുണ്ട്.
2: വചനം 70. ഫലമ്മാ റആ, എന്നിട്ട് അദ്ദേഹം കണ്ടപ്പോൾ, ഐദിയഹും അവരുടെ കൈകളെ, ലാ തസിലു, ചേരാതെ അഥവാ നീളാതെ, ഇലൈഹി, അതിലേക്ക്, നക്കിറഹും, അവരെക്കുറിച്ച് അദ്ദേഹം ശങ്കിച്ചു. ഔജസ, അദ്ദേഹത്തിന് തോന്നുകയും ചെയ്തു. മിൻഹും, അവരെപ്പറ്റി, ഖൈഫ, ഒരു ഭയം. ഖാലു, അവർ പറഞ്ഞു, ലാ തഖഫ്, നീ ഭയപ്പെടണ്ട. ഇന്നാ ഉർസിൽനാ, ഞങ്ങൾ അയക്കപ്പെട്ടിരിക്കുന്നു, ഇലാ ഖൗമി, ജനങ്ങളിലേക്ക്, ലൂത്തിൻ, ലൂത്തിൻ്റെ.
3: فلما رأى أيديهم لا تصل إليه نكرهم وأوجس منهم خيفة قالوا لا تخف إنا أرسلنا إلى قوم لوط.
0: എന്നിട്ട് അവരുടെ കൈകൾ അതിലേക്ക് നീളുന്നില്ലെന്ന് കണ്ടപ്പോൾ അദ്ദേഹം അവരെക്കുറിച്ച് ശങ്കിച്ചു. അവരെപ്പറ്റി അദ്ദേഹത്തിന് ഒരു ഭയം തോന്നുകയും ചെയ്തു. അവർ പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞങ്ങൾ ലൂത്തിന്റെ ജനങ്ങളിലേക്ക് അയക്കപ്പെട്ടിരിക്കുകയാണ്.
4: അതിഥികൾ ഭക്ഷണത്തിലേക്ക് കൈനീട്ടുന്നില്ല, മലക്കുകൾ ഭക്ഷണം കഴിക്കാറില്ലല്ലോ. അത് കണ്ടപ്പോൾ അവരെപ്പറ്റി ഇബ്രാഹിം അലൈഹിസ്സലാമയ്ക്ക് സംശയവും ഭയവുമുണ്ടായി. ഇത് മനസ്സിലാക്കിയ അതിഥികൾ തങ്ങളെ സ്വയം പരിചയപ്പെടുത്തി. തങ്ങൾ അള്ളാഹു അയച്ച ദൂതന്മാരാണ്. ലൂത്ത് നബി അലൈഹിസ്സലാമയുടെ ജനതയെ നശിപ്പിക്കുവാൻ വേണ്ടി അയക്കപ്പെട്ടവരാണ് എന്നറിയിച്ചു. ഇതായിരുന്നു അവരുടെ വരവിന്റെ ഒരു ലക്ഷ്യം. മറ്റൊരു ലക്ഷ്യത്തെ പറ്റി തുടർന്ന് പറയുന്നു.
5: പരിശുദ്ധ ഖുർആനിന്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിലും 5-ാം അധ്യായം 60-ാമത്തെ വചനത്തിലും കുരങ്ങ് എന്ന ജീവിയെപ്പറ്റി അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. ബനു ഇസ്രായേലുകാരോട് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൽപ്പനയുണ്ടായപ്പോൾ അവർ ചെയ്ത അക്രമത്തിന് അവരെ ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ടാണ് അള്ളാഹു തആല അവിടെ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്.

0: ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നവരോട് പറഞ്ഞപ്പോൾ അവർക്കുള്ള പരീക്ഷണമെന്നോണം സമുദ്രത്തിൽ നല്ല മത്സ്യത്തിൻ്റെ ചാകര അവർ കാണുകയുണ്ടായി. അവർ ചാല് കീറി മീനിനെ തടുത്തുവെക്കുകയും പിറ്റേ ദിവസം പോയി മീൻ പിടിക്കുകയും ചെയ്തു. ഈ ഒരു കാരണത്താൽ മനുഷ്യരായ അവർ കുരങ്ങന്മാരാക്കി മാറ്റപ്പെടുകയുണ്ടായി എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നെഞ്ചേറ്റതിൻ്റെതിന് പകരം അതിനെ അവഗണിച്ചാൽ അള്ളാഹുവേയും റസൂലിനെയും ദീനിനെയും കബളിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചാൽ അനതിവിദൂരമല്ലാത്ത ഭാവിയിൽ ദൈവശിക്ഷ അവർ കാത്തിരിക്കണമെന്ന താക്കീതാണ് ഇവിടെ അല്ലാഹു തആല നൽകുന്നത്.
1: പീസ് ഖുർആൻ റേഡിയോ ഖത്മുൽ ഖുർആൻ വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസുകളായി ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്തു തീർക്കാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് നബീൽ അൽ റിഫായ്.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: فقتله قال أقتلت نفسا زكية بغير نفس لقد جئت شيئا نكرا.
1: പരിശുദ്ധ ഖുർആനിൻ്റെ അനേകം ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: ഇബ്നു ഹജർ അസ്കലാനി റഹിമുല്ലയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജുനുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസിൻ്റെ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്കലാനി റഹിമുല്ലയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം കാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ കാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. പിന്നെ ഭരണകൂടത്തിലൊരു ഔദ്യോഗിക പദവിയിലിരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ ജെയ്ത്ത് എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടുണ്ടല്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അത് അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്കലാനി റഹിമുല്ലാ പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിലെന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്
1: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നും ഇല്ല.
0: അതെ,
1: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
0: അതെ അതെ,
1: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ,
0: അതിരുകൾ.
1: അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ലാഹ് നല്ലൊരു.
0: നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മിനിങ്ങളെല്ലാവരും ഇവിടെ ജയിൽ അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തരം സംഗതികൾ നമ്മൾ ഭയങ്കരമായൊരു ഓപ്പണിങ് ഉണ്ടാക്കുമെന്നതിനു കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദ്. ഹാരിസ് ബിൻ സലീമാണ് ഈ സംസാരിക്കുന്നത്. വളരെ ചികിത്സ ആവശ്യമായി വന്ന ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ചോദിച്ചു പോകും, ഇതിൻ്റെ സാമ്പത്തിക ചിലവുകളെല്ലാം നിങ്ങൾ എങ്ങനെ സ്വരൂപിച്ചു, എവിടെ നിന്ന് ലഭിച്ചു? നമ്മുടെ ഒരു നല്ല മനസ്സിൻ്റെ ചോദ്യമാണത്. ഫലപ്രദമായി നമുക്കും കുടുംബത്തിനും പ്രയോജനപ്പെട്ട ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് തിരിച്ചിറങ്ങുമ്പോഴും സംഘാടകരോട് ചില ആത്മാർത്ഥതയുള്ളവർ ചോദിക്കാറുണ്ട്, ഇതിൻ്റെ ചിലവുകളെല്ലാം നിങ്ങൾക്ക് പൂർത്തിയായോ, എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ചില പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ചില പൊതുപിരിവുകളിൽ നമ്മൾ നമ്മുടേതായ ഭാഗതയും നിർണയിക്കാറുണ്ട്. ധാരാളം നല്ല ഫീഡ്ബാക്കുകൾ വന്നിട്ടുള്ള ഒരു മഹാസംരംഭമാണ് നമ്മുടെ ഈ പീസ് റേഡിയോ. ഈ പീസ് റേഡിയോ കേൾക്കുന്നവരും അതുകൊണ്ട് കുടുംബപരമായും വ്യക്തിപരമായും പ്രയോജനം കിട്ടിയവരും നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത്രയും വലിയൊരു സംരംഭം നിങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ടു പോകുന്നു, അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായും ഈ റേഡിയോയുടെ ഉപകാരം ലഭിക്കുന്ന, ഇതിൻ്റെ നന്മയെക്കുറിച്ച് തിരിച്ചറിഞ്ഞവരുടെ ഈ ചോദ്യങ്ങളും അതേപോലെ തന്നെ അന്വേഷണങ്ങളും തന്നെയാണ് ഈ മഹാസംരംഭത്തെ നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ റേഡിയോയെ നമ്മളെല്ലാവരും സഹായിക്കണം. നമുക്ക് കഴിയാവുന്ന സാമ്പത്തിക സഹായങ്ങൾ നമുക്ക് നൽകുവാൻ റേഡിയോയിൽ തന്നെ സപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ സപ്പോർട്ട് റേഡിയോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അതിൻ്റെ അക്കൗണ്ട് നമ്പറുകളും കാര്യങ്ങളും സ്വരൂപിച്ച് നമ്മളതിൻ്റെ ആളുകളുമായി നേരിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കഴിയാവുന്ന സഹായ സഹകരണങ്ങൾ ഇതിനു വേണ്ടി ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും സദക്കകളെയും പൂർണ്ണ പ്രതിഫലത്തോടെ സ്വീകരിക്കുമാറാവട്ടെ.
1: ഇവിടെ നൽകിയ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് താങ്കൾ പണം അയക്കേണ്ടത്. പണം അയച്ചു കഴിഞ്ഞാൽ 9746950006 നമ്പർ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ അറിയിക്കാൻ മറക്കരുത്. എന്തെങ്കിലും സഹായം ആവശ്യമെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ സപ്പോർട്ട് റേഡിയോ വിൻഡോയിൽ നിങ്ങളുടെ പേരും സ്ഥലവും അയക്കുകയോ നൽകിയ നമ്പറിൽ വാട്സപ്പ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: Peace Radio. Tune to reality.
1: പരിശുദ്ധ ഖുർആനിന്റെ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരു ഈച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരു ഈച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചു കൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
1: മിസ് ഖുർആൻ റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് അത്തഹ്സീൻ. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അറിയാതെ വന്നു പോകുന്ന അബദ്ധങ്ങളും തെറ്റുകളും ഉണ്ടാകാറുണ്ട്. സൂറത്തുൽ ഹശറിലെ 14-15 വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ വരുന്ന സ്ഖലിതങ്ങളെക്കുറിച്ചാണ് ഇന്ന് അത്തഹ്സീൻ പ്രോഗ്രാമിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ഹാഫിദ് അബ്ദു ഷുക്കൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളെ സംബന്ധിച്ചുമാണ് പഠിച്ചു വരുന്നത്. ഇൻഷാ അല്ലാ സൂറത്തുൽ ഹശ്റിലെ 14-15 ആയത്തുകളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്.
3: ലാ യുഖാതിലൂനകും ജമീഅൻ ഇല്ലാ ഫീ ഖുറം മുഹസ്സനതിൻ ഔ മിൻ വറാഇ ജുദുർ بأسهم بينهم شديد تحسبهم جميعا وقلوبهم شتى ذلك بأنهم قوم لا يعقلون كمثل الذين من قبلهم قريبا ذاقوا وبال أمرهم ولهم عذاب أليم
2: കാഫ് തൊണ്ടയുടെ മുഗൾ ഭാഗത്തിൻ്റെ മേലെ ചെറുനാക്കിൻ്റെ ഭാഗമാണ് മഖ്റജ്.
3: ലാ യുഖാതിലൂനകും, യുഖാതിലൂനകും അല്ല, ലാ യുഖാതിലൂനകും ജമീഅ.
2: സാക്കിന മീമിന് ശേഷം ജീം ഇസ്ഹാർ.
3: ലാ യുഖാതിലൂനകും ജമീഅ. ജമീഅൻ ഇല്ല, ജമീഅൻ
2: തൻവീന് ശേഷം ഹംസ വെളിവാക്കി ഉച്ചരിക്കണം. തൻവീനിനെ ഓതിപ്പോകുന്ന സമയത്ത് ജമീഅൻ ഇല്ല, ജമീഅൻ ഇല്ല ഇങ്ങനെയൊന്നും ഓതരുത്.
3: ജമീഅൻ ഇല്ല, ജമീഅൻ ഇല്ല ഫീ ഖുറ, ഇല്ല ഫീ ഖുറ.
2: വഖഫ് ചെയ്യുമ്പോൾ ഖുറ എന്ന് പറഞ്ഞു നിർത്താം, എന്നാൽ കൂട്ടി ഓതുമ്പോൾ
3: ഖുറം മുഹസ്സന
2: ഇങ്ങനെ. ഖാഫിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. അതുപോലെ തൻവീന് ശേഷം മീമു വന്നാൽ ഇത് ഗംബിഗുന്ന, അവിടെ മണിക്കണം.
3: ഖുറം മുഹസ്സന,
2: തൻവീനിനെ മീമിലേക്ക് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം.
3: ഇല്ല ഫീ ഖുറം മുഹസ്സനതിൻ ഔ മിൻ വറാഇ ജുദുർ. മുഹസ്സന, മുഹ
2: തൊണ്ടയുടെ മധ്യഭാഗം. അതുപോലെ സ്വാദ് ഇസ്തിഇലാന്റെ അക്ഷരമാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കണം സ്വാദ്.
3: മുഹസ്സന,
2: മുഹസ്സന അല്ല, മുഹസ്സന എന്നുമല്ല, മുഹസ്സ.
3: മുഹസ്സനതിൻ, മുഹസ്സനതിൻ ഔ,
2: തൻവീന് ശേഷം ഹംസ ഇവിടെ വെളിവാക്കി ഉച്ചരിക്കണം, ഇസ്ഹാർ ചെയ്യണം.
3: മുഹസ്സനതിൻ ഔ, ഔ മിൻവ, ഔ മിൻവ.
2: നൂൻ സാക്കിനേക്ക് ശേഷം വ വന്നാൽ ഇത് ഗംബിഗുന്ന.
3: ഔ മിൻവറാഇ
2: ഇങ്ങനെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം.
3: വറാഇ
2: ഇവിടെ മദ് മുത്തസിലാണ്, മുത്തസിൽ വാജിബാണ് എന്ന് നമ്മൾ പഠിച്ചു. നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദ്ർ അവിടെ നീട്ടണം. പിന്നെയോ ജുദുർ എന്നാണ് വഖഫ് ചെയ്യേണ്ടത്. ജുദുർ ജീമിന് ദൊമ്മ്, ദാലിന് ദൊമ്മ്, ഇതൊക്കെ ശ്രദ്ധിക്കണം. റായിന് കിസ്റാണ്, നിർത്തുമ്പോൾ ജുദുർ സുക്കൂൻ റായിന് നൽകിക്കൊണ്ട് ജുദുർ. തീരെ അറിയാത്ത ആളുകൾ മനസ്സിലാക്കുക, ജുദുർ എന്നൊന്നും പറയരുത്, ജുദുർ ജുദുർ. അപ്പോൾ ഇല്ല ഫീ ഖുറം മുഹസ്സനതിൻ ഔ മിൻ വറാഇ ജുദുർ, ഇങ്ങനെ ഓതുക. ബഅസുഹും ബൈനഹും ശദീദ്, ബഅസുഹും ബഅസുഹും ബഅസുഹും അല്ല ബഅസുഹും ബൈനഹും എന്ന് ഓതരുത്, ബഅസുഹും ബഅസുഹും ബഅസുഹും ബൈനഹും. സാക്കിനായ മീമിന് ശേഷം ബ ഇഖ്ഫ ഷഫവി അവ്യക്തമാക്കി അവിടെ മണിക്കണം. ബഅസുഹും ബൈനഹും ബഅസുഹും ബൈനഹും ബൈനഹും ശദീദ് ശദീദ്. വഖഫ് ചെയ്യുമ്പോൾ ദാലിനെ ശരിക്കും കേൾക്കണം, അവിടെ നിർത്തുമ്പോൾ ദാലിനെ ശരിക്കും കേൾക്കണം. ശദീദ് തഹ്സബുഹും തഹ്സബുഹും തഹ്സബുഹും അല്ല ഹ സുക്കൂനാണ്. ഹന് ഹഅന്റെ മഖ്റജ് തൊണ്ടയുടെ മധ്യഭാഗമാണ്. തഹ്സബുഹും തഹ്സബുഹും ജമീഅ ജമീഅ, വഖഫ് ചെയ്യുമ്പോൾ തഹ്സബുഹും ജമീഅ. രണ്ട് ഹർക്കത്തിൻ്റെ ഖദ്ർ നീട്ടി നിർത്താം, കൂട്ടി ഓതുകയാണ് നല്ലത്. ജമീഅ തഹ്സബുഹും ജമീഅ വഖുലൂബുഹും, കൂട്ടി ഓതുമ്പോൾ തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്യണം, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ജമീഅ വഖുലൂബുഹും വഖുലൂബുഹും ശത്ത തഹ്സബുഹും ജമീഅ വഖുലൂബുഹും ശത്ത ശത്ത. വഖഫ് ചെയ്യുമ്പോൾ അങ്ങനെ രണ്ട് ഹർക്കത്തിൻ്റെ ഖദ്ർ നീട്ടി നിർത്താം. ذلك بانهم ذلك ذلك لا ذلك.

0: അല്ല, കെമെഫെലി ഉച്ചാരണം പഠിക്കുക. കെമെഫെലി നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട് വരണം. കെമെഫെലി, കെമെസെലി അല്ല, കെമെഫെലി ലദീന, അല്ലദീന, ലസീന അല്ല, അല്ലദീന. മിൻ ഖബ്ലിഹിം, മിൻ ഖബ്ലിഹിം അല്ല, മിൻ ഖ. നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഖാഫ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. ഗുന്നയും അതിൻ്റെ കൂടെ വന്നതിനാൽ സ്വരഭാരത്തിലാക്കാൻ ശ്രദ്ധിക്കുക. മിൻ ഖബ്ലിഹിം, ഖബ് ഖബ് ബഇന് ഖൽഖല ചെയ്യണം. മിൻ ഖബ്ലിഹിം, മിൻ ഖബ്ലിഹിം ഖരീബ, മിൻ ഖബ്ലിഹിം ഖരീബ. ذاقوا وبال أمرهم, ذاقوا ألا ذا, ذاقوا وبال أمرهم, أمرهم വളരെ അധികം ശ്രദ്ധിക്കേണ്ട ഒരു പദമാണിത് അമർ. അതുപോലെ വമ്രഅതു, ഇവിടെയൊക്കെ അധികം ആളുകളും മീമിന് പകരം ബ ആണ് ഉച്ചരിക്കുക. അമ്രിഹിം, അംബ്രിഹിം അല്ല, വമ്രഅതു, വമ്രഅതു അല്ല, വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പദമാണിത്. അതുപോലെ ലിക്കുല്ലിംരിയും ഒക്കെ, അവിടെയൊക്കെ സാക്കിന മീമിനെ ബ ആക്കിയിട്ട് മാറ്റും, അത് ശ്രദ്ധിക്കുക. അപ്പോൾ പറയേണ്ടത് എന്നല്ല അദാബ്, ദാലിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. അദാബുൻ അലീം, അദാബുൻ അലീം, നലീം അല്ല, നൂനല്ല, ഹംസയാണ്. അദാബുൻ അലീം, ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് ഓതണം. ഇൻഷാല്ലാ ഒന്നുകൂടെ ഈ ഭാഗം ശ്രദ്ധിക്കുക. لا يقاتلونكم جميعا إلا في قرى محصنة أو من وراء جدر بأسهم بينهم شديد تحسبهم جميعا وقلوبهم شتى ذلك بأنهم قوم لا يعقلون كمثل الذين من قبلهم قريبا ذاقوا وبال أمرهم ولهم عذاب أليم. سورة الحشر ലെ 14-15 ആയത്തുകളാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. അല്ലാഹു സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ, ജസാകല്ലാഹു ഖൈറാ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അത്തഹ്സീൻ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ വരുന്ന അബദ്ധങ്ങൾ ശ്രോതാക്കളുടെ ശ്രദ്ധയിൽ എത്തിക്കുകയായിരുന്നു അത്തഹ്സീൻ പ്രോഗ്രാമിലൂടെ. ഇന്ന് ശ്രോതാക്കൾ കേട്ടത് സൂറത്തുൽ ഹശ്റിലെ 14-15 വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ വരുന്ന അബദ്ധങ്ങളെക്കുറിച്ചുള്ള ക്ലാസ് ആയിരുന്നു. ക്ലാസ് എടുത്തത് ഹാഫിദ് അബ്ദുൽ ഷുക്കൂർ.
2: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
3: പരിശുദ്ധ ഖുർആനിൻ്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിനെ അല്ലാഹു തആല ഒരുപാട്

0: അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അള്ളാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അള്ളാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്, ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നൊരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ടു മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്. ഒരു ഇത്താത്തയുണ്ട്, അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത്. ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയെക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ മനഃപ്പാഠം. വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിന്റെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിൻ്റെ പാരായണമാണ് നമ്മൾ കേട്ടത്. നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവർത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിയുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ. കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം. ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
1: അവിടെ ഖുർആനൻ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
2: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
0: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു പുത്

0: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
1: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
2: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوي عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
0: അള്ളാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അള്ളാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അള്ളാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അള്ളാഹു, അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അള്ളാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അള്ളാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അള്ളാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അള്ളാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അള്ളാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹറമേനിലെ വിശുദ്ധ ഇരു ഹറമുകളെയും സുബഹ് മഗ്രിബ് നമസ്കാരത്തിലെ പാരായണം കേൾക്കാം.

0: ഇതോടുകൂടി ഹറമേൻ ലൈവ് സമാപിക്കുന്നു.
1: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള അവിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയെക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم
4: ولما رجع موسى إلى قومه غضبان أسفا قال بئس ما خلفتموني من بعدي أعجلتم أمر ربكم وألقى الألواح وأخذ برأس أخيه يجره إليه قال ابن أم إن القوم استضعفوني وكانوا يقتلونني فلا تشمت بي الأعداء ولا تجعلني مع القوم الظالمين قال رب اغفر لي ولأخي وأدخلنا في رحمتك وأدخلنا في

0: ജസാക്കുമുല്ലാഹ് ഖൈറൻ. നാം കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിലൂടെ വിശുദ്ധ ഖുർആനിലെ 7-ാമത്തെ അധ്യായം സൂറത്തു അൽ ആറാഫ് 150 മുതൽ 157 കൂടിയ വചനങ്ങളാണ് നാം ശ്രവിച്ചത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അൽ വഹീദാൻ.
1: പരിശുദ്ധ ഖുർആനിൻ്റെ അനേകം ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല ഒട്ടകത്തിൻ്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിൻ്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിൻ്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ്.

0: ഒരാളുടെ അസുഖം ഭേദമാക്കൽ വളരെയധികം പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. അസുഖം വരാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ പുണ്യം ലഭിക്കും. ആയിരക്കണക്കിന് ആളുകൾക്ക് അസുഖം വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ, അസുഖം നേരത്തെ കണ്ടെത്തുവാനും അസുഖത്തിന്റെ തീവ്രത എത്തുന്നതിനു മുൻപേ ചികിത്സിച്ച് ഭേദമാക്കുവാനും ആളുകളെ ബോധവൽക്കരിക്കുക എന്ന പ്രയത്നമാണ് പീസ് റേഡിയോ ചെയ്യുന്നത്. അത്തരത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് പീസ് റേഡിയോ നടത്തുന്ന പ്രോഗ്രാമുകൾ കുറഞ്ഞ മിനിറ്റുകൾ കൊണ്ട് തന്നെ ഓരോ വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ആരോഗ്യ ബോധവൽക്കരണം എല്ലാ ദിവസവും ഇന്ത്യൻ സമയം രാവിലെ 6:35 കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും ആരോഗ്യ വിചാരം വിദഗ്ധ ഡോക്ടർമാരുടെ പ്രത്യേക വിഷയത്തെ ആസ്പദമാക്കിയുള്ള അഭിമുഖം തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ സമയം 9:25 ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. തെരഞ്ഞെടുത്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്ന പ്രോഗ്രാം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ഹൃദയവസന്തം. ജംഷീർ സലാഹി അവതരിപ്പിക്കുന്നു വിശുദ്ധ ഖുർആൻ സൂറ ഹൗദ് 74-75 വചനങ്ങൾ. അനുകമ്പയുടെ ആൾ രൂപം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫലമ്മാ ദഹബ അൻ ഇബ്രാഹീമ റൗഉ إبراهيم الروع وجاءته البشرى يجادلنا في قوم لوط. പ്രിയപ്പെട്ട പീസ് റേഡിയോ ഹൃദയവസന്തം ശ്രോതാക്കളെ, ഇന്നത്തെ ഹൃദയവസന്തം ക്ലാസ്സിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ്. സൂറത്തുൽ ഹൂദിലെ 74-ാമത്തെ ആയത്താണ് വചനമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഇൻഷാ അല്ലാ, ആ വചന ഇപ്രകാരമാകുന്നു: ഫലമ്മാ ദഹബ, പോയപ്പോൾ, വിട്ടുമാറിയപ്പോൾ, അൻ ഇബ്രാഹീം, ഇബ്രാഹീം അലൈഹിസ്സലാമിൽ നിന്ന്, അർ റൗഉ, പേടി, ഭയം, വജാഅത്തുഹു, അദ്ദേഹത്തിന് വന്നു കിട്ടുകയും ചെയ്തപ്പോൾ, അൽ ബുഷറ, സന്തോഷവാർത്ത, യുജാദിലുന, അദ്ദേഹം നമ്മളോടതാ തർക്കിക്കുന്നു, ഫി ഖൗമി, ഒരു ജനതയുടെ കാര്യത്തിൽ, ലൂത്ത്, ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ. ഇവിടെ ഈ വചനത്തിൻ്റെ പശ്ചാത്തലം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ വീട്ടിലേക്ക് അള്ളാഹുവിൻ്റെ മലക്കുകൾ മനുഷ്യരൂപത്തിൽ വന്നു. ആ മലക്കുകളുടെ വരവിൻ്റെ ഉദ്ദേശം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അവർ വ്യക്തമാക്കി. ആദ്യ മനുഷ്യരൂപത്തിൽ വന്നപ്പോൾ ഇബ്രാഹിം നബിക്ക് അവരെ മനസ്സിലായില്ല, തിരിച്ചറിഞ്ഞില്ല. അതിഥി സൽക്കാരം, മനുഷ്യരെന്നുള്ള നിലക്ക് അതാണെന്ന് വിചാരിച്ച് അവരെ സൽക്കരിക്കാനും അതിഥി സൽക്കാരത്തിനൊക്കെ ഒരുങ്ങി. പക്ഷേ അവരല്ലാഹുവിൻ്റെ മലക്കുകളാണ്. അവരുടെ വരവിൻ്റെ ഉദ്ദേശവും ലക്ഷ്യവും ഒക്കെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് ഓർമ്മപ്പെടുത്തി. അതിലേറ്റവും പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങളായിരുന്നു: ഒന്ന്, ഇബ്രാഹിം നബിക്ക് ഒരു സന്താനത്തിന്, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം എന്ന സന്താനത്തിന് നൽകുന്നു അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹം, ആ സന്തോഷ വാർത്ത അറിയിക്കാൻ. രണ്ടാമത്തത്, ഇബ്രാഹിം നബിയുടെ സമകാലീകനായിരുന്ന, ഇബ്രാഹിം നബിയുടെ ബന്ധുകൂടിയായിരുന്ന ലൂത്ത് നബി അലൈഹിസ്സലാം, സദൂം എന്ന നാട്ടിൽ ജീവിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ ജനത, സ്വവർഗ രതി എന്ന അതികഠിനമായ ഗുരുതരമായ കുറ്റത്തിൽ വ്യാപൃതരായിരുന്ന ഒരു ജനത, അള്ളാഹുവിനോട് ശിർക്കും നന്ദികേടും പ്രവർത്തിച്ച് അവരിലേക്ക് നിയോഗിക്കപ്പെട്ട അവരുടെ പ്രവാചകൻ ലൂത്ത് നബി അലൈഹിസ്സലാമിനെ ധിക്കരിച്ച, അദ്ദേഹത്തെ വരെ മാനം കെടുത്താൻ ശ്രമിച്ച ആ ജനതയുടെ നാശത്തിന്, അവരെ നശിപ്പിക്കുന്നതിന്, അവരെ ശിക്ഷിക്കുന്നതിന് ഭൂമിയിൽ തന്നെ, അതിനു വേണ്ടി കൂടിയാണ് ഈ മലക്കുകൾ വന്നിരിക്കുന്നത് എന്ന വിവരം അവർ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അറിയിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇബ്രാഹിം ഈ സൂറത്ത് ഹൂദിലെ 74-ാമത്തെ വചനത്തിലൂടെ ആ വിവരത്തോട് അദ്ദേഹത്തിൻ്റെ പ്രതികരണമാണ് ഈ ആയത്തിലൂടെ അള്ളാഹു നമ്മളെ അറിയിക്കുന്നത്. അതിപ്രകാരമാണ്: ഫലമ്മാ ദഹബ അൻ ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ വിട്ടുമാറിയപ്പോൾ, അർ റൗഉ, ഭയം, ഏതാണ് ഈ ഭയം? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മുമ്പിലേക്ക് മനുഷ്യരൂപത്തിൽ വന്നവർ, അവർ മനുഷ്യരാണെന്ന് വിചാരിച്ച അദ്ദേഹം ഒരു മൂരിക്കുട്ടിയെ അറുത്ത് പൊരിച്ച് വിഭവമൊരുക്കി അവരെ സൽക്കരിക്കുകയാണ്. പക്ഷേ അവരുടെ കൈകൾ ആ ഭക്ഷണത്തിലേക്ക് നീളുന്നില്ല എന്ന് കാണുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മനസ്സിലൊരു പേടി കുടുങ്ങി എന്ന് ഖുർആൻ പറഞ്ഞു. ഒരു പന്തികേട്, ഒരു പേടി, കാരണം വന്നിരിക്കുന്നത് മലക്കുകളാണ്. എന്തൊരുദ്ദേശത്തിലാണോ വന്നത്, ഞങ്ങൾ മലക്കുകളാണെന്ന് പറയുമ്പോൾ ഒരു പേടി ഉണ്ടാവും. ആ മലക്കുകളെക്കുറിച്ച് വ്യക്തമായി അറിയുന്ന, കൂടുതൽ അറിയുന്ന ഇബ്രാഹിം നബി, ആ പേടി അദ്ദേഹത്തിന് പിന്നെ വിട്ടുമാറുന്നത് ഞങ്ങൾ വന്നത് ഇന്ന വിഷയങ്ങൾക്കൊക്കെയാണ്, സന്തോഷ വാർത്ത നൽകാൻ കൂടിയാണ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഈ പറഞ്ഞത്. ആ പേടിയിൽ നിന്ന് തൽക്കാലം ഒരു ആശ്വാസം ഇബ്രാഹിം നബിക്ക് കിട്ടി. അതുമാത്രമല്ല, വജാ അത്തുഹുൽ ബുഷറ, അദ്ദേഹത്തിനൊരു സന്തോഷ വാർത്ത വന്നു കിട്ടുകയും ചെയ്തു. അപ്പോൾ പിന്നെ അദ്ദേഹം എന്താ ചെയ്യുന്നത്? യുജാദിലുന, ജാദല യുജാദിലു എന്നാണ് തർക്കിക്ക, ജിദാൽ എന്ന് പറഞ്ഞാൽ തർക്കം, ജിദാൽ തർക്കത്തിനാണ് ജിദാൽ എന്ന് പറയാം. യുജാദിലുന, ഇബ്രാഹിം നബി നമ്മളോടതാ തർക്കിക്കുന്നു. ഫി ഖൗമി ലൂത്ത്, ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ ജനതയിൽ, ജനതയുടെ കാര്യത്തിൽ എന്തായിരിക്കും ആ തർക്കം? അവരെ നശിപ്പിക്കരുത് എന്നുള്ള തർക്കമായിരിക്കും അല്ലേ? അത് ഇബ്രാഹിം നബീൻ്റെ മനസ്സിൻ്റെ ഒരു വിശാലതയാണ്. പണ്ഡിതന്മാരത് വിശദീകരിക്കുന്നുണ്ട്. ലമ്മ ദഹബ അൻഹു അറൗഉ, ഭയം അദ്ദേഹത്തെ നീങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ എന്താ? വഹുവ മാ ഔജസ മിനൽ മലായിക്കത്തി ഖീഫത്തൻ, മലക്കുകൾ തൊട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിനൊരു പേടി തോന്നി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹീനലം യഅ്കുലു, അവർ ഭക്ഷിക്കാതിരുന്നപ്പോൾ. പിന്നെ ബഷറൂഹു ബഅദ ദാലിക ബിൽ വലദ്, അദ്ദേഹത്തിന് ഒരു സന്തോഷ വാർത്ത അറിയിച്ചു തൻ്റെ ഇസ്ഹാഖ് എന്ന സന്താനത്തെക്കുറിച്ച്. അതോടൊപ്പം എന്ത് ചെയ്തിട്ടുണ്ട്? വഅഖ്ബറൂഹു ബിഹലാഖി ഖൗമി ലൂത്ത്, ലൂത്ത് നബി അലൈഹി സ്സലാമിൻ്റെ ജനതയെ നശിപ്പിക്കാൻ കൂടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് എന്നൊരു വിവരം കൂടി എന്ത് ചെയ്യുന്നുണ്ട്? മലക്കുകൾ ഇബ്രാഹിം നബിയെ അറിയിക്കുന്നുണ്ട്. ഇന്നാ മുഹ്ലിക്കു അഹ്ലി ഹാദിഹിൽ ഖറിയ, ഈ ഗ്രാമത്തിലെ ആളുകളെ ഞങ്ങൾ നശിപ്പിക്കാൻ കൂടിയാണ് വന്നിരിക്കുന്നത് എന്ന് സൂറത്തുൽ അങ്കബൂത്തിൽ പിന്നെ അതൊക്കെ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇബ്രാഹിം നബി അവരോട് തർക്കിക്കുകയാണ്, പിന്നെ നിങ്ങൾ ആ ഗ്രാമത്തിൽ മുഅ്മിനുകളുണ്ടായിരിക്കെ ആ ഗ്രാമം നശിപ്പിക്കുകയാണോ? അതാണ് യുജാദിലുന, അള്ളാഹു പറഞ്ഞല്ലോ നമ്മുടെ കാര്യത്തിലതാ, യുജാദിലുന ഫി ഖൗമി ലൂത്ത്, ലൂത്തിൻ്റെ ജനതയുടെ വിഷയത്തിൽ അദ്ദേഹം നമ്മളോട് തർക്കിക്കുകയാണ് അല്ലേ. അഫതുഹ്ലിക്കൂന ഖറിയത്തൻ, ആ ഗ്രാമത്തിനെ നിങ്ങൾ നശിപ്പിക്കുകയാണോ? അതിൽ

എന്ത്, അവിടെ ലൂത്തിന് ബലഹിസ്സലാം ഉണ്ട് എന്നുള്ളതൊക്കെ. അപ്പം അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ അഹിലിനെയും, അഹിലെന്ന് പറഞ്ഞാൽ വിശ്വാസികളായ ആളുകളെയും, ല നുനജ്ജിയന്നഹു, തീർച്ചയായും ഞങ്ങൾ രക്ഷപ്പെടുത്തും. എന്നിട്ട് പറയുന്നുണ്ട് ഇല്ലംറത്തഹു, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒഴികെ. അദ്ദേഹത്തിൻ്റെ ഭാര്യ നിഷേധിയായിരുന്നു എന്ന് ഖുർആൻ സൂറത്തു നൂഹിലൂടെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. സൂറത്തു നൂഹിലൂടെ നൂഹ് നബി അലൈഹി സ്സലാമിൻ്റെയും ലൂത്ത് നബി അലൈഹി സ്സലാമിൻ്റെയും ഭാര്യമാർ സത്യത്തിൽ നിഷേധികളായിരുന്നു. ളറബല്ലാഹു മസലൻ ലില്ലദീന കഫറു ഇംറഅത നൂഹ് വഇംറഅത ലൂത്ത്, നിഷേധികളായ രണ്ട് സ്ത്രീകൾക്ക് ഉദാഹരണം. അള്ളാഹു നന്ദി കെട്ട രണ്ടു സ്ത്രീകൾക്ക് ഉദാഹരണമായി അള്ളാഹു സൂറത്തു തഹരീമിൽ നമ്മളെ പഠിപ്പിച്ചത്, ഒന്ന് ഇംറഅത നൂഹ്, മറ്റൊന്ന് വഇംറഅത ലൂത്ത്. ഒന്ന് നൂഹ് നബി അലൈഹി സ്സലാമിൻ്റെ ഭാര്യ, രണ്ടാമത്തത് ലൂത്ത് നബി അലൈഹി സ്സലാമിൻ്റെ ഭാര്യ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ സൂറത്തുൽ അങ്കബൂത്തിലും അള്ളാഹു പറഞ്ഞത്, ലൂത്തിൻ്റെ ജനതയെ നാം നശിപ്പിക്കും. പക്ഷേ ഇന്ന ഫീഹ ലൂത്തൻ ഖാലു നഹനു അഅലമു ബിമം ഫീഹ, മലക്കൾ പറയുന്നുണ്ട് ആ കൂട്ടത്തിലുള്ള വിശ്വാസികളെയും നൂഹിനെയും കുറിച്ചൊക്കെ ഞങ്ങൾക്ക് അറിയാം. ല നുനജ്ജിയന്നഹു വ അഹ്ലഹു, അദ്ദേഹത്തെയും അദ്ദേഹത്തിൽ വിശ്വസിച്ചിട്ടുള്ള വിശ്വാസികളായ ആളുകളെയും ഞങ്ങളെന്ത് ചെയ്യും, രക്ഷപ്പെടുത്തും. അതിൽ പ്രശ്നമൊന്നുമില്ല, അവരെ ഞങ്ങളെന്ത് ചെയ്യും, രക്ഷപ്പെടുത്തും, അവരെ ഞങ്ങൾ രക്ഷപ്പെടുത്തും. പക്ഷേ ഇല്ലംറത്തു, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒഴികെ. അപ്പോഴാണ് ഇബ്രാഹിം നബി അലൈഹി സ്സലാം പിന്നെ ഫസക്കത അൻഹും വത്മ അന്നത്തു നഫ്സുഹു, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു സമാധാനം വരുന്നത് എന്നല്ല തീർച്ചയായും നമ്മൾ കാണുന്നുണ്ട് അല്ലേ. ഇല്ലംറത്തുഹു കാനത്ത് മിനൽ ഗാബിരീൻ, ഒരു തൊട്ട വചനത്തിലൂടെ അള്ളാഹു വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്സലാമിൻ്റെ ചില ഗുണങ്ങൾ പറയണം. ഇന്ന ഇബ്രാഹീമ ലഹലീമുൻ അവ്വാഹുൻ മുനീബ്, ഇന്ന തീർച്ചയായും ഇബ്രാഹീമ ഇബ്രാഹിം നബി അലൈഹി സ്സലാം ലഹലീമുൻ, ഹലീം എന്ന് പറഞ്ഞാൽ ഏറെ സഹിക്കുന്നവൻ, സഹനശീലനാണ്. അവ്വാഹ്, ഏറെ അനുകമ്പയുള്ളവനാണ്. മുനീബ്, പശ്ചാത്താപമുള്ളവനും പശ്ചാത്തപിക്കുന്നവനുമാകുന്നു. അതായത് ഇബ്രാഹിം നബിയുടെ നല്ല സ്വഭാവത്തെക്കുറിച്ചാണ് ഇവിടെ വിശദീകരിക്കുന്നത് അല്ലേ. ഇന്ന ഇബ്രാഹീമ ലഹലീമുൻ, ആർക്കാണ് സഹിക്കാൻ കഴിയുക, ഹൃദയത്തിന് നല്ല വിശാരദയുള്ളവർക്കാണ്. ദു ഖുൽഖിൻ ഹസൻ, നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാണ് അദ്ദേഹം. വസഅത്തു സ്വദിരിൻ, ഹൃദയ വിശാലതയുള്ളയാളാണ്. വഅദു മുഗല്ലബിൻ, കോപത്തിനെ പിടിച്ചു നിർത്താൻ കഴിയുന്ന ആളാണ് അല്ലേ. അപ്പോൾ അങ്ങനത്തെ എല്ലാ യോഗ്യതകളും ഇബ്രാഹിം നബി അലൈഹി സ്സലാമിനുണ്ട്. അതേപോലെ അവ്വാഹ്, ഏറെ പിന്നെ സഹനശീലനാണ്, അനുകമ്പയുള്ളവനാണ്, പശ്ചാത്തപിക്കുന്നവനാണ്. എല്ലാം ഇബ്രാഹിം നബി അലൈഹി സ്സലാമിൻ്റെ യോഗ്യതയായിട്ട് ഇവിടെ പറയണം. മുനീബ്, മുനീബ് എന്ന് പറഞ്ഞാൽ റജാഉൻ ഇലല്ലാഹി, അള്ളാഹുവിലേക്ക് പശ്ചാത്താപത്തോടുകൂടി തിരിച്ചു വരുന്ന ഒരടിമ, അതാണ് മുനീബ്. എങ്ങനെ, ബിമഅരിഫത്തിഹി വ മഹബ്ബത്തിഹി, തൻ്റെ രക്ഷിതാവിനെ തിരിച്ചറിഞ്ഞ് ബോധ്യപ്പെട്ട് തൻ്റെ റബ്ബിനോടുള്ള അങ്ങേയറ്റത്തിഷ്ടം കാരണം ആ റബ്ബിലേക്ക് സമ്പൂർണമായി കീഴൊതുങ്ങി തിരിച്ചു വരുന്ന ഒരു മുനീബാണ് അദ്ദേഹം, അല്ലാത്തതിൽ നിന്നൊക്കെ അകന്ന് മാറുന്ന. അതുകൊണ്ട് തന്നെ അള്ളാഹു അള്ളാഹുവിനോട് ഈ ഹൃദയത്തിൻ്റെ വിശാലതയും ഈ അനുകമ്പയും ഈ സഹനശീലതയും ഒക്കെ ഉള്ളതുകൊണ്ടുകൂടിയാണ് ഇബ്രാഹിം നബി അലൈഹി സ്സലാം അള്ളാഹുവിനോട് തർക്കിക്കുന്നത്. എന്ത് വിഷയത്തിലാണ് തർക്കിക്കുന്നത്? തൻ്റെ നാട്ടിലുള്ള അല്ലെങ്കിൽ തൻ്റെ സഹോദര മറ്റൊരു പ്രവാചകനായിരുന്ന ലൂത്ത് നബിയുടെ നാട്ടിലുള്ള ആളുകളെ നശിപ്പിക്കുക എന്ന് പറയുമ്പോൾ അല്ലേ, പ്രവാചകന്മാരുടെ ഹൃദയത്തിൻ്റെ വിശാലതയും അവരുടെ അനുകമ്പയും ഒക്കെ അങ്ങനെയാണ്. തന്നെ തോഇഫിൽ നിന്ന് കല്ലെറിഞ്ഞാട്ടിയോടിച്ച് കൂക്കി വിളിച്ച് വിട്ട് അവസാനം ഒരു മലയുടെ ഒരു താഴ്വരയിലൊരു തോട്ടത്തിൽ വേദന സഹിച്ച് രക്തമൊലിക്കുന്ന കാലുമായി ഇരിക്കുന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്കും അള്ളാഹുവിൻ്റെ മലക്കുകൾ വന്നിട്ട് ചോദിക്കേണ്ട, തോയിഫുകാരുടെ തലയിലേക്ക് മലയെ ഒന്ന് മറിച്ചിട്ട് അവരെ കൈകാര്യം ചെയ്യട്ടെ. അവിടെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ എന്താ, അല്ലാഹു മഗ്ഫിറലി ഖൗമീ ഇന്നഹും ലാ യഅലമൂൻ, അള്ളാഹുവേ അവർക്ക് നീ പുറത്തു കൊടുക്കുക, അവരറിവില്ലാത്ത ജനതയാണ്.

0: അവരുടെ അടുത്തൊരു തലമുറയിൽ നിന്നെങ്കിലും നല്ല വിശ്വാസമുള്ള ആളുകളുണ്ടാകുമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയും, തന്നെ ഉപദ്രവിച്ചവർക്ക് വരെ മാപ്പ് കൊടുക്കാനുള്ള ഹൃദയത്തിൻ്റെ വിശാലതയും. മക്ക വിജയനാളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാപ്പ് കൊടുക്കുന്നത് ആർക്കൊക്കെയാണ്? ചരിത്രത്തിൽ ഏറ്റവും വലിയ മാപ്പായി മക്ക വിജയനാളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാപ്പിനെ കാണാൻ പറ്റും. ഒരാളെപ്പോലും, ഒരു കുട്ടിയെപ്പോലും നോവിക്കാതെ എല്ലാവർക്കും മാപ്പ് കൊടുത്ത തിരുനബി അല്ലേ? ശരിക്കും മക്കയിൽ മുഹമ്മദ് നബിയും സ്വഹാബികളും ജീവിച്ചപ്പോൾ അനുഭവിച്ച ആ പരീക്ഷണങ്ങൾ, ബഹിഷ്കരണങ്ങൾ, വധശ്രമങ്ങൾ, ക്രൂരമായ മർദ്ദനങ്ങൾ, ഒറ്റപ്പെടുത്തലുകൾ, പരിഹസിക്കലുകൾ, അവസാനം ഹിജറ പോകേണ്ട സാഹചര്യം, മദീനയെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിച്ചവർ, ഇങ്ങനത്തെ ആളുകളൊക്കെയാണ് മക്കയിൽ മക്ക വിജയിച്ചടക്കുന്ന നാളിൽ. പക്ഷേ ഒരാളോടും ഒരു പ്രതികാരം പോലും ചെയ്യാത്ത ആ ഹൃദയത്തിൻ്റെ വിശാലത, തീർച്ചയായും അതിൽ എന്തുണ്ട്? വളരെ വലിയ മാതൃക പ്രവാചകന്മാരിൽ വിശ്വാസികൾക്കുണ്ട്. ഇവിടെയും ഇബ്രാഹിം നബി അലൈഹി സ്സലാമിൻ്റെ വളരെ വലിയ യോഗ്യതകൾ അള്ളാഹു വിശദീകരിക്കുകയാണ്. ഇന്ന ഇബ്രാഹീമ ലഹലീമുൻ അവ്വാഹുൻ മുനീബ്. മൂന്ന് യോഗ്യതകൾ, പല യോഗ്യതകൾ ഇബ്രാഹിം നബിക്കുണ്ട്. ഇതല്ലാത്ത വചനങ്ങളിലൂടെ ഇബ്രാഹിം നബി അള്ളാഹുവിൻ്റെ ഖലീലാണ്, ഇബ്രാഹിം നബി അള്ളാഹുവിൻ്റെ അടുത്ത് സിദ്ദീഖാണ്, ദുനിയാവിൽ അദ്ദേഹം മുസ്തഫയാണ്, പരലോകത്ത് അദ്ദേഹം സ്വാലിഹ്യങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവനാണ്, ഖലീലുല്ലാഹിയാണ്, അബുൽ അംബിയ ആണ് എന്നു തുടങ്ങി ഒട്ടേറെ വിശേഷണങ്ങൾ, എല്ലാ കടമകളും ദൗത്യങ്ങളും നിറവേറ്റിയ മഹാപ്രവാചകനാണ്. എന്തെല്ലാം യോഗ്യതകളാണ് ഇബ്രാഹിം നബിക്ക് അള്ളാഹു നൽകിയിട്ടുള്ളത്! ഈ 75-ാമത്തെ ആയത്തിലൂടെ ഇബ്രാഹിം നബി അലൈഹി സ്സലാമിൻ്റെ വളരെ വലിയ യോഗ്യതകളായി അള്ളാഹു നമ്മളെ പരിചയപ്പെടുത്തുന്നത്. ലഹലീമുൻ അവ്വാഹുൻ മുനീബ്. ഇബ്രാഹിം നബി അങ്ങേയറ്റം സഹിക്കാൻ കഴിയുന്ന സഹനശീലനാണ്, അതേപോലെ അനുകമ്പയും ആർദ്രതയുമുള്ളവനാണ്, അങ്ങേയറ്റം പശ്ചാത്തപിക്കുന്നവനാണ് തുടങ്ങിയ യോഗ്യതകളൊക്കെ അള്ളാഹു ഇബ്രാഹിം നബിയിൽ നമുക്ക് വിശദീകരിച്ചു നൽകുകയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്സലാം, അതുകൊണ്ടാണ് ഇബ്രാഹിം നബി തൻ്റെ അടുത്തേക്ക് വന്ന മലക്കുകൾ ലൂത്ത് നബി അലൈഹി സ്സലാമിൻ്റെ ജനതയെ നശിപ്പിക്കാൻ പോകുന്നു എന്ന് കേൾക്കുമ്പോൾ അവരുടെ കാര്യത്തിൽ മലക്കുകളോട് തർക്കിച്ചു നോക്കുകയാണ്, തനിക്കൊരാശ്വാസം കിട്ടിയപ്പോൾ. കാരണം മുഹമ്മദ് നബിയെപ്പോലെ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ ഇങ്ങനെയാണ്, അവർ അവരുടെ മുമ്പിലുള്ള ജനതയെ, കാരണം അവർക്ക് അള്ളാഹുവിൻ്റെ അടുത്തുനിന്നുള്ള ദൃഷ്ടാന്തങ്ങൾ, ആയത്തുകൾ, അള്ളാഹു താക്കീത് ചെയ്യുന്നതിൻ്റെ ഗൗരവം, അള്ളാഹു ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹങ്ങളുടെ അനുഭൂതി എല്ലാം ബോധ്യമുള്ളവരാണ് അള്ളാഹൻ്റെ പ്രവാചകന്മാർ. ഇത് തങ്ങളുടെ ജനത ഇതൊന്ന് ബോധ്യപ്പെട്ട് മനസ്സിലാക്കിയെങ്കിലെന്ന് അങ്ങേയറ്റം അവർ ആഗ്രഹിക്കുന്നുണ്ട്, ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരാൾക്കെങ്കിലും ഒരു അവസരം വീണ്ടും കിട്ടിയാൽ അതല്ലേ നല്ലത് എന്ന് പ്രവാചകന്മാർ ചിന്തിക്കുകയാണ്. പക്ഷേ അള്ളാഹുവിൻ്റെ തീരുമാനത്തെയും കൽപ്പനയെയും ലംഘിക്കാൻ ഒരാൾക്കും സാധിക്കില്ല, അത് ഖണ്ഡിതമായ തീരുമാനങ്ങളായിരിക്കും. ഏതായാലും ഇന്നത്തെ ഹൃദയവസന്തം ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്സലാമിൽ നമുക്ക് വളരെ വലിയ മാതൃകയാണ് വിശ്വാസികൾക്കുള്ളത്. ഈ ലോകത്തിനു തന്നെ വളരെയധികം ജീവിത യാത്രയിൽ വിശ്വാസികൾക്ക് ക്ഷമയുടെ, സഹനത്തിൻ്റെ, വിവേകത്തിൻ്റെ, വിട്ടുവീഴ്ചയുടെ, ആദർശ ധീരതയുടെ, തൗഹീദിൻ്റെ ഉജ്ജ്വലമായ വഴികളിൽ എല്ലാ രംഗത്തും മാതൃകകൾ സൃഷ്ടിച്ച ഒരു മഹാപ്രവാചകൻ്റെ ജീവിതത്തിൻ്റെ സന്ദേശമാണ് ഇബ്രാഹിം നബി നമുക്ക് നൽകിയിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ ഖുർആൻ യഥാവിധി ഉൾക്കൊണ്ട് മനസ്സിലാക്കാനും ജീവിതത്തിലത് നെഞ്ചോട് ചേർത്ത് സ്വീകരിക്കാനും അത് മറ്റുള്ള ആളുകൾക്ക് പകർന്നു കൊടുക്കാനും ഒക്കെ ശ്രമിക്കുക. അള്ളാഹു തന്നെ നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് ഹൃദയവസന്തം, വിശുദ്ധ ഖുർആൻ സൂറ ഹൂദ് വചനം 74-75, അനുകമ്പയുടെ ആൾ രൂപം, അവതരണം ജംഷീർ സലാഹി.
2: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: 67 രാജ്യങ്ങളിലെ മലയാളികളുടെ ഖുർആൻ പഠനത്തിന്റെ അവലംബം പീസ് റേഡിയോ അന്നൂർ. പ്രാമാണിക കർമ്മശാസ്ത്ര പഠനത്തിന്റെ പ്രായോഗിക സമീപനം പീസ് റേഡിയോ ലൈഫ് കോഴ്സ്. പുതിയ കാലത്തിന്റെ തിന്മകളെയും വെല്ലുവിളികളെയും അതിജീവിക്കാൻ കുട്ടികളെ പ്രാപ്തമാക്കുന്ന പീസ് റേഡിയോ ഈ മദ്രസ തുടങ്ങി നിലനിൽക്കുന്ന, പുണ്യം സമ്മാനിക്കുന്ന നിരവധി വൈജ്ഞാനിക സംരംഭങ്ങളുടെ പുണ്യം മനസ്സിൽ ആഗ്രഹിച്ച് നിങ്ങളുടെ ഓഹരി ഇന്ന് തന്നെ പീസ് റേഡിയോക്ക് നൽകൂ.
5: ആരോഗ്യരംഗത്ത് അറിവും തിരിച്ചറിവുമാണ് പ്രധാനം. നനയ്ക്കാതെ ജീവിതത്തിൽ വന്നെത്തുന്ന അസുഖങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ഫലപ്രദമായി ചികിത്സിക്കാനും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മാർഗദർശിയായി. ആരോഗ്യവിചാരം, ആരോഗ്യരംഗത്തെ പ്രമുഖരായ ബിഷഗുരന്മാരുടെ ലളിതവും സമഗ്രവുമായ അവതരണം. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖരുടെ അവതരണം. പീസ് റേഡിയോ, ആരോഗ്യവിചാരം.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: മതവിജ്ഞാനത്തിന്റെ മാധുര്യം, നേർവഴിയുടെ ഉപദേശങ്ങൾ, സുപഥം. പ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ രാത്രി 9:30, ഞായർ ദിവസങ്ങളിൽ രാവിലെ 9:35, തിങ്കളാഴ്ചകളിൽ വൈകുന്നേരം 5:35. പീസ് റേഡിയോ സുപഥം. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

0: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുന്നവരും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ 15 വചനങ്ങളാകുന്നു ഇപ്രകാരം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിലെ 25-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്.
3: അല്ലാ യസ്ജുദു ലില്ലാഹി അല്ലസീ യുഖ്രിജുൽ

0: ആകാശങ്ങളിലും ഭൂമിയിലും ഒളിഞ്ഞുകിടക്കുന്നത് പുറത്തുകൊണ്ടുവരികയും നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അറിയുകയും ചെയ്യുന്നവനായ അള്ളാഹുവിന് അവർ പ്രണാമം ചെയ്യാതിരിക്കുവാൻ വേണ്ടി പിശാജ് അങ്ങനെ ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തുൻ നംലിലെ 25-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നിങ്ങൾ കേട്ടത്. പീസ് റേഡിയോ ഈ പഠനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഖുർആനിൽ ഇത്തരം വചനങ്ങൾ കേൾക്കുമ്പോൾ, അത് പാരായണം ചെയ്യുമ്പോഴും സുജൂദ് ചെയ്യാനുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തുക എന്നുള്ളതാണ്. എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ.
1: പരിശുദ്ധ ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിലും 5-ാം അധ്യായം 60-ാമത്തെ വചനത്തിലും കുരങ്ങ് എന്ന ജീവിയെപ്പറ്റി അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. ബനൂ ഇസ്രായേലുകാരോട് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൽപ്പനയുണ്ടായപ്പോൾ അവർ ചെയ്ത അക്രമത്തിന് അവരെ ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ടാണ് അള്ളാഹു തആല അവിടെ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്.

0: ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നവരോട് പറഞ്ഞപ്പോൾ അവർക്കുള്ള പരീക്ഷണമെന്നോണം സമുദ്രത്തിൽ നല്ല മത്സ്യത്തിൻ്റെ ചാകര അവർ കാണുകയുണ്ടായി. അവർ ചാലുകീറി മീനിനെ തടുത്തുവെക്കുകയും പിറ്റേ ദിവസം പോയി മീൻ പിടിക്കുകയും ചെയ്തു. ഈ ഒരു കാരണത്താൽ മനുഷ്യരായ അവർ കുരങ്ങന്മാരാക്കി മാറ്റപ്പെടുകയുണ്ടായി എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നെഞ്ചേറ്റതിൻ്റെതിന് പകരം അതിനെ അവഗണിച്ചാൽ അള്ളാഹുവേയും റസൂലിനെയും ദീനിനെയും കബളിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചാൽ അനതിവിദൂരമല്ലാത്ത ഭാവിയിൽ ദൈവശിക്ഷ അവർ കാത്തിരിക്കണമെന്ന താക്കീതാണ് ഇവിടെ അല്ലാഹു തആല നൽകുന്നത്.
1: കാതടപ്പിക്കുന്ന ശബ്ദസംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളി വെളിച്ചമെത്തിച്ചത്. ഈ ജൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ 1 മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പരിശുദ്ധ ഖുർആനിൻ്റെ 105-ാം അധ്യായം സൂറത്തു അൽഫീലിൽ ആനയെ സംബന്ധിച്ച് അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ആ അധ്യായത്തിൻ്റെ പേര് തന്നെ ആന എന്നാണ്. പരിശുദ്ധമായ കഅബാലയം തകർക്കാൻ വേണ്ടി കടന്നുവന്ന അബ്രഹത്ത് എന്ന രാജാവും അവൻ്റെ ആനപ്പടയും അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരായി ചവച്ചരക്കപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെ ആക്കപ്പെട്ടതാണ് ഈ അദ്ധ്യായത്തിൻ്റെ വചനങ്ങളിലൂടെ അള്ളാഹു തആല നമ്മെ അറിയിക്കുന്നത്. ദൈവധിക്കാരികളായ അള്ളാഹുവിൻ്റെ ഭവനത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരായ, ഇസ്ലാമിൻ്റെ തകർച്ച ആഗ്രഹിക്കുന്നവരായ ഒരു മുന്നറിയിപ്പായി ഈ സംഭവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി ആപ്പ് നിങ്ങളിലേക്ക്. വായനയുടെ വിസ്മയ ലോകം ഇനി താങ്കളുടെ മൊബൈൽ ഫോണിൽ ലഭ്യം. ജമീൽ ഓൺലൈൻ ലൈബ്രറി മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്രത്യേകം തയ്യാറാക്കിയ ഡോക്യുമെന്റ് സെക്ഷൻ താങ്കളുടെ ഒഴിവ് സമയങ്ങളെ ഏറെ വിജ്ഞാനപ്രദമാക്കും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, ലഘുലേഖകൾ, വീഡിയോ തുടങ്ങി വായനയ്ക്ക് മാറ്റുകൂട്ടുന്ന അനേക വിഭവങ്ങളുമായി ജമീൽ ആപ്പ്. വായനയ്ക്ക് പുറമെ ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ജമീൽ ആപ്പിൽ പ്രത്യേക സംവിധാനം. വേഗമാകട്ടെ, ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ. വായന ഇനി നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെയും ഒരു ഭാഗമാകട്ടെ. ജമീൽ ആപ്പ് നിങ്ങളുടെ ആത്മമിത്രമാകുന്നു. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ലളിതമായി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം.
2: മലയാളത്തിലെ പ്രശസ്തവും സർവ അംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി തയ്യാറാക്കിയ വിശുദ്ധ ഖുർആൻ തഫ്സീറിൻ്റെ ശബ്ദാവിഷ്കാരം. തഫ്സീർ അമാനി, സൂറ ഹൂദ്, 50 മുതൽ 54 കൂടിയ വചനങ്ങൾ.
3: വചനം 50. വഇലാ ആദിൻ, ആദ് സമുദായത്തിലേക്കും, അഖാഹും, അവരുടെ സഹോദരനെ, ഹൂദൻ, ഹൂദിനെ, ഖാല, അദ്ദേഹം പറഞ്ഞു, യാ ഖൗമി, എന്റെ ജനങ്ങളെ, ഇഅബുദു, നിങ്ങൾ ആരാധിക്കുവിൻ, അല്ലാഹ, അല്ലാഹുവിനെ, മാ, ഇല്ല, ലക്കും, നിങ്ങൾക്ക്, മിൻ ഇലാഹിൻ, ഒരു ആരാധ്യനും, ഗൈറുഹു, അവനല്ലാത്ത, ഇൻ, അല്ല, അന്തും, നിങ്ങൾ, ഇല്ല, അല്ലാതെ, മുഫ്തറൂൻ, കള്ളം കെട്ടിച്ചമക്കുന്നവർ.

0: ആദ് ഗോത്രത്തിലേക്ക് അവരുടെ സഹോദരൻ ഹൂദിനെയും നാം അയച്ചു. അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുവിൻ, അവനല്ലാതെ നിങ്ങൾക്ക് ഒരു ആരാധ്യനുമില്ല, നിങ്ങൾ കെട്ടിച്ചമക്കുന്നവരല്ലാതെ മറ്റൊന്നുമല്ല.
1: വചനം 51. യാ ഖൗമി, എന്റെ ജനങ്ങളെ, ലാ അസ്അലുക്കും, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല, അലൈഹി, ഇതിന്റെ പേരിൽ, അജിറ, ഒരു പ്രതിഫലം, ഇൻ, അല്ല, അജിരിയ, എന്റെ പ്രതിഫലം, ഇല്ല, അല്ലാതെ, അലല്ലദി, യാതൊരുത്തന്റെ മേൽ, ഫതറനീ, എന്നെ സൃഷ്ടിച്ച, അഫലാ തഅഖിലൂൻ, അപ്പോൾ നിങ്ങൾ ബുദ്ധി കൊടുത്ത് മനസ്സിലാക്കുന്നില്ലേ.
2: യാ ഖൗമി ലാ അസ്അലുക്കും

0: എന്റെ ജനങ്ങളെ, ഇതിൽ അഥവാ ഈ പ്രബോധനത്തിന്റെ പേരിൽ നിങ്ങളോട് ഞാൻ ഒരു പ്രതിഫലവും ചോദിക്കുന്നില്ല. എന്റെ പ്രതിഫലം എന്നെ സൃഷ്ടിച്ചുണ്ടാക്കിയവന്റെ മേൽ അല്ലാതെ ബാധ്യത ഇല്ല. അപ്പോൾ നിങ്ങൾ ബുദ്ധി കൊടുത്ത് ഗ്രഹിക്കുന്നില്ലേ?
1: വചനം 52. വയാ കൗമി, എന്റെ ജനങ്ങളെ, ഇസ്തഗ്ഫിറു, നിങ്ങൾ പാപമോചനം തേടുവിൻ റബ്ബക്കും നിങ്ങളുടെ റബ്ബിനോട്. സുമ്മ, പിന്നെ, തൂബു, നിങ്ങൾ മടങ്ങുവിൻ, ഇലൈഹി, അവങ്കലേക്ക്. യുർസിലി, അവൻ അയച്ചു തരും, അസ്സമാ, ആകാശത്തെ, അലൈക്കും, നിങ്ങൾക്ക്, മിദറാറൻ, സമുദ്ധമായിട്ട്. വയസിദ്ക്കും, നിങ്ങൾക്കവൻ വർദ്ധിപ്പിക്കുകയും ചെയ്യും, കുവ്വത്തൻ, ശക്തി, ഇല കുവ്വത്തിക്കും, നിങ്ങളുടെ ശക്തിയുടെ കൂടെ. വലാത്ത തവല്ലൗ, നിങ്ങൾ തിരിഞ്ഞുകളയുകയും അരുത്, മുജ്രിമീൻ, കുറ്റവാളികളായ നിലയിൽ.

0: എന്റെ ജനങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പാപമോചനം തേടുകയും പിന്നെ അവങ്കലേക്ക് പശ്ചാത്തപിക്കുകയും ചെയ്യുവീൻ. എന്നാൽ അവൻ നിങ്ങൾക്ക് ആകാശത്തെ അഥവാ മഴയെ സമൃദ്ധമായി അയച്ചു തരുന്നതാണ്. നിങ്ങളുടെ ശക്തിയിലേക്ക് കൂടുതൽ ശക്തി അവൻ നിങ്ങൾക്ക് വർദ്ധിപ്പിക്കുകയും ചെയ്യും. നിങ്ങൾ കുറ്റവാളികളായിക്കൊണ്ട് തിരിഞ്ഞു കളയുകയും അരുത്.
1: യമൻ പ്രദേശങ്ങളിൽപ്പെട്ട അഹ്കാഫ് ആയിരുന്നു പ്രാചീന ഗോത്രമായ ആദ് വർഗത്തിന്റെ വാസസ്ഥലം. അവർ വിഗ്രഹാരാധകരായിരുന്നു. അവരുടെ ഗോത്രത്തിലും കുടുംബത്തിലുമുള്ള ആളായിരുന്നു ഹൂദ് അലൈഹിസ്സലാം. അതുകൊണ്ടാണ് അദ്ദേഹത്തെ അവരുടെ സഹോദരൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അവരുടെ വിഗ്രഹാരാധന തുടങ്ങിയ തോന്നിയവാസങ്ങളെ ചൂണ്ടിക്കൊണ്ടാണ് നിങ്ങൾ കെട്ടിച്ചമക്കുന്നവരല്ലാതെ മറ്റൊന്നുമല്ല എന്ന് അദ്ദേഹം പറയുന്നത്. തൻ്റെ പ്രബോധനം കൊണ്ട് അള്ളാഹുവിങ്കിൽ നിന്നുള്ള പ്രതിഫലമല്ലാതെ നിങ്ങളിൽ നിന്നുള്ള യാതൊരു പ്രതിഫലവും ഞാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് നൂഹ് നബി അലൈഹിസ്സലാമയെ പോലെ തന്നെ അദ്ദേഹവും ജനങ്ങളെ ഉത്ബോധിപ്പിച്ചു. അങ്ങനെ തൻ്റെ പ്രബോധനം നിഷ്കളങ്കമാണെന്നും അതിൽ സ്വാർത്ഥ താല്പര്യങ്ങളൊന്നും ഇല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. എല്ലാ പ്രവാചകന്മാരെയും പോലെ അദ്ദേഹത്തിനും പ്രഥമപ്രധാനമായി ഉപദേശിക്കുവാനുണ്ടായിരുന്നത് അള്ളാഹുവിനെയല്ലാതെ ആരാധിക്കരുതെന്ന തൗഹീദ് തന്നെ. ആദ് വർഗത്തെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ കയ്യൂക്കും മെയ്യൂക്കുമുള്ള ഒരു വർഗമായിരുന്നു. നിങ്ങൾ അള്ളാഹുവിനെ ആരാധിച്ചും അവനിലേക്ക് ഖേദിച്ചു മടങ്ങിയും വന്നാൽ അവൻ നിങ്ങൾക്ക് മഴ സമൃദ്ധമാക്കി തരികയും നിങ്ങളുടെ നിലവിലുള്ള ശക്തിയിലൂടെ ഇനിയും നിങ്ങൾക്ക് ശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞതിൽ നിന്നു തന്നെ ഇത് മനസ്സിലാക്കാം. ഞങ്ങളെക്കാൾ ഊക്കുള്ളവർ ആരാണുള്ളതെന്ന് അഹങ്കാരപൂർവം അവർ പറയുകയും ചെയ്തിരുന്നു. 41:15 പശ്ചാത്താപവും പാപബോധവും പരലോകത്ത് വെച്ച് മാത്രമല്ല ഇഹത്തിൽ വെച്ചും അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൂടുതൽ ലഭിച്ചുകൊണ്ടിരിക്കുവാൻ കാരണമാണെന്ന് അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാം. ഇതുപോലെ നൂഹ് നബി അലൈഹിസ്സലാമയും അദ്ദേഹത്തിൻ്റെ ജനതയോട് പറഞ്ഞതായി സൂറത്ത് നൂഹിൽ അള്ളാഹു അറിയിച്ചിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞതായി വന്നിരിക്കുന്നു: ആരെങ്കിലും പാപമോചനം തേടൽ കൈവിടാതിരുന്നാൽ അവന് അള്ളാഹു എല്ലാ ഞെരുക്കത്തിൽ നിന്നും രക്ഷാമാർഗം നൽകുകയും എല്ലാ ദുഃഖവിചാരങ്ങളിൽ നിന്നും മുക്തി നൽകുകയും അവൻ കണക്കാക്കാത്ത വിധത്തിലൂടെ അവന് ഉപജീവനം നൽകുകയും ചെയ്യുന്നതാണ്.
2: വചനം 53. ഖാലു, അവർ പറഞ്ഞു: യാ ഹൂദു, ഹൂദേ, മാ ജിഅ്തനാ, നീ ഞങ്ങൾക്ക് വന്നിട്ടില്ല, ബിബയ്യനത്തിൻ, വ്യക്തമായ ഒരു തെളിവുകൊണ്ട്, വമാ നഹ്നു, ഞങ്ങളല്ലതാനും, ബിതാരിക്കി, ഉപേക്ഷിക്കുന്നവർ, അലിഹത്തിന, ഞങ്ങളുടെ ദൈവങ്ങളെ, അൻ കൗലിക, നിന്റെ പറയൽ കൊണ്ട്, വമാ അല്ല, നഹ്നു, ഞങ്ങൾ, ലക, നിന്നെ, ബിമുഅ്മിനീൻ, വിശ്വസിക്കുന്നവർ,

0: അവർ പറഞ്ഞു, ഹൂദേ, നീ ഞങ്ങൾക്ക് വ്യക്തമായ ഒരു തെളിവും കൊണ്ടുവന്നിട്ടില്ല. നിന്റെ വാക്കിനാൽ ഞങ്ങൾ ഞങ്ങളുടെ ആരാധ്യ വസ്തുക്കളെ അഥവാ ദൈവങ്ങളെ ഉപേക്ഷിക്കുന്നവരല്ലതാനും ഞങ്ങൾ നിന്നെ വിശ്വസിക്കുന്നവരുമല്ല.
1: വചനം 54. ഇന്നഖൂലു, ഞങ്ങൾ പറയുന്നില്ല, ഇല്ല, അല്ലാതെ, ഇഅ്തറാക, നിനക്ക് ബാധിച്ചിരിക്കുന്നു, ബഅദു, ചിലത്, ആലിഹത്തിന, ഞങ്ങളുടെ ദൈവങ്ങളിലെ, ബിസൂഇൻ, വല്ല തിന്മയും. ഖാല, അദ്ദേഹം പറഞ്ഞു, ഇന്നീ, നിശ്ചയം ഞാൻ, ഉഷ്ഹിദു, ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു, അല്ലാഹ, അല്ലാഹുവിനെ, വഷ്ഹദു, നിങ്ങൾ സാക്ഷ്യം വഹിക്കുവിൻ, അന്നീ, ഞാൻ എന്ന്, ബരീഉൻ, ഒഴിവായവനാണ്, മിമ്മ, യാതൊന്നിൽ നിന്ന്, തുഷ്രിക്കൂൻ, നിങ്ങൾ പങ്കുചേർക്കുന്ന.

0: ഞങ്ങളുടെ ആരാധ്യ വസ്തുക്കളിൽ ചിലത് നിനക്ക് വല്ല തിന്മയും ബാധിപ്പിച്ചിരിക്കുന്നുവെന്നല്ലാതെ ഞങ്ങളൊന്നും പറയുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ അല്ലാഹുവിനെ സാക്ഷ്യപ്പെടുത്തുന്നു, നിങ്ങളും സാക്ഷ്യം വഹിച്ചുകൊള്ളുവിൻ. നിങ്ങൾ പങ്കുചേർക്കുന്നതിൽ നിന്ന് ഞാൻ ഒഴിവായവനാണെന്ന്.
1: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി തയ്യാറാക്കിയ വിശുദ്ധ ഖുർആനിൻ്റെ തഫ്സീർ ശബ്ദാവിഷ്കാരമായിരുന്നു. സൂറത്തുൽ ഹൂദ് 50 മുതൽ 54 കൂടി വചനങ്ങളാണ് വിശദീകരിച്ചു നൽകിയത്.
2: ആരോഗ്യ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും സന്ദേഹങ്ങളും ഡോക്ടർമാരുമായി നേരിട്ട് പങ്കുവച്ചാലോ? പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം. തത്സമയ സംശയ ദൂരീകരണത്തിന് വിളിക്കൂ 9020840840. എല്ലാ വ്യാഴാഴ്ചയും ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലെ ഡോക്ടറോട് ചോദിക്കാം പ്രോഗ്രാം സെലക്ട് ചെയ്ത് താങ്കളുടെ സംശയങ്ങൾ ടെക്സ്റ്റ് ആയോ വോയിസ് ആയോ അയക്കാം. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം.
3: അസ്വസ്ഥതകളുടെ അലയൊടുങ്ങാത്ത ജീവിതം. വ്യക്തിജീവിതത്തിൽ വിവേകം പുലർത്തുന്നില്ലെന്ന ആക്ഷേപം കാതുകൾക്ക് പരിചിതമായതുപോലെ അവിവേകവും അപക്വതയും സങ്കുചിത കാഴ്ചപ്പാടുകളും നിമിത്തം ജീവിതവിശാലത നഷ്ടമായവർക്ക് പീസ് റേഡിയോയുടെ സമാധാന ശബ്ദം, വോയിസ് ഓഫ് പീസ്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാഹ്, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിൻ്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാഹ്, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാഹ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ്രയുടെ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി, നേർപഥം. പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.

വായനയ്ക്കു വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിൻ്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്. ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിൻ്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും, നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും, അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും, എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തൻ്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിൻ്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിൻ്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിൻ്റെ വായനാനുഭവങ്ങൾ നൽകി, മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി, ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച്, അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിൻ്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെയും ആത്മബോധത്തിൻ്റെയും കപ്പൽ പണിത്, തമസിൻ്റെ മറ നീക്കി നേരിൻ്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിൻ്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

പീസ് ഖുർആൻ റേഡിയോ ഖത്തമുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഓരോ ജുസുകളായി പാരായണം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആദ്യാവസാനം പാരായണം ചെയ്തു തീർക്കാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാമാണ് ഖത്തമുൽ ഖുർആൻ. ഇന്നത്തെ ഖത്തമുൽ ഖുർആനിലൂടെ ജുസ് 14 പാരായണം നിർവഹിക്കപ്പെടുന്നു. നമുക്ക് വേണ്ടി പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് ഹജ്ജാജ് റമദാൻ അൽ ഹിന്ദൈ.

0: ജസാക്കുമുല്ലാ ഖൈറൻ. നാം കേട്ടത് ഖത്തമുൽ ഖുർആൻ. ഇന്നത്തെ ഖത്തമുൽ ഖുർആനിലൂടെ ജുസ് 14 പാരായണമാണ് നിർവഹിക്കപ്പെട്ടത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഹജ്ജാജ് റംദാൻ അൽ ഹിന്ദൈ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണമെന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായത്. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000 താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ, ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും, അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
2: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നൊരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ 2-3 കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്. ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച്, സ്ഥലവുമെല്ലാം മാറ്റിവെച്ച് വായിച്ചത്. ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയെക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
0: Peace Radio. Tune to reality.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് കിഡ്സ് ടൈം. സൂറത്തു ഫത്ത് 1 മുതൽ 10 വരെയുള്ള വചനങ്ങൾ പാരായണം നിർവഹിക്കുന്നത് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.

0: മാഷല്ല, കുഞ്ഞിളം പ്രായത്തിൽ ചെറിയ കുട്ടികളുടെ പാരായണമാണ് നാം ഇതുവരെ കേട്ടത്. സൂറത്ത് ഫത്തഹ് 1 മുതൽ 10 വരെയുള്ള ഭാഗമാണ് കിഡ്സ് ടൈം എന്ന പ്രോഗ്രാമിൽ നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് മുഹമ്മദ് ത്വഹ അൽ ജുനൈ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ 18-ാമത്തെ അധ്യായം, സൂറത്തു അൽ കഹ്ഫ്, 34 മുതൽ 45 കൂടിയ വചനങ്ങളാണ് നാം ശ്രവിച്ചത്. ഷെയ്ഖ് ഹസ അൽ ബൽഷിയുടെ ശബ്ദത്തിൽ.
1: പീസ് റേഡിയോ പരിപാടികൾ ഇപ്പോൾ നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാം. ശ്രോതാക്കളുടെ അഭ്യർത്ഥന പ്രകാരം പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്ത വിവിധ പരിപാടികളുടെ ഓഡിയോ ഫയലുകൾ ഇപ്പോൾ ശ്രോതാക്കൾക്ക് ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാൻ അവസരമുണ്ട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പുതുതായി പുറത്തിറക്കിയ ജമീൽ ഓൺലൈൻ ലൈബ്രറി എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യൂ. ആപ്ലിക്കേഷന്റെ ഓഡിയോ സെഷനിൽ പീസ് റേഡിയോ എന്ന കാറ്റഗറിയിൽ കഴിഞ്ഞുപോയ പീസ് റേഡിയോ പരിപാടികളിൽ നിന്നും തിരഞ്ഞെടുത്തവ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങളുടെ ഇഷ്ടാനുസരണം കേൾക്കാനും ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. കൂടാതെ മറ്റ് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് നൽകാനുമുള്ള പ്രത്യേക സംവിധാനമാണ് ജമീൽ ആപ്പിൽ ഇപ്പോഴുള്ളത്. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും മറക്കാതെ ഇൻസ്റ്റാൾ ചെയ്യുക ജമീൽ ഓൺലൈൻ ലൈബ്രറി.
0: ശ്രോതാക്കൾ ഇപ്പോൾ കേൾക്കുന്നത് തൻസീൽ.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തൻസീൽ.
1: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം! രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്. അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ചു വിളമ്പി ഊട്ടിത്തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ, എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
2: പീസ് റേഡിയോയിൽ ഇപ്പോൾ ഹിഫ്ളുൽ ഖുർആൻ പരിപാടിയുടെ സമയമാണ്. എല്ലാ ദിവസവും വിശുദ്ധ ഖുർആനിലെ ഒന്നോ രണ്ടോ സൂക്തങ്ങൾ നമ്മൾ മനഃപ്പാഠമാക്കിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് സൂറത്തുൽ അഹ്സാബിലെ 32-ാമത്തെ ആയത്താണ് നമ്മൾ മനഃപ്പാഠമാക്കുവാൻ പോകുന്നത്. ഹാഫിദ് ജാഫർ സലഫിയുടെ ക്ലാസ്സിലേക്ക്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹനിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 31 ആയത്തുകളാണ് നമ്മൾ മനഃപ്പാഠമാക്കി കഴിഞ്ഞത്. ഇനി 32-ാമത്തെ ആയത്താണ് നമുക്ക് പഠിക്കാനുള്ളത്. ആയത്തിൻ്റെ ആദ്യ ഭാഗം ഇൻഷാ അല്ലാ ഇന്ന് നമുക്ക് മനഃപ്പാഠമാക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആദ്യം ആയത്ത് മുഴുവനായി ഒരു തവണ പാരായണം ചെയ്യാം.

ഇനിത്തഖൈതുൻ അവസാനത്തിൽ മണിച്ചുകൊണ്ടാണ് നിർത്തേണ്ടത്. ഇനിത്തഖൈതുൻ അതുവരെയാണ് തൽക്കാലം നമ്മൾ മനഃപ്പാഠമാക്കുന്നത്. അപ്പോൾ അവിടെ നിർത്തുന്ന സമയത്ത്

0: أحد كأحد من النساء إن اتقيتن.
1: ان شاء الله ആയത്തിന്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് മനഃപാഠമാക്കാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
2: മാഷാ അല്ലാ, ജസാകല്ലാഹു ഖൈറൻ. പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ ഇന്നത്തെ എപ്പിസോഡ് ഇതോടെ സമാപിക്കുന്നു. സൂറത്തുൽ അഹ്സാബിലെ 32-ാമത്തെ ആയത്തിന്റെ ഒരു ഭാഗമാണ് ഇന്ന് നമ്മൾ മനഃപാഠമാക്കുവാൻ ശ്രമിച്ചത്. ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെയാകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ

0: തിരുത്താം നമുക്ക് പാരായണത്തിലെ അബദ്ധങ്ങൾ. പീസ് ഖുർആൻ റേഡിയോയിലിനി അത്തഹസീൻ സൂറ ഹഷർ 12-13 വചനങ്ങളിലേക്ക്. ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ അബ്ദുഷുക്കൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും അതോടൊപ്പം സാധാരണ ഓതിപ്പോകുമ്പോൾ കണ്ടുവരാറുള്ള അബദ്ധങ്ങളെ സംബന്ധിച്ചുമാണ് പഠിച്ചു വരുന്നത്. ഇൻഷാ അള്ളാഹ് സൂറത്തുൽ ഹഷറിലെ 12-13 ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത്.
2: ലഇൻ ഉഖ്രിജു ലാ യഖ്റുജൂന മഅഹും വലഇൻ ഖൂതിനു ലാ യൻസുറൂനഹും ولئن قوتلوا لا ينصرونهم ولئن نصروهم ليولن الأدبار ولئن نصروهم ليولن الأدبار ثم لا ينصرون لأنتم أشد رهبة في صدورهم من الله ذلك بأنهم قوم لا يفقهون لئن أخرجوا لئن أخرجوا
1: لئن എന്ന പദത്തിൽ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതുപോലെ ലയിൻ ഉഖ്രിജു ഹംസ മാറിയ ആവരുത്, ലയിൻ അല്ല, ലയിൻ ലയിൻ ലയിൻ ഉഖ്രിജു. അതുപോലെ തന്നെ ഇവിടെ ലഇൻ സാക്കിനായ നൂന് ശേഷം ഹംസ ഓതിപ്പോകുന്ന സമയത്ത് ലഇൻ ഉഖ്രിജു ലഇൻ ഉഖ്രിജു എന്ന് ആവരുത്, ലഇൻ ഉഖ്രിജു ഇദ്ഹാർ ചെയ്യണം, ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കണം. ഉഖ്രിജു ലാ യഖ്റുജൂന മഅഹും ലാ യഖ്റുജൂന മഅഹും മഅഹും ഐൻ തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്. മഅഹും ولئن قوتلوا معهم و ساكنا ميمിനു ശേഷം വ വന്നാൽ മീമിനെ പൂർണ്ണമാക്കണം, രണ്ട് ചുണ്ട് തമ്മിൽ തട്ടിച്ച് മീമിനെ കൃത്യമായിട്ട് ഉച്ചരിക്കണം.
2: معهم ولئن معهم ولئن
1: ഇവിടെയും ولئن ولئن അല്ല ولئن ولئن
2: قوتلوا
1: സുക്കൂനുള്ള നൂനിനു ശേഷം قاف اخفا بغن നൂനിനെ അവ്യക്തമാക്കി ഉച്ചരിക്കണം.
2: വലഇൻ ഖൂതിലു വലഇൻ ഖൂതിലു
1: നൂനിനെ അല്പം കനപ്പിക്കണം, കാരണം ഖാഫ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. അതുകൊണ്ട് തന്നെ
2: വലഇൻ ഖൂതിലു
1: എന്ന് പറയണം.
2: ലാ യൻസുറൂനഹും
1: ലാ യൻസുറൂനഹും അല്ല, നൂനിനെ മണിക്കണം. സ്വാദ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട ഇസ്തിഇല എന്ന അക്ഷരമാണ്.
2: لا ينصرونهم لا ينصرونهم لا ينصرونهم ولا ان
1: ساكنه മീമിനു ശേഷം വ നേരത്തെ പറഞ്ഞതുപോലെ മീമിനെ പൂർണ്ണമാക്കണം, കൃത്യമായിട്ട് ഉച്ചരിക്കണം.
2: ولا ان نصروهم
1: ولا ان الا ولا ان ساكنه നൂനിനു ശേഷം നൂൻ ഇദ്ഗാം ബിഗുന്ന ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം.
2: ولا ان نصروهم ولئن نصروهم ليولن الأدبار ليولن ليولن ليولن
1: نون مشدد غنة الأدبار أدبار ألا أدبار إن ألا أدبار دالنا قلقلة شيئنا ലൈറ്റ് ആയിട്ട് ഉച്ചരിക്കേണ്ട അക്ഷരങ്ങൾ അതുപോലെ തന്നെ കനപ്പിച്ച് ഉച്ചരിക്കണം, ഹെവി ആയിട്ട് ഉച്ചരിക്കേണ്ട അക്ഷരങ്ങൾ അതുപോലെ തന്നെ ഉച്ചരിക്കാൻ നമ്മൾ പഠിക്കണം, ശ്രദ്ധിക്കണം, ശ്രമിക്കണം.
2: ലയുവല്ലുന്നൽ അദ്ബാറ സുമ്മ
1: സുമ്മ അല്ല സുമ്മ, സീന് ഒരിക്കലും ആയിപ്പോവരുത്, ശ്രദ്ധിക്കണം.
2: സുമ്മ
1: ഫ ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ കുറച്ച് പുറത്തോട്ട് നിൽക്കണം, ദാലിനേക്കാൾ. അതാണ് സ ഫി സു.

0: ثم أث ثم ثا في ثو أث ثم لا ينصرون لا ينصرون ينصرون لا ഇവിടെ ഹെവി ആയിട്ട് തന്നെ സ്വാദിനെ ഉച്ചരിക്കണം, ഗുണയും അപ്രകാരമാക്കാൻ ശ്രദ്ധിക്കുക. ല യുൻസറൂൻ. അടുത്ത ആയത്ത് ലഅൻതും അഷദ്ദു റഹ്ബ. ലഅൻതും, ലഅൻതും അല്ല, ലഅൻതും അഷദ്ദു റഹ്ബ തന്നെ നോദി പോകരുത്. ലഅൻതും, ലഅൻതും. ഇവിടെ സാക്കിന നൂനു ശേഷം ത ഇഖ്ഫാവും ഗുണ അവ്യക്തമാക്കി മണിക്കണം. ലഅൻതും അഷദ്ദു, മീമു സാക്കിനയ്ക്ക് ശേഷം ഹംസ വെളിവാക്കി ഉച്ചരിക്കണം. എന്നാൽ ഓതി പോകുമ്പോൾ ലഅൻതും മഷദ്ദു, മഷദ്ദു എന്ന് വരരുത്. അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഓതണം. ലഅൻതും അഷദ്ദു, ലഅൻതും അഷദ്ദു റഹ്ബതൻ, റഹ്ബതൻ. ഹ സുക്കൂനാണ് ഹഇന്, തൊണ്ടയുടെ താഴെ ഭാഗമാണ് മഖ്റജ്. റഹ്ബതൻ എന്നല്ല, റഹ്ബതൻ, റഹ്ബതൻ. റഹ്ബതൻഫി, തൻവീനു ശേഷം ഫ ഇഖ്ഫാം ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. റഹ്ബതൻ ഫി സുദൂരിഹിം മിനല്ലാഹ്. സുദൂരിഹിം, സ്വാദ് ഹെവിയായിട്ട് ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, ഇസ്തിഇലാന്റെ അക്ഷരമാണ്. നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്ന് ഉച്ചരിക്കണം. ഫി സുദൂരിഹിം, ശേഷം ഫി സുദൂരിഹിം മിനല്ലാഹ്. ഇത് ഗാം മുതമാസിൽ, മീമു സാക്കിനയ്ക്ക് ശേഷം മീമു വന്നാൽ ഇത് ഗാം മുതമാസിൽ. ഫി സുദൂരിഹിം മിനല്ലാഹ്, ഫി സുദൂരിഹിം മിനല്ലാഹ്. സുദൂരിഹിം, സുദൂറി റാഇനെ കനപ്പിക്കരുത്, സുദൂരിഹിം. ഫി സുദൂരിഹിം മിനല്ലാഹ് ذلك بأنهم, ذلك അല്ല, ذلك, ذلك بأنهم نون مشدغن, بأنهم قوم لا يفقهون. قوم ق قوم لا قوم لا قوم لا يفقهون, قوم لا يفقهون, يفقهون. قاف തൊണ്ടയുടെ മുകൾ ഭാഗവും കഴിഞ്ഞ് ചൊറുനാക്കാണ് മഖ്റജ്. ഹ തൊണ്ടയുടെ താഴേ ഭാഗമാണ്. ല യഫ്ഖ, ല യഫ്ഖഹൂൻ. ലഇൻ ഉഖ്രിജു ലാ യഖ്റുജൂന മഅഹും വലഇൻ ഖൂതിലു ലാ യൻസുറൂനഹും ولئن قوتلوا لا ينصرونهم ولئن نصروهم ليولن الأدبار ولئن نصروهم ليولن الأدبار ثم لا ينصرون لأنتم أشد رهبة في صدورهم من الله ذلك بأنهم قوم لا يفقهون. സൂറത്തുൽ ഹഷറിലെ 12-13 ആയത്തുകളാണ് നാം കേട്ടു മനസ്സിലാക്കിയത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ശുദ്ധ ഖുർആൻ തെറ്റുകളില്ലാതെ, പാരായണത്തിൽ അബദ്ധങ്ങളൊന്നും വരാതെ നന്നായിട്ട് പഠിക്കുവാനും പാരായണം ചെയ്യാനൊക്കെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ഹഷറിലെ 12-13 വചനങ്ങളാണ് ഇന്ന് തജ്വീദോടുകൂടി പാരായണ നിയമങ്ങൾ അനുസരിച്ച് പാരായണം ചെയ്യാൻ നമ്മെ പ്രാപ്തരാക്കിയത്. ക്ലാസ് എടുത്തത് ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
2: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വിസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണൽ, വിവിധ വിഷയങ്ങളെ അധികരിച്ച് നൂറുകണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റു വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വിസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനിയുണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
3: Peace Radio. Tune to reality.

0: മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തുൽ ഫുർഖാനിലെ 63 മുതൽ 77 വരെയുള്ള ആയത്തുകളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്.
1: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
2: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർ ഖുർ ആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
1: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം, അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു പുതു

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദ്. ഹാരിസ് ബിൻ സലീമാണ് ഈ സംസാരിക്കുന്നത്. വളരെ ചികിത്സ ആവശ്യമായി വന്ന ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ചോദിച്ചു പോകും, ഇതിൻ്റെ സാമ്പത്തിക ചിലവുകളെല്ലാം നിങ്ങൾ എങ്ങനെ സ്വരൂപിച്ചു, എവിടെ നിന്ന് ലഭിച്ചു? നമ്മുടെ ഒരു നല്ല മനസ്സിൻ്റെ ചോദ്യമാണത്. ഫലപ്രദമായി നമുക്കും കുടുംബത്തിനും പ്രയോജനപ്പെട്ട ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് തിരിച്ചിറങ്ങുമ്പോഴും സംഘാടകരോട് ചില ആത്മാർത്ഥതയുള്ളവർ ചോദിക്കാറുണ്ട്, ഇതിൻ്റെ ചിലവുകളെല്ലാം നിങ്ങൾക്ക് പൂർത്തിയായോ, എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ചില പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ചില പൊതുപിരിവുകളിൽ നമ്മൾ നമ്മുടേതായ ഭാഗതയും നിർണയിക്കാറുണ്ട്. ധാരാളം നല്ല ഫീഡ്ബാക്കുകൾ വന്നിട്ടുള്ള ഒരു മഹാസംരംഭമാണ് നമ്മുടെ ഈ പീസ് റേഡിയോ. ഈ പീസ് റേഡിയോ കേൾക്കുന്നവരും അതുകൊണ്ട് കുടുംബപരമായും വ്യക്തിപരമായും പ്രയോജനം കിട്ടിയവരും നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത്രയും വലിയൊരു സംരംഭം നിങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ടുപോകുന്നു, അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായും ഈ റേഡിയോയുടെ ഉപകാരം ലഭിക്കുന്ന ഇതിൻ്റെ നന്മയെക്കുറിച്ച് തിരിച്ചറിഞ്ഞവരുടെ ഈ ചോദ്യങ്ങളും അതേപോലെ തന്നെ അന്വേഷണങ്ങളും തന്നെയാണ് ഈ മഹാസംരംഭത്തെ നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ റേഡിയോയെ നമ്മളെല്ലാവരും സഹായിക്കണം. നമുക്ക് കഴിയാവുന്ന സാമ്പത്തിക സഹായങ്ങൾ നമുക്ക് നൽകുവാൻ റേഡിയോയിൽ തന്നെ സപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ സപ്പോർട്ട് റേഡിയോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അതിൻ്റെ അക്കൗണ്ട് നമ്പറുകളും കാര്യങ്ങളും സ്വരൂപിച്ച് നമ്മളതിൻ്റെ ആളുകളുമായി നേരിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കഴിയാവുന്ന സഹായ സഹകരണങ്ങൾ ഇതിനുവേണ്ടി ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും സദക്കകളെയും പൂർണ്ണ പ്രതിഫലത്തോടെ സ്വീകരിക്കുമാറാവട്ടെ.
1: ഇവിടെ നൽകിയ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് താങ്കൾ പണം അയക്കേണ്ടത്. പണം അയച്ചു കഴിഞ്ഞാൽ 9746950006 നമ്പർ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ അറിയിക്കാൻ മറക്കരുത്. എന്തെങ്കിലും സഹായം ആവശ്യമെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ സപ്പോർട്ട് റേഡിയോ വിൻഡോയിൽ നിങ്ങളുടെ പേരും സ്ഥലവും അയക്കുകയോ നൽകിയ നമ്പറിൽ വാട്സപ്പ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം! രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്. അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ചു വിളമ്പി ഊട്ടി തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലിടുമ്പോൾ, എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
1: റേഡിയോയിൽ ഇപ്പോൾ മനപ്പാഠം. വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിന്റെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിൻ്റെ പാരായണമാണ് നമ്മൾ കേട്ടത്. നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണമെന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷേ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായത്. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകളെ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചെലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും, അതല്ല നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനുവേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
2: ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ, പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസിൻ്റെ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. പിന്നെ ഭരണകൂടത്തിലൊരു ഔദ്യോഗിക പദവിയിലിരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ ജെയ്ത്ത് എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്. ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കള പറഞ്ഞിട്ടില്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പൊ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിന്റെ പിന്നെ പോയിന്റ്. അപ്പോ അദ്ദേഹം അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പൊ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പൊ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോ ഭരണകൂടത്തിന്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിന്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിലിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്.
3: അവർക്കിവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നുമില്ല,
2: അതെ
3: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
2: അതായത്
3: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ,
2: അതിരുകൾ.
3: അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ല നല്ലൊരു.
2: നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങളെല്ലാവരും ഇവിടെ ജയിലിലെ അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകന്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തല സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിനു കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, tuned to reality.
5: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹറമേനിലെ വിശുദ്ധ ഇരു ഹറമുകളെയും സുബഹ് മഗ്രിബ് നമസ്കാരത്തിലെ പാരായണം കേൾക്കാം.
6: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ

0: فسبح باسم ربك العظيم.
1: നാം ഇതുവരെ കേട്ടത് വിശുദ്ധ ഹറമിലെ സുബഹ് നമസ്കാരത്തിലെ പാരായണമാണ്. ഇനി മഗ്രിബ് നമസ്കാരത്തിലെ പാരായണം കേൾക്കാം.
2: അൽഹംദുലില്ലാഹ്.

0: عدن ورضوان من الله أكبر ذلك هو الفوز العظيم.
1: ഇതോടുകൂടി ഹറമേൻ ലൈവ് സമാപിക്കുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാ, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിന്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാ, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ കുറെ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുകയും നന്മയിലൂടെ ജീവിക്കാനായി താൽപ്പര്യപ്പെടുകയും ചെയ്യുന്നവരാണ് എല്ലാവരും. അത്തരത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഏറെ പ്രചോദനമുണ്ടാക്കുകയും ജീവിതത്തിൽ സ്വന്തം മാറ്റം വരുത്തേണ്ടത് ഓരോരുത്തരുടെയും ഹിതമനുസരിച്ചാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: മനുഷ്യന് അവൻ്റെ മുമ്പിലൂടെയും പിന്നിലൂടെയും തുടരെ തുടരെ വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവനെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർ അഥവാ മലക്കുകൾ ഉണ്ട്. ഏതൊരു ജനതയും തങ്ങളുടെ സ്വന്തം നിലപാടുകളിൽ മാറ്റം വരുത്തുന്നതുവരെ അള്ളാഹു അവരുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുകയില്ല. തീർച്ച, ഒരു ജനതയ്ക്ക് വല്ല ദോഷവും വരുത്താൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് തട്ടിമാറ്റാനാവില്ല. അവനു പുറമെ അവർക്ക് യാതൊരു രക്ഷാധികാരിയുമില്ല.
1: പരിശുദ്ധ ഖുർആനിന്റെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 31-ാമത്തെ വചനത്തിൽ കാക്കയെന്ന പക്ഷിയെപ്പറ്റി അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്. മഹാനായ ആദം അലൈഹിസ്സലാമിൻ്റെ മക്കൾ തമ്മിലുള്ള കഥ വിവരിക്കുന്നിടത്താണ് അള്ളാഹു തആല കാക്കയെ സംബന്ധിച്ച് പരാമർശിക്കുന്നത്. ആ വചനം ഇപ്രകാരമാണ്:
2: فبعث الله غرابا يبحث في الأرض

0: ഇപ്പോൾ കേട്ടത് അൽ മുഅല്ലിം ഖലീഫ സുനൈജിയുടെ ഖിറാഅത്ത് സൂറത്തുൽ മാഇദ 18 മുതൽ 21 വരെയുള്ള വചനമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.
1: പർച്ചേസിനിറങ്ങുമ്പോൾ എല്ലാം ലഭിക്കുന്ന ഒരിടം തേടുകയാണ് എൻ്റെയും നിങ്ങളുടെയുമൊക്കെ ഒരു പൊതുപ്രകൃതം. പച്ചക്കറിയും പഴവും സ്റ്റേഷനറിയും എല്ലാം ലഭിക്കുന്ന സൂപ്പർ മാർക്കറ്റ് തേടി പോകും പോലെ വൈജ്ഞാനിക രംഗം എല്ലാം ഇപ്പോൾ ഒരു വിരൽ തുമ്പിൽ നമുക്ക് ലഭ്യമാകുന്നു. ടീം പീസ് റേഡിയോയുടെയും വിസ്റ്റം മീഡിയ സ്കൂളിൻ്റെയും പുത്തൻ സംരംഭം ജമീൽ ഓൺലൈൻ ലൈബ്രറി. പീസ് റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നത് ആയിരക്കണക്കിന് വീഡിയോ ഓഡിയോ 100 ഡോക്യുമെന്റ്സ് അടങ്ങുന്ന മനോഹരമായ വൈജ്ഞാനിക ശേഖരം. യൂട്യൂബ് കേൾവികൾക്കും കാഴ്ചകൾക്കുമിടയിൽ നന്മയുടെ കേൾവിയും കാഴ്ചയും കഴിഞ്ഞ് യൂട്യൂബ് അൽഗോരിതങ്ങൾ നമുക്ക് മുന്നിലെത്തിക്കുന്ന തിന്മകളുടെ കാഴ്ചയിൽ നിന്നിനി മനസ്സിനെ മോചിപ്പിക്കാം. കുരുന്നുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന തേൻമൊഴികൾ കേൾക്കാനും പഠിക്കാനും പാടാനും പകർത്താനും വേണ്ടി അവർക്ക് നൽകുമ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു തിന്മയിലേക്ക് അവരുടെ വിരൽത്തുമ്പുകൾ പോകുമോ എന്ന ആധി ഇനി ആവശ്യമില്ല. മനോഹരമായ ഈ സംരംഭം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുവെന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ആഴമുള്ള പ്രഭാഷണങ്ങളും നന്മയുടെ ആയിരമായിരം നിമിഷങ്ങളും സൃഷ്ടിക്കുന്ന ഓരോ സമ്മേളനങ്ങളിലെയും പ്രഭാഷണങ്ങൾ ഷോർട്ട് വീഡിയോസായി ഇപ്പോൾ ജമീൽ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പഠനത്തിനുള്ള സമയത്തിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ആദികൾ ഇനിയില്ല. അറിഞ്ഞ സത്യങ്ങൾ സമൂഹത്തിന് കൈമാറുന്ന സാഹചര്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി ടീം പീസ് റേഡിയോയും മീഡിയ സ്കൂളും ചേർന്നൊരുക്കുന്ന ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്.
2: പരിശുദ്ധ ഖുർആനിന്റെ 5 സൂറത്തുൽ മാഇദയിലെ 31 വചനത്തിൽ കാക്കയെന്ന പക്ഷിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. മഹാനായ ആദം അലൈഹിസ്സലാമിൻ്റെ മക്കൾ തമ്മിലുള്ള കഥ വിവരിക്കുന്നിടത്താണ് അല്ലാഹു തആല കാക്കയെ സംബന്ധിച്ച് പരാമർശിക്കുന്നത്. ആ വചനം ഇപ്രകാരമാണ്:

0: ആദം അലൈഹിസ്സലാമിന്റെ മക്കളായ ഹാബീലും കാബീലും, ഹാബീലെന്ന അനിയനെ കാബീലെന്ന ജ്യേഷ്ഠൻ കൊന്നതുമായി ബന്ധപ്പെട്ട് അള്ളാഹു തആല പരാമർശിച്ചതിന് ശേഷം തൻ്റെ അനിയനെ കൊന്ന കാബീല് അവൻ ഖേദിച്ചിരിക്കുകയാണ്. ഈ മയ്യത്ത്, ഈ മരിച്ച ജഡത്തെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ദുഃഖിതനായി താൻ ചെയ്തു പോയ പാപത്തെയോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാബീലിൻ്റെ അടുക്കലേക്ക് അള്ളാഹു തആല ഒരു കാക്കയെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ട കഥയാണ്. ഒരു കാക്ക വരികയും അത് കുഴി കുഴിച്ച് എങ്ങനെയാണ് മയ്യത്ത് മറമാടേണ്ടതെന്ന് മനുഷ്യനെ പഠിപ്പിക്കുകയും ചെയ്ത കാര്യമാണ് അല്ലാഹു തആല അവിടെ വിവരിക്കുന്നത്.
1: ജീവിതത്തിൽ അല്ലാഹുവിന്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാരുണ്യത്തിൽ ഉൾപ്പെടാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അല്ലാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അല്ലാഹുവിന്റെ കോപത്തിന്റെ ഗൗരവം കൂടി അറിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏൽപ്പിക്കുന്നതാണ്. എന്റെ കാരുണ്യമാകട്ടെ സർവവസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും സക്കാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാനത് രേഖപ്പെടുത്തുന്നതാണ്.
1: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
2: കുല്ലുനാ ലില്ലാഹ് വ കുല്ലു അംരി
3: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാപ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: മലയാളത്തിലെ പ്രശസ്തവും സർവ അംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി തയ്യാറാക്കിയ വിശുദ്ധ ഖുർആൻ തഫ്സീറിൻ്റെ ശബ്ദാവിഷ്കാരം. തഫ്സീർ അമാനി, സൂറ ഹൂദ്, 50-54 കൂടിയ വചനങ്ങൾ.
6: വചനം 50. വഇലാ ആദിൻ, ആദ് സമുദായത്തിലേക്കും, അഖാഹും അവരുടെ സഹോദരനെ, ഹൂദൻ ഹൂദിനെ, ഖാല അദ്ദേഹം പറഞ്ഞു, യാ ഖൗമി എന്റെ ജനങ്ങളെ, ഇഅബുദു നിങ്ങൾ ആരാധിക്കുവിൻ, അല്ലാഹ അല്ലാഹുവിനെ, മാ ഇല്ല, ലക്കും നിങ്ങൾക്ക്, മിൻ ഇലാഹിൻ ഒരു ആരാധ്യനും, ഗൈറുഹു അവനല്ലാത്ത, ഇൻ അല്ല, അന്തും നിങ്ങൾ, ഇല്ല അല്ലാതെ, മുഫ്തറൂൻ കള്ളം കെട്ടിച്ചമക്കുന്നവർ.

0: ആദ് ഗോത്രത്തിലേക്ക് അവരുടെ സഹോദരൻ ഹൂദിനെയും നാം അയച്ചു. അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുവിൻ, അവനല്ലാതെ നിങ്ങൾക്ക് ഒരു ആരാധ്യനുമില്ല, നിങ്ങൾ കെട്ടിച്ചമക്കുന്നവരല്ലാതെ മറ്റൊന്നുമല്ല.
1: വചനം 51. യാ ഖൗമി, എന്റെ ജനങ്ങളെ, ലാ അസ്അലുക്കും, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല, അലൈഹി, ഇതിന്റെ പേരിൽ, അജിറ, ഒരു പ്രതിഫലം, ഇൻ, അല്ല, അജിരിയ, എന്റെ പ്രതിഫലം, ഇല്ല, അല്ലാതെ, അലല്ലദി, യാതൊരുത്തന്റെ മേൽ, ഫതറനീ, എന്നെ സൃഷ്ടിച്ച, അഫലാ തഅഖിലൂൻ, അപ്പോൾ നിങ്ങൾ ബുദ്ധി കൊടുത്ത് മനസ്സിലാക്കുന്നില്ലേ.
2: യാ ഖൗമി ലാ അസ്അലുക്കും അലൈ

0: എന്റെ ജനങ്ങളെ, ഇതിൽ അഥവാ ഈ പ്രബോധനത്തിന്റെ പേരിൽ നിങ്ങളോട് ഞാൻ ഒരു പ്രതിഫലവും ചോദിക്കുന്നില്ല. എന്റെ പ്രതിഫലം എന്നെ സൃഷ്ടിച്ചുണ്ടാക്കിയവന്റെ മേൽ അല്ലാതെ ബാധ്യത ഇല്ല. അപ്പോൾ നിങ്ങൾ ബുദ്ധി കൊടുത്ത് ഗ്രഹിക്കുന്നില്ലേ?
1: വചനം 52. വയാ കൗമി, എന്റെ ജനങ്ങളെ, ഇസ്തഗ്ഫിറു, നിങ്ങൾ പാപമോചനം തേടുവിൻ, റബ്ബക്കും നിങ്ങളുടെ റബ്ബിനോട്, സുമ്മ, പിന്നെ, തൂബു, നിങ്ങൾ മടങ്ങുവിൻ, ഇലൈഹി, അവങ്കലേക്ക്, യുർസിലി, അവൻ അയച്ചു തരും, അസ്സമാഅ, ആകാശത്തെ, അലൈക്കും, നിങ്ങൾക്ക്, മിദറാറൻ, സമുദ്രമായിട്ട്, വയസിദ്ക്കും, നിങ്ങൾക്കവൻ വർദ്ധിപ്പിക്കുകയും ചെയ്യും, കുവ്വത്തൻ, ശക്തി, ഇല കുവ്വത്തിക്കും, നിങ്ങളുടെ ശക്തിയുടെ കൂടെ, വലാത്ത തവല്ലൗ, നിങ്ങൾ തിരിഞ്ഞുകളയുകയും അരുത്, മുജ്രിമീൻ, കുറ്റവാളികളായ നിലയിൽ.

0: എന്റെ ജനങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പാപമോചനം തേടുകയും പിന്നെ അവങ്കലേക്ക് പശ്ചാത്തപിക്കുകയും ചെയ്യുവീൻ. എന്നാൽ അവൻ നിങ്ങൾക്ക് ആകാശത്തെ അഥവാ മഴയെ സമൃദ്ധമായി അയച്ചു തരുന്നതാണ്. നിങ്ങളുടെ ശക്തിയിലേക്ക് കൂടുതൽ ശക്തി അവൻ നിങ്ങൾക്ക് വർദ്ധിപ്പിക്കുകയും ചെയ്യും. നിങ്ങൾ കുറ്റവാളികളായിക്കൊണ്ട് തിരിഞ്ഞു കളയുകയും അരുത്.
1: യമൻ പ്രദേശങ്ങളിൽപ്പെട്ട അഹ്കാഫ് ആയിരുന്നു പ്രാചീന ഗോത്രമായ ആദ് വർഗത്തിന്റെ വാസസ്ഥലം. അവർ വിഗ്രഹാരാധകരായിരുന്നു. അവരുടെ ഗോത്രത്തിലും കുടുംബത്തിലുമുള്ള ആളായിരുന്നു ഹൂദ് അലൈഹിസ്സലാം. അതുകൊണ്ടാണ് അദ്ദേഹത്തെ അവരുടെ സഹോദരൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അവരുടെ വിഗ്രഹാരാധന തുടങ്ങിയ തോന്നിയവാസങ്ങളെ ചൂണ്ടിക്കൊണ്ടാണ് നിങ്ങൾ കെട്ടിച്ചമക്കുന്നവരല്ലാതെ മറ്റൊന്നുമല്ല എന്ന് അദ്ദേഹം പറയുന്നത്. തൻ്റെ പ്രബോധനം കൊണ്ട് അള്ളാഹുവിങ്കിൽ നിന്നുള്ള പ്രതിഫലമല്ലാതെ നിങ്ങളിൽ നിന്നുള്ള യാതൊരു പ്രതിഫലവും ഞാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് നൂഹ് നബി അലൈഹിസ്സലാമയെ പോലെ തന്നെ അദ്ദേഹവും ജനങ്ങളെ ഉത്ബോധിപ്പിച്ചു. അങ്ങനെ തൻ്റെ പ്രബോധനം നിഷ്കളങ്കമാണെന്നും അതിൽ സ്വാർത്ഥ താല്പര്യങ്ങളൊന്നും ഇല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. എല്ലാ പ്രവാചകന്മാരെയും പോലെ അദ്ദേഹത്തിനും പ്രഥമ പ്രധാനമായി ഉപദേശിക്കുവാനുണ്ടായിരുന്നത് അള്ളാഹുവിനെയല്ലാതെ ആരാധിക്കരുതെന്ന തൗഹീദ് തന്നെ. ആദ് വർഗത്തെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ കയ്യൂക്കും മെയ്യൂക്കുമുള്ള ഒരു വർഗമായിരുന്നു. നിങ്ങൾ അള്ളാഹുവിനെ ആരാധിച്ചും അവനിലേക്ക് ഖേദിച്ചു മടങ്ങിയും വന്നാൽ അവൻ നിങ്ങൾക്ക് മഴ സമൃദ്ധമാക്കി തരികയും നിങ്ങളുടെ നിലവിലുള്ള ശക്തിയിലൂടെ ഇനിയും നിങ്ങൾക്ക് ശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞതിൽ നിന്നു തന്നെ ഇത് മനസ്സിലാക്കാം. ഞങ്ങളെക്കാൾ ഊക്കുള്ളവർ ആരാണുള്ളതെന്ന് അഹങ്കാരപൂർവം അവർ പറയുകയും ചെയ്തിരുന്നു. 41:15 പശ്ചാത്താപവും പാപബോധവും പരലോകത്ത് വെച്ച് മാത്രമല്ല ഇഹത്തിൽ വെച്ചും അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൂടുതൽ ലഭിച്ചുകൊണ്ടിരിക്കുവാൻ കാരണമാണെന്ന് അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാം. ഇതുപോലെ നൂഹ് നബി അലൈഹിസ്സലാമയും അദ്ദേഹത്തിൻ്റെ ജനതയോട് പറഞ്ഞതായി സൂറത്ത് നൂഹിൽ അള്ളാഹു അറിയിച്ചിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞതായി വന്നിരിക്കുന്നു: ആരെങ്കിലും പാപമോചനം തേടൽ കൈവിടാതിരുന്നാൽ അവന് അള്ളാഹു എല്ലാ ഞെരുക്കത്തിൽ നിന്നും രക്ഷാമാർഗം നൽകുകയും എല്ലാ ദുഃഖവിചാരങ്ങളിൽ നിന്നും മുക്തി നൽകുകയും അവൻ കണക്കാക്കാത്ത വിധത്തിലൂടെ അവന് ഉപജീവനം നൽകുകയും ചെയ്യുന്നതാണ്.
2: വചനം 53. ഖാലു, അവർ പറഞ്ഞു: യാ ഹൂദു, ഹൂദേ, മാ ജിഅ്തനാ, നീ ഞങ്ങൾക്ക് വന്നിട്ടില്ല, ബിബയ്യിനത്തിൻ, വ്യക്തമായ ഒരു തെളിവുകൊണ്ട്, വമാ നഹ്നു, ഞങ്ങളല്ലതാനും, ബിതാരിക്കി, ഉപേക്ഷിക്കുന്നവർ, അലിഹത്തിന, ഞങ്ങളുടെ ദൈവങ്ങളെ, അൻ കൗലിക, നിന്റെ പറയൽ കൊണ്ട്, വമാ അല്ല, നഹ്നു, ഞങ്ങൾ, ലക, നിന്നെ, ബിമുഅ്മിനീൻ, വിശ്വസിക്കുന്നവർ,

0: അവർ പറഞ്ഞു, ഹൂദേ, നീ ഞങ്ങൾക്ക് വ്യക്തമായ ഒരു തെളിവും കൊണ്ടുവന്നിട്ടില്ല. നിന്റെ വാക്കിനാൽ ഞങ്ങൾ ഞങ്ങളുടെ ആരാധ്യ വസ്തുക്കളെ അഥവാ ദൈവങ്ങളെ ഉപേക്ഷിക്കുന്നവരല്ലതാനും ഞങ്ങൾ നിന്നെ വിശ്വസിക്കുന്നവരുമല്ല.
1: വചനം 54. ഇന്നഖൂലു, ഞങ്ങൾ പറയുന്നില്ല, ഇല്ല, അല്ലാതെ, ഇഅ്തറാക, നിനക്ക് ബാധിച്ചിരിക്കുന്നു, ബഅദു, ചിലത്, ആലിഹത്തിന, ഞങ്ങളുടെ ദൈവങ്ങളിലെ, ബിസൂഇൻ, വല്ല തിന്മയും. ഖാല, അദ്ദേഹം പറഞ്ഞു, ഇന്നീ നിശ്ചയം ഞാൻ, ഉഷ്ഹിദു, ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു, അല്ലാഹ, അല്ലാഹുവിനെ, വഷ്ഹദു, നിങ്ങൾ സാക്ഷ്യം വഹിക്കുവിൻ, അന്നീ, ഞാൻ എന്ന്, ബരീഉൻ, ഒഴിവായവനാണ്, മിമ്മ, യാതൊന്നിൽ നിന്ന്, തുഷ്രിക്കൂൻ, നിങ്ങൾ പങ്കുചേർക്കുന്നു.

0: ഞങ്ങളുടെ ആരാധ്യ വസ്തുക്കളിൽ ചിലത് നിനക്ക് വല്ല തിന്മയും ബാധിപ്പിച്ചിരിക്കുന്നുവെന്നല്ലാതെ ഞങ്ങളൊന്നും പറയുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ അല്ലാഹുവിനെ സാക്ഷ്യപ്പെടുത്തുന്നു, നിങ്ങളും സാക്ഷ്യം വഹിച്ചുകൊള്ളുവിൻ. നിങ്ങൾ പങ്കുചേർക്കുന്നതിൽ നിന്ന് ഞാൻ ഒഴിവായവനാണെന്ന്.
1: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി തയ്യാറാക്കിയ വിശുദ്ധ ഖുർആനിൻ്റെ തഫ്സീർ ശബ്ദാവിഷ്കാരമായിരുന്നു. സൂറത്തുൽ ഹൂദ് 50 മുതൽ 54 കൂടിയ വചനങ്ങളാണ് വിശദീകരിച്ചു നൽകിയത്.
2: പരിശുദ്ധ ഖുർആനിൻ്റെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 31-ാമത്തെ വചനത്തിൽ കാക്കയെന്ന പക്ഷിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. മഹാനായ ആദം അലൈഹിസ്സലാമിൻ്റെ മക്കൾ തമ്മിലുള്ള കഥ വിവരിക്കുന്നിടത്താണ് അല്ലാഹു തആല കാക്കയെ സംബന്ധിച്ച് പരാമർശിക്കുന്നത്. ആ വചനം ഇപ്രകാരമാണ്:
3: فبعث الله غرابا يبحث في الأرض

0: ആദം അലൈഹിസ്സലാമിന്റെ മക്കളായ ഹാബീലും കാബീലും, ഹാബീലെന്ന അനിയനെ കാബീലെന്ന ജ്യേഷ്ഠൻ കൊന്നതുമായി ബന്ധപ്പെട്ട് അല്ലാഹു തആല പരാമർശിച്ചതിന് ശേഷം തൻ്റെ അനിയനെ കൊന്ന കാബീല് അവൻ ഖേദിച്ചിരിക്കുകയാണ്. ഈ മയ്യത്ത്, ഈ മരിച്ച ജഡത്തെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ദുഃഖിതനായി താൻ ചെയ്തുപോയ പാപത്തെയോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാബീലിൻ്റെ അടുക്കലേക്ക് അല്ലാഹു തആല ഒരു കാക്കയെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ട കഥയാണ്. ഒരു കാക്ക വരികയും അത് കുഴി കുഴിച്ച് എങ്ങനെയാണ് മയ്യത്ത് മറമാടേണ്ടത് എന്ന് മനുഷ്യനെ പഠിപ്പിക്കുകയും ചെയ്ത കാര്യമാണ് അല്ലാഹു തആല അവിടെ വിവരിക്കുന്നത്.
1: പർച്ചേസിനിറങ്ങുമ്പോൾ എല്ലാം ലഭിക്കുന്നവരിടം തേടുകയാണ് എൻ്റെയും നിങ്ങളുടെയുമൊക്കെ ഒരു പൊതുപ്രകൃതം. പച്ചക്കറിയും പഴവും സ്റ്റേഷനറിയും എല്ലാം ലഭിക്കുന്ന സൂപ്പർ മാർക്കറ്റ് തേടി പോകും പോലെ വൈജ്ഞാനിക രംഗം എല്ലാം ഇപ്പോൾ ഒരു വിരൽ തുമ്പിൽ നമുക്ക് ലഭ്യമാകുന്നു. ടീം പീസ് റേഡിയോയുടെയും വിസ്റ്റ മീഡിയ സ്കൂളിൻ്റെയും പുത്തൻ സംരംഭം ജമീൽ ഓൺലൈൻ ലൈബ്രറി. പീസ് റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നത് ആയിരക്കണക്കിന് വീഡിയോ, ഓഡിയോ, നൂറുകണക്കിന് ഡോക്യുമെന്റ്സ് അടങ്ങുന്ന മനോഹരമായ വൈജ്ഞാനിക ശേഖരം. യൂട്യൂബ് കേൾവികൾക്കും കാഴ്ചകൾക്കുമിടയിൽ നന്മയുടെ കേൾവിയും കാഴ്ചയും കഴിഞ്ഞ് യൂട്യൂബ് അൽഗോരിതങ്ങൾ നമുക്ക് മുന്നിലെത്തിക്കുന്ന തിന്മകളുടെ കാഴ്ചയിൽ നിന്നിനി മനസ്സിനെ മോചിപ്പിക്കാം. കുരുന്നുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന തേൻമൊഴികൾ കേൾക്കാനും പഠിക്കാനും പാടാനും പകർത്താനും വേണ്ടി അവർക്ക് നൽകുമ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു തിന്മയിലേക്ക് അവരുടെ വിരൽത്തുമ്പുകൾ പോകുമോ എന്ന ആധി ഇനി ആവശ്യമില്ല. മനോഹരമായ ഈ സംരംഭം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുവെന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ആഴമുള്ള പ്രഭാഷണങ്ങളും നന്മയുടെ ആയിരമായിരം നിമിഷങ്ങളും സൃഷ്ടിക്കുന്ന ഓരോ സമ്മേളനങ്ങളിലെയും പ്രഭാഷണങ്ങൾ ഷോർട്ട് വീഡിയോസായി ഇപ്പോൾ ജമീൽ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പഠനത്തിനുള്ള സമയത്തിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ആധികൾ ഇനിയില്ല. അറിഞ്ഞ സത്യങ്ങൾ സമൂഹത്തിന് കൈമാറുന്ന സാഹചര്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി ടീം പീസ് റേഡിയോയും മീഡിയ സ്കൂളും ചേർന്നൊരുക്കുന്ന ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
3: ജീവിതത്തിൽ നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് രക്ഷ നേടാനും പരിശ്രമിക്കുന്ന ആളുകൾക്ക് പ്രചോദനം നൽകുന്ന ഒരു വചനം.

0: അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ എന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെ അവലംബിക്കുന്നവനായിരിക്കുകയും അവൻ എനിക്ക് അവന്റെ വകയായി ഉത്തമമായ ഉപജീവനം നൽകിയിരിക്കുകയുമാണെങ്കിൽ നിങ്ങളെ ഞാൻ ഒരു കാര്യത്തിൽ നിന്ന് വിലക്കുകയും എന്നിട്ട് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഞാൻ തന്നെ അത് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുമില്ല. എനിക്ക് സാധ്യമായത്ര നന്മ വരുത്തുകയല്ലാതെ മറ്റൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. അള്ളാഹു മുഖേന മാത്രമാണ് എനിക്ക് അനുഗ്രഹം ലഭിക്കുന്നത്. അവൻ്റെ മേലാണ് ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അവനിലേക്ക് ഞാൻ താഴ്മയോടെ മടങ്ങുകയും ചെയ്യുന്നു.
1: വിശുദ്ധ ഖുർആൻ പഠനം സാർവത്രികമാക്കാൻ പീസ് റേഡിയോ ഒരുക്കുന്ന ഹൃദയവസന്തത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. സൂറത്ത് ഹൂദ് 73-ാമത്തെ വചനമാണ് ഇന്ന് നാം പഠിക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ജംഷീർ സലാഹി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അല്ലദി ഹദാനാ ലിഹാദാ വമാ കുന്ന ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قالوا أتعجبين من أمر الله رحمة الله وبركاته عليكم أهل البيت إنه حميد مجيد. പ്രിയപ്പെട്ട പീസ് റേഡിയോ ഹൃദയ വസന്തം ശ്രോതാക്കളെ, ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുകയാണ്. സൂറത്തുൽ ഹൂദിലെ 73-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ആ വചനം ഇപ്രകാരമാകുന്നു. ഖാലു, അവർ പറഞ്ഞു. അവർ എന്ന് പറഞ്ഞാൽ മലക്കുകളെയാണ് ഇവിടെ ഉദ്ദേശം, അള്ളാഹുവിൻ്റെ ദൂതന്മാരായ മലക്കുകൾ. അതഅജബീന, നീ അത്ഭുതപ്പെടുകയോ. മിൻ അംരില്ല, അള്ളാഹുവിൻ്റെ കൽപ്പനയെക്കുറിച്ച്. റഹ്മത്തുല്ലാഹി, അള്ളാഹുവിൻ്റെ കാരുണ്യം. അള്ളാഹുവിൻ്റെ കാരുണ്യം. വബറകാതുഹു, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളും. അലൈക്കും, നിങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ. അഹ്ലൽ ബൈത്ത്, ഏ വീട്ടുകാരെ. ഇന്നഹു, തീർച്ചയായും അവൻ അള്ളാഹു ഹമീദുൻ, സ്തുത്യർഹനാണ്. മജീദ്, മഹത്വമേറിയവനും. ഈ വചനം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ വീട്ടിൽ അള്ളാഹുവിൻ്റെ മലക്കുകൾ വന്ന സമയത്ത് നടന്ന അവർ തമ്മിലുള്ള സംഭാഷണത്തിൻ്റെ ഒരു പശ്ചാത്തലമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് മനസ്സിലാക്കി. മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ ജനത അള്ളാഹുവിനെയും അവരിൽ നിയോഗിക്കപ്പെട്ട പ്രവാചകനായ ലൂത്ത് നബിയെയുമൊക്കെ ധിക്കരിച്ച് വളരെ വൃത്തികേട് പ്രവർത്തിച്ച് ശിർക്കും കുഫുറും തമ്മാടിത്തങ്ങളുമായി ജീവിക്കുന്ന ഒരു ജനത, അവരെ നശിപ്പിച്ചു കളയാൻ അള്ളാഹുവിൻ്റെ കൽപ്പന വന്നെത്തുകയും ആ ദൗത്യം നിർവഹിക്കാൻ വേണ്ടി മലക്കുകൾ വരുന്ന രംഗവുമാണ് ഇവിടെ ഇതിൻ്റെ തൊട്ട് മുമ്പ് നമ്മൾ മനസ്സിലാക്കിയത്. അവിടേക്ക്, അസദൂം എന്ന നാട്ടിലേക്ക് മലക്കുകൾ പോകുന്നതിൻ്റെ മുമ്പ് അതേ കാലത്ത് ജീവിക്കുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ വീട്ടിലേക്ക് അവർ വരികയും ഇബ്രാഹിം നബിക്കും അദ്ദേഹത്തിൻ്റെ പത്നി സാറയ്ക്കും ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം എന്ന സന്താനം ജനിക്കാൻ പോകുന്നതിൻ്റെ സന്തോഷ വാർത്ത അറിയിക്കാനും കൂടിയാണ് മലക്കുകൾ ആ വഴിയിലേക്ക് വന്നത്. അങ്ങനെ മലക്കുകൾ മലക്കുകളാണെന്നറിയാതെ മനുഷ്യരൂപത്തിൽ വന്ന അതിഥികളെ സ്വീകരിക്കാൻ വേണ്ടി ഇബ്രാഹിം നബി ഒരുങ്ങുകയും ആ സ്വീകരണത്തിന് വേണ്ടി അവരെ പിന്നെ അതിഥി സൽക്കാരം നടത്തുന്നതിന് വേണ്ടി ഒരു മൂരിക്കുട്ടിയെ അറുത്ത് പൊരിച്ച് അവരുടെ മുമ്പിൽ ഭക്ഷണ വിഭവം തയ്യാറാക്കി. പക്ഷെ അവർ കഴിക്കാതിരിക്കുന്നത് കാണുമ്പോഴാണ് മൂസാ നബി അലൈഹി സ്വലാമിനൊരു പേടി തോന്നുന്നതും. അവസാനം അവർ, ഞങ്ങൾ അള്ളാഹുവിൻ്റെ മലക്കുകളാണ്, നിങ്ങൾക്ക് ഇസ്ഹാഖ് എന്ന ഒരു നബി, പിന്നീട് ഇസ്ഹാഖ് നബിയുടെ തലമുറയ്ക്ക് അടുത്ത പുത്രനായി യാക്കൂബ് നബി അവരുടെയൊക്കെ സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറയുകയാണ്. ഈ സംസാരം കേൾക്കുന്ന ഇബ്രാഹിം നബി അലൈഹി സ്സലാമിൻ്റെ ഭാര്യ സാറ അവർ അത്ഭുതത്തോടുകൂടി ചോദിക്കുന്നുണ്ട്. ഖാലത്ത് യാ വൈലത്ത അലിദു വ അന അജൂസുൻ വഹാദാ ബഅലി ഷൈഖ, എൻ്റെ ഭർത്താവ് ഒരു വൃദ്ധനായിട്ടുണ്ട്, എൻ്റെ ബഅല് ഭർത്താവ് ഷൈഖൻ ഒരു വൃദ്ധനായിരിക്കുന്നു, ഞാനാകട്ടെ അജൂസ് ഒരു വൃദ്ധയുമായിട്ടുണ്ട് കിഴവയുമായിട്ടുണ്ട്, എന്നിട്ട് ആ അലിദു ഞാൻ പ്രസവിക്കുകയോ, ഇന്നഹാദ ലഷൈ ഉൻ അജീബ്, അങ്ങനെയാണെങ്കിൽ ഇതൊരത്ഭുതകരമായ അജീബായ ഒരു ഷെയ് ആണ് ഒരു കാര്യം ആകുന്നു എന്ന് അത്ഭുതം പ്രകടിപ്പിക്കുന്ന സമയത്ത് മലക്കുകൾ, അള്ളാഹുവിൻ്റെ മലക്കുകൾ അവരോട് ചോദിക്കണം, ഖാലു, ആ ആയത്താണിത്. മലക്കുകൾ ആ സാറ റളിയല്ലാഹു അൻഹ, ഇബ്രാഹിം നബി അലൈഹി സ്സലാമിൻ്റെ ഭാര്യ സാറ, മലക്കുകൾ അവർക്ക് സന്തോഷ വാർത്ത, സന്താനം ജനിക്കാൻ പോകുന്നു എന്ന വാർത്തയറിയിക്കുമ്പോൾ അതിൽ അത്ഭുതം പ്രകടിപ്പിച്ച അവരോട് തിരിച്ച് അള്ളാഹുവിൻ്റെ മലക്കുകൾ പറയുന്ന രംഗമായിട്ടാണ് ഈ ആയത്ത് എന്നാണ് മുഫസ്സിറുകൾ വിശദീകരിച്ചു നൽകിയിട്ടുള്ളത്. ഖാലു, അവർ പറഞ്ഞു, മലക്കുകൾ, അള്ളാഹുവിൻ്റെ മലക്കുകൾ, അതഅജബീന, നീ അത്ഭുതപ്പെടുകയാണോ, അള്ളാഹുവിൻ്റെ എന്തിനെക്കുറിച്ച്, മിൻ അംബ്രില്ലാഹി, അള്ളാഹുവിൻ്റെ കൽപ്പനയെക്കുറിച്ച്, റഹ്മത്തുല്ലാഹി വബറകാത്തുഹു അലൈക്കും അഹ്ലൽ ബൈത്ത്, ഏ വീട്ടുകാരെ, അഹ്ലു ബൈത്ത് വീട്ടുകാരെ, അള്ളാഹുവിൻ്റെ കാരുണ്യവും അനുഗ്രഹവും നിങ്ങളുടെ മേലുണ്ടാകട്ടെ, തീർച്ചയായും അള്ളാഹു ഇന്നഹു, തീർച്ചയായും അവൻ അള്ളാഹു, ഹമീദുൻ മജീദ്, ഏറെ സ്തുത്യർഹനും മഹത്വമേറിയവനും ആകുന്നു. ഇവിടെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാവർക്കും അറിയാം, ഒരു കാര്യം ഈ ലോകത്ത് സംഭവിക്കുന്നതെല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം സൃഷ്ടിപ്പ് എന്നുള്ളത് അല്ലെങ്കിൽ ഒന്നും പ്രയാസകരമായൊരു കാര്യവും അള്ളാഹിനെ സംബന്ധിച്ചില്ല. പക്ഷേ മനുഷ്യർക്ക് സ്വാഭാവികമായ രീതിയിൽ വാർദ്ധക്യത്തിൻ്റെ അവസ്ഥയിലെത്തുന്ന ഒരു ഭർത്താവും വാർദ്ധക്യത്തിൻ്റെ അവസ്ഥയിലെത്തിയ ഒരു ഭാര്യയും അവർക്കൊരു സന്താനം ജനിക്കുക എന്നുള്ളത് സാധാരണഗതിയിൽ അങ്ങനെ അങ്ങോട്ട് നാട്ടിൽ പതിവില്ലാത്ത ഒരു സംഗതിയാണ്. അപ്പോൾ വാർദ്ധക്യത്തിൻ്റെ അവസ്ഥയിലാണ് ഇബ്രാഹിം നബിയും അവരുടെ ഭാര്യയും, അപ്പോഴാണ് സന്താനം ജനിക്കും എന്നുള്ള വാർത്ത കേൾക്കുമ്പോൾ ഒരത്ഭുതം പ്രകടിപ്പിക്കുകയാണ്. അപ്പോൾ അതിലത്ഭുതം പ്രകടിപ്പിക്കേണ്ടതില്ല എന്ന് മലക്കുകൾ അവരെ ഓർമ്മിപ്പിക്കുകയാണ്. മാത്രമല്ല അള്ളാഹുവിൻ്റെ മലക്കുകൾ പ്രാർത്ഥിക്കുകയാണ്, അല്ലേ, എന്താ, റഹ്മത്തുല്ലാഹി വബറകാത്തുഹു അലൈക്കും അഹ്ലൽ ബൈത്ത്. ഒരാളുടെ ജീവിതത്തിൽ കിട്ടുന്ന വലിയ വലിയ സൗഭാഗ്യങ്ങളിൽ ഒന്നാണ് ഇത്, അള്ളാഹുവിൻ്റെ മലക്കുകൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. എന്ത്, സന്തോഷത്തിൻ്റെ, അനുഗ്രഹത്തിൻ്റെ, കാരുണ്യം, അള്ളാഹുവിൻ്റെ കാരുണ്യം, അള്ളാഹുവിൻ്റെ കാരുണ്യവും അള്ളാഹുവിൻ്റെ റഹ്മത്തും ഉണ്ടാകട്ടെ. അതായത് ലാ തസാലു റഹ്മത്തുഹു വ ഇഹ്സാനുഹു വ ബറകാത്തുഹു, അള്ളാഹുവിൻ്റെ റഹ്മത്ത്, ഇഹ്സാൻ, ബറക്കാത്ത്, അതെല്ലാം ഉണ്ടാകട്ടെ. അത് അസ്സിയാദത്തു മിൻ ഖൈരിഹി വ ഇഹ്സാനിഹി, അള്ളാഹുവിൻ്റെ അടുക്കലിൽ നിന്നുള്ള അനുഗ്രഹങ്ങളുടെ വർദ്ധനവിന് വേണ്ടിയാണ് അവർ പ്രാർത്ഥിക്കുന്നത്, അതിൻ്റെ നൈരന്തര്യത്തിന് വേണ്ടിയാണ് അവർ പ്രാർത്ഥിക്കുന്നത്. അതേപോലെ വഹുലൂലുൽ ഖൈരിൽ ഇലാഹി അലൽ അബ്ദ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹം, ഖൈറ് അവൻ്റെ അടിമയുടെ മേൽ സംഭവിക്കട്ടെ, ലഭിക്കട്ടെ എന്നൊക്കെയുള്ള പ്രാർത്ഥനയാണ്. മലക്കുകളാണ് പ്രാർത്ഥിക്കുന്നത്, അല്ലേ. അതോടൊപ്പം അള്ളാഹുവിൻ്റെ ഹമീദു സിഫാത്ത്, അള്ളാഹുവിൻ്റെ ആ സിഫാത്ത് എന്താണ്, ലി അന്ന സിഫാത്തഹു, ലി അന്ന സിഫാത്തിഹി സിഫാത്തുൻ കമാലുൻ, അള്ളാഹുവിൻ്റെ സിഫത്ത്, ആ വിശേഷണം, എല്ലാ വിശേഷണങ്ങളിലും അള്ളാഹു പരിപൂർണനാണ്. അള്ളാഹു ഹമീദ് എന്ന് പറഞ്ഞാൽ അതിൽ പരിപൂർണനാണ് അള്ളാഹു. അതേപോലെ അള്ളാഹു മജീദ് എന്ന് പറയുമ്പോൾ അത് അള്ളാഹുവിൻ്റെ അളുമത്ത്, മഹത്വവും അതിൻ്റെ വിശാലതയെയുമാണ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് എന്ന് മുഫസ്സിറുകൾ വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ എല്ലാ സിഫത്തുകളും പരിപൂർണമാണ്. വലഹു മിൻ കുല്ലി സിഫത്തിൻ കമാൽ, അള്ളാഹുവിൻ്റെ ഏത് വിശേഷണങ്ങളിലും അള്ളാഹു സമ്പൂർണനാണ്. അക്മലുഹ വ അതമ്മുഹ വ അഅമ്മുഹ, അതിൻ്റെ എല്ലാ നിലക്കും ഏത് വശങ്ങളിലൂടെ അതിനെ പരിഗണിച്ചാലും അതിലെല്ലാം അള്ളാഹു സമ്പൂർണനാണ്. അപ്പോൾ തീർച്ചയായും ഈ 73-ാമത്തെ ഈ വചനം നമ്മളെ അള്ളാഹു ഓർമ്മിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ കാര്യങ്ങളെ തൊട്ട് അള്ളാഹുവിൽ നിന്ന് എന്തും ഒരു വിശ്വാസിക്ക് എപ്പോഴും ആഗ്രഹിക്കാം, പ്രതീക്ഷിക്കാം. അല്ലേ, ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിലും ഒരു വിശ്വാസിയും എന്തു ചെയ്യേണ്ടതില്ല, നിരാശപ്പെടേണ്ടതില്ല എന്നുള്ളൊരു ചിന്ത കൂടി, ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി ഈ വചനം നൽകുകയാണ്. കാരണം ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നുണ്ട്, അള്ളാഹുവേ റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ, സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ ഞങ്ങൾക്ക് നൽകണേ, എനിക്കും നൽകണേ. അപ്പോൾ സാധാരണഗതിയിൽ നാട്ടിൽ ഒരു വാർദ്ധക്യത്തിൻ്റെ അവസ്ഥയിലെത്തിയ ദമ്പതികൾ, ഭാര്യ ഒരു കിഴവി അല്ലെങ്കിൽ വാർദ്ധക്യത്തിൻ്റെ അങ്ങേ തലയിലെത്തുക, ഭർത്താവിന് വാർദ്ധക്യം പ്രാപിക്കുക, പിന്നെ മക്കൾ ജനിക്കൂല എന്നുള്ളതാണ് നാട്ടിലുള്ളൊരു സാധാരണ ഒരു ചിന്ത. പക്ഷേ വിശ്വാസികളാണെങ്കിൽ ഒരിക്കലും അള്ളാഹുവിനോടുള്ള ദുആയിൽ, അള്ളാഹുവിൽ നിന്നുള്ള പ്രതീക്ഷയിൽ അവരൊരിക്കലും നിരാശരാവൂല. അതാണ് ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വിഷയം. ഇതേപോലെ തന്നെ സക്കരിയ നബി അലൈഹിസ്സലാമിൻ്റെ ദുആ, പിന്നെ സൂറത്തു മറിയമിൽ നമ്മൾ പഠിക്കുന്നുണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ടാവും, മനസ്സിലാക്കിയിട്ടുണ്ടാവും. അവിടെ സക്കരിയ നബി പറയുന്നുണ്ട്, എൻ്റെ തലമുടികളൊക്കെ പിന്നെ നരച്ചുപോയി, എൻ്റെ എല്ലുകൾ ബലക്ഷയം വന്നു, പക്ഷേ അള്ളാഹുവിൽ നിന്നുള്ള പ്രതീക്ഷ എനിക്കൊരിക്കലും കുറഞ്ഞിട്ടില്ല. സക്കരിയ നബിക്ക് അവസാനം യഹ്യ അലൈഹിസ്സലാം എന്ന സന്താനത്തിന് അള്ളാഹു നൽകുന്നുണ്ട്. അപ്പോൾ മനുഷ്യർ പുതിയ കാലത്ത് പലർക്കും ഇപ്പോൾ ഖുർആൻ തന്നെ നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, മക്കൾ എന്നുള്ളത് അള്ളാഹുവിൻ്റെ അനുഗ്രഹവുമാണ്, പരീക്ഷണവുമാണ്. ചിലർക്ക് അള്ളാഹു ആൺമക്കളെ മാത്രമാണ് നൽകുക, ചിലർക്ക് പെൺമക്കളെ മാത്രമാണ് നൽകുക, ചിലർക്ക് ആൺമക്കളെയും പെൺമക്കളെയും ഇടകലർത്തി അള്ളാഹു നൽകും, ചിലർക്ക് മക്കളെ നൽകാതെ അള്ളാഹു പരീക്ഷിക്കും. പലപ്പോഴും ഈ കുട്ടികളില്ലാത്ത, മക്കളില്ലാത്ത ആളുകൾ അവർ പല നിരക്കുള്ള ചൂഷണങ്ങൾക്ക് വിധേയരാകാറുണ്ട്. ആത്മീയമായ പല ചൂഷണങ്ങൾക്കും തട്ടിപ്പുകൾക്കും, മക്കളില്ലാത്തവർ ജാറങ്ങളിൽ, ദർഗകളിൽ, ബീവിമാർ, ഇങ്ങനെ പല സ്ഥലങ്ങളിലും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത, അള്ളാഹുവിൽ പങ്കുചേർത്തുകൊണ്ട് പല കേന്ദ്രങ്ങളിലും അവർ നേർച്ചകളും വഴിപാടുകളുമായി മക്കളെ തേടി നടക്കാറുണ്ട്. പലരും പല സമുദായങ്ങളുടെയും ആരാധനാ കേന്ദ്രങ്ങളിൽ വരെ, ഇതര സമൂഹങ്ങളുടെ, സമുദായങ്ങളുടെ, മതവിഭാഗക്കാരുടെ ആരാധനാലയങ്ങളിൽ വരെ നേർച്ചകളും വഴിപാടുകളുമൊക്കെ സന്താന സൗഭാഗ്യത്തിന് വേണ്ടി നടത്താറുണ്ട്. സത്യത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മക്കളെ അവന് ലഭിക്കുക എന്നുള്ളത് അള്ളാഹു നൽകുന്നതാണ്, അത് വളരെ വ്യക്തമാണ്. അപ്പോൾ ക്ഷമയോടുകൂടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് മക്കളില്ലാത്ത ആളുകൾക്ക് മുന്നിലുള്ള പരിഹാരം. അതാണ് സക്കരിയ നബിയുടെ ജീവിതവും ഇബ്രാഹിം നബിയുടെ ജീവിതവുമൊക്കെ പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അതായത് ജീവിതത്തിൻ്റെ ഒരു വാർദ്ധക്യത്തിൻ്റെ അവസ്ഥയിലാണ് സക്കരിയ നബിക്കും അതേപോലെ ഇവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനുമൊക്കെ അള്ളാഹു സന്താനങ്ങളെ നൽകുന്നത്, മക്കളെ നൽകുന്നത്. ആ മക്കളെ നൽകാനുള്ള കഴിവ് അത് അള്ളാഹുവിൻ്റെ ഖദറും അള്ളാഹുവിൻ്റെ കലാവുമൊക്കെയാണ്. അതല്ലാ ഏറ്റവും ഖൈറായൊരു സമയത്താണ് അള്ളാഹു അത് നൽകുക. അതിൽ പല ഹിക്മത്തുകളും ഉണ്ടാകും. അപ്പോൾ മക്കളില്ലാത്തവർ ക്ഷമയോടുകൂടി അള്ളാഹുവിൽ മാത്രം ഭരമേൽപ്പിച്ച്, അള്ളാഹുവിൽ മാത്രം പ്രതീക്ഷയർപ്പിച്ച്, അവനോട് മാത്രം അത് ചോദിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും പലരും മക്കളില്ലാത്ത ദമ്പതികളെ അവരുടെ കുടുംബങ്ങളോ അവരുടെ സൗഹൃദങ്ങളോ അവരുടെ കൂട്ടുകാരൊക്കെ ആയിരിക്കും പലപ്പോഴും വഴിതെറ്റിക്കുന്നത്. നീ ഇന്ന ഒരു സ്ഥലത്ത് പോയി, അവിടെ ഒരു മഹാനുണ്ട് അല്ലെങ്കിൽ ദിവ്യനുണ്ട്, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പോയി നേർച്ചയോ വഴിപാടോ നടത്തിയാൽ നിനക്കെന്ത് ചെയ്യും, മക്കളുണ്ടാകും. കുറേ ആളുകൾക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ശിർക്കിൻ്റെ കേന്ദ്രങ്ങളിലേക്കും അല്ലാ, ഈ ലോകത്തിൻ്റെ സൃഷ്ടാവും പരിപാലകനും നിയന്താവുമായ അള്ളാഹുവിൻ്റെ അപ്പുറം നമുക്ക് സന്താനങ്ങളെ തരാൻ കഴിയും എന്ന് വിചാരിച്ച്, പ്രതീക്ഷയർപ്പിച്ച്, വിശ്വസിച്ച് പല അപകടങ്ങളിലും ചെന്ന് പതിക്കുന്ന ആളുകളെ മുസ്ലിം സമൂഹത്തിലടക്കം നമ്മൾ കാണുമ്പോൾ ഈ സക്കരിയ നബിയുടെയും ഇബ്രാഹിം നബിയുടെയും ഒക്കെ ജീവിതം നമുക്കതിൽ തീർച്ചയായും വളരെ വലിയ ഓർമ്മപ്പെടുത്തലും ഗുണപാഠവുമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഏതായാലും ഇവിടെ അള്ളാഹുവിൻ്റെ മലക്കുകൾ ഓർമ്മപ്പെടുത്തുന്നത്, നിങ്ങൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ തൊട്ട് അള്ളാഹുവിൻ്റെ കാര്യങ്ങളെ തൊട്ട് അത്ഭുതപ്പെടരുത്. അത് നമുക്കുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് എന്ന് പറഞ്ഞാൽ, ഒരു നിരാശയുമില്ലാതെ തങ്ങളുടെ റബ്ബിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് ഒരു വിശ്വാസിക്ക് ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ മുന്നോട്ട് പോകാവുന്നതാണ്. ഏറ്റവും ഹൈറായതാണ് ഒരു മനുഷ്യനൊരു വിശ്വാസിക്ക് അവൻ്റെ അനുഗ്രഹദാതാവായ അള്ളാഹു നൽകുന്നത് എന്ന ഒരു ബോധ്യം ഇതിലൂടെ നമുക്കുണ്ടാവണം. രണ്ടാമത്തേത്, അള്ളാഹുവിൻ്റെ അനുഗ്രഹം, അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യം, അതാണ് ആത്യന്തികമായി ഒരു വിശ്വാസിക്ക് ലഭിക്കേണ്ടത് അല്ലേ. അനുഗ്രഹവും കാരുണ്യവും ഇല്ലാതെ പിന്നെ മറ്റെന്ത് കിട്ടിയിട്ടും ഒരു കാര്യമില്ല. അള്ളാഹുവിൽ നിന്ന് നിങ്ങൾക്ക് മക്കളെ ലഭിക്കുമെന്ന സന്തോഷ വാർത്തയ്ക്ക് പുറമേ അള്ളാഹുവിൻ്റെ മലക്കുകൾ സാറയോടും ഇബ്രാഹിം നബിയോടും പറയുന്നത്, അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യവും അവനിൽ നിന്നുള്ള അനുഗ്രഹവും ഈ വീട്ടുകാരെ നിങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ എന്നൊരു ദുആ കൂടിയാണ്. അത് ഏറ്റവും പ്രധാനമാണ്. കാരണം അള്ളാഹു ഏറ്റവും സ്തുത്യർഹനും അള്ളാഹു ഏറ്റവും ശ്രേഷ്ഠനുമാണ്, മഹത്വമേറിയവനുമാകുന്നു എന്ന രണ്ട് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളിലൂടെയാണ് ഈ 73-ാമത്തെ വചനം അള്ളാഹു അവസാനിപ്പിക്കുന്നത്. തീർച്ചയായും അള്ളാഹുവിൻ്റെ ഖുർആൻ യഥാവിധി മനസ്സിലാക്കി ജീവിതം അതിനനുസരിച്ച് ക്രമപ്പെടുത്തി ശരിയായ വിശ്വാസത്തിൻ്റെ വഴിയിൽ സഞ്ചരിച്ച് മുവഹ്ഹിദുകളായി ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇന്നത്തെ ഈ ഹൃദയവസന്തം ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. വസല്ലല്ലാഹു അല നബിയ്യിനാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ സൂറത്തു ഹൂദിലെ 73-ാമത്തെ വചനമാണ് നാം പഠിച്ചത്. അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കാൻ നാം എന്തെല്ലാം ചെയ്യണം എന്നതിനെക്കുറിച്ചായിരുന്നു ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ ക്ലാസ് എടുത്തത്. ജംഷീർ സലാഹി.
3: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വേ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റ്

0: നേരവും പണവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഠനത്തിൽ പിന്നാക്കം പോകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം! രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്. അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കിപ്പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ചു വിളമ്പി ഊട്ടി തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ, എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രമുണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
2: പരിശുദ്ധ ഖുർആനിന്റെ 105-ാം അധ്യായം സൂറത്തു അൽ ഫീലിൽ ആനയെ സംബന്ധിച്ച് അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

ആ അധ്യായത്തിന്റെ പേര് തന്നെ ആന എന്നാണ്. പരിശുദ്ധമായ കഅബാലയം തകർക്കാൻ വേണ്ടി കടന്നുവന്ന അബ്രഹത്ത് എന്ന രാജാവും അവൻ്റെ ആനപ്പടയും അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരായി ചവച്ചരക്കപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെ ആക്കപ്പെട്ടതാണ് ഈ അദ്ധ്യായത്തിൻ്റെ വചനങ്ങളിലൂടെ അള്ളാഹു തആല നമ്മെ അറിയിക്കുന്നത്. ദൈവധിക്കാരികളായ അള്ളാഹുവിൻ്റെ ഭവനത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരായ, ഇസ്ലാമിൻ്റെ തകർച്ച ആഗ്രഹിക്കുന്നവരായ ഒരു മുന്നറിയിപ്പായി ഈ സംഭവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദ്. ഹാരിസ് ബിൻ സലീമാണ് ഈ സംസാരിക്കുന്നത്. വളരെ ചികിത്സ ആവശ്യമായി വന്ന ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ചോദിച്ചു പോകും, ഇതിന്റെ സാമ്പത്തിക ചിലവുകളെല്ലാം നിങ്ങൾ എങ്ങനെ സ്വരൂപിച്ചു, എവിടുന്ന് ലഭിച്ചു? നമ്മുടെ ഒരു നല്ല മനസ്സിന്റെ ചോദ്യമാണത്. ഫലപ്രദമായി നമുക്കും കുടുംബത്തിനും പ്രയോജനപ്പെട്ട ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് തിരിച്ചിറങ്ങുമ്പോഴും സംഘാടകരോട് ചില ആത്മാർത്ഥതയുള്ളവർ ചോദിക്കാറുണ്ട്, ഇതിൻ്റെ ചിലവുകളെല്ലാം നിങ്ങൾക്ക് പൂർത്തിയായോ, എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ചില പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ചില പൊതുപിരിവുകളിൽ നമ്മൾ നമ്മുടേതായ ഭാഗതയും നിർണയിക്കാറുണ്ട്. ധാരാളം നല്ല ഫീഡ്ബാക്കുകൾ വന്നിട്ടുള്ള ഒരു മഹാസംരംഭമാണ് നമ്മുടെ ഈ പീസ് റേഡിയോ. ഈ പീസ് റേഡിയോ കേൾക്കുന്നവരും അതുകൊണ്ട് കുടുംബപരമായും വ്യക്തിപരമായും പ്രയോജനം കിട്ടിയവരും നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത്രയും വലിയൊരു സംരംഭം നിങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ടു പോകുന്നു, അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായും ഈ റേഡിയോയുടെ ഉപകാരം ലഭിക്കുന്ന ഇതിൻ്റെ നന്മയെക്കുറിച്ച് തിരിച്ചറിഞ്ഞവരുടെ ഈ ചോദ്യങ്ങളും അതേപോലെ തന്നെ അന്വേഷണങ്ങളും തന്നെയാണ് ഈ മഹാസംരംഭത്തെ നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ റേഡിയോയെ നമ്മളെല്ലാവരും സഹായിക്കണം. നമുക്ക് കഴിയാവുന്ന സാമ്പത്തിക സഹായങ്ങൾ നമുക്ക് നൽകുവാൻ റേഡിയോയിൽ തന്നെ സപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്. ആ സപ്പോർട്ട് റേഡിയോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അതിൻ്റെ അക്കൗണ്ട് നമ്പറുകളും കാര്യങ്ങളും സ്വരൂപിച്ച് നമ്മളതിൻ്റെ ആളുകളുമായി നേരിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കഴിയാവുന്ന സഹായ സഹകരണങ്ങൾ ഇതിനു വേണ്ടി ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും സദഖകളെയും പൂർണ്ണ പ്രതിഫലത്തോടെ സ്വീകരിക്കുമാറാവട്ടെ.
1: ഇവിടെ നൽകിയ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് താങ്കൾ പണം അയക്കേണ്ടത്. പണം അയച്ചു കഴിഞ്ഞാൽ 9746950006 നമ്പർ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ അറിയിക്കാൻ മറക്കരുത്. എന്തെങ്കിലും സഹായം ആവശ്യമെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ സപ്പോർട്ട് റേഡിയോ വിൻഡോയിൽ നിങ്ങളുടെ പേരും സ്ഥലവും അയക്കുകയോ നൽകിയ നമ്പറിൽ വാട്സപ്പ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക. പീസ് റേഡിയോ.

ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുകയും നന്മയിലൂടെ ജീവിക്കാനായി താൽപ്പര്യപ്പെടുകയും ചെയ്യുന്നവരാണ് എല്ലാവരും. അത്തരത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഏറെ പ്രചോദനമുണ്ടാക്കുകയും ജീവിതത്തിൽ സ്വന്തം മാറ്റം വരുത്തേണ്ടത് ഓരോരുത്തരുടെയും ഹിതമനുസരിച്ചാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: അവർക്ക് യാതൊരു രക്ഷാധികാരിയുമില്ല.
1: കാതടപ്പിക്കുന്ന ശബ്ദസംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളി വെളിച്ചം എത്തിച്ചത്. ഈ ചൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റ് റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഇനി നമ്മുടെ മക്കൾക്ക് ആത്മീയ പാഠങ്ങൾ നഷ്ടപ്പെടില്ല. പ്രവാസം, ഭൗതിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എന്നിവ കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാവില്ല. കൂട്ടുകാർക്ക് ഇസ്ലാമിക ബാലപാഠങ്ങളുമായി ഈ മദ്രസ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പർച്ചേസിനിറങ്ങുമ്പോൾ എല്ലാം ലഭിക്കുന്ന ഒരിടം തേടുകയാണ് എൻ്റെയും നിങ്ങളുടെയുമൊക്കെ ഒരു പൊതുപ്രകൃതം. പച്ചക്കറിയും പഴവും സ്റ്റേഷനറിയും എല്ലാം ലഭിക്കുന്ന സൂപ്പർ മാർക്കറ്റ് തേടി പോകും പോലെ വൈജ്ഞാനിക രംഗം എല്ലാം ഇപ്പോൾ ഒരു വിരൽ തുമ്പിൽ നമുക്ക് ലഭ്യമാകുന്നു. ടീം പീസ് റേഡിയോയുടെയും വിസ്റ്റ മീഡിയ സ്കൂളിൻ്റെയും പുത്തൻ സംരംഭം ജമീൽ ഓൺലൈൻ ലൈബ്രറി. പീസ് റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നത് 1,000,000 വീഡിയോ, ഓഡിയോ, 100,000 ഡോക്യുമെന്റ്സ് അടങ്ങുന്ന മനോഹരമായ വൈജ്ഞാനിക ശേഖരം. യൂട്യൂബ് കേൾവികൾക്കും കാഴ്ചകൾക്കുമിടയിൽ നന്മയുടെ കേൾവിയും കാഴ്ചയും കഴിഞ്ഞ് യൂട്യൂബ് അൽഗോരിതങ്ങൾ നമുക്ക് മുന്നിലെത്തിക്കുന്ന തിന്മകളുടെ കാഴ്ചയിൽ നിന്നിനി മനസ്സിനെ മോചിപ്പിക്കാം. കുരുന്നുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന തേൻമൊഴികൾ കേൾക്കാനും പഠിക്കാനും പാടാനും പകർത്താനും വേണ്ടി അവർക്ക് നൽകുമ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു തിന്മയിലേക്ക് അവരുടെ വിരൽത്തുമ്പുകൾ പോകുമോ എന്ന ആധി ഇനി ആവശ്യമില്ല. മനോഹരമായ ഈ സംരംഭം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുവെന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ആഴമുള്ള പ്രഭാഷണങ്ങളും നന്മയുടെ 1,000,000 നിമിഷങ്ങളും സൃഷ്ടിക്കുന്ന ഓരോ സമ്മേളനങ്ങളിലെയും പ്രഭാഷണങ്ങൾ ഷോർട്ട് വീഡിയോസായി ഇപ്പോൾ ജമീൽ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പഠനത്തിനുള്ള സമയത്തിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ആദികൾ ഇനിയില്ല. അറിഞ്ഞ സത്യങ്ങൾ സമൂഹത്തിന് കൈമാറുന്ന സാഹചര്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി ടീം പീസ് റേഡിയോയും മീഡിയ സ്കൂളും ചേർന്നൊരുക്കുന്ന ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്.
6: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ, ലോകപ്രസിദ്ധ ഖുർആൻ പണ്ഡിതരുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം. സൂറത്തുൽ ബക്കറയിലെ 142 മുതൽ 220 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്യാൻ പോകുന്നത്. പാരായണം പ്രശസ്ത ഖുർആൻ കാര്യ മിഷാരി റാഷിദ് അൽഫാസി.

0: തൻസീൽ. സൂറത്തുൽ ബക്കറയിലെ 142 മുതൽ 220 കൂടിയ വചനങ്ങളാണ് ഇന്നത്തെ തൻസീലിലൂടെ ബഹുമാന്യ ഖാരിയും കുവൈത്ത് ഗ്രാൻഡ് മസ്ജിദ് അൽ കബീറിലെ ഇമാമുമായ മിഷാരി റാഷിദ് അൽഫാസി നമുക്ക് പകർന്നു നൽകിയത്.
1: പ്രഭാതത്തിന്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിന്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിന്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിന്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിന്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിന്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം, പീസ് റേഡിയോ. ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിന്റെ വിജ്ഞാനത്തിന്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിന്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിന്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
2: പീസ് റേഡിയോ.
3: ചെറിയ പ്രായത്തിൽ തന്നെ തങ്ങളുടെ ഖുർആൻ പാരായണം കൊണ്ട് ലോകശ്രദ്ധ നേടിയ കുഞ്ഞു ഖാരിഉകളുടെ വിശുദ്ധ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. ഇന്ന് ശ്രോതാക്കൾ കേൾക്കുന്നത് സൂറത്തുൽ ഫത്ഹിലെ 18 മുതൽ 25 വരെ ലോചനങ്ങളുടെ പാരായണമാണ്. പാരായണം ചെയ്യുന്നത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.

0: ജസാക്ക് അല്ലാ ഖൈറാ, മാഷാ അല്ലാ. കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് സൂറത്തുൽ ഫതഹിലെ 28 മുതൽ 25 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ്. പാരായണം ചെയ്തത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.
1: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
2: പീസ് ഖുർആൻ റേഡിയോ ഖത്തമുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ ഓരോ ജുദുകളായി പാരായണം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്തു തീർക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ ഖത്തമുൽ ഖുർആനിലൂടെ ജുസ് 13 പാരായണം നിർവഹിക്കുന്നു. പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് ഹജ്ജാജ് റംദാൻ അൽ ഹിന്ദേ.

0: ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് ഖത്തമുൽ ഖുർആൻ. ഇന്നത്തെ ഖത്തമുൽ ഖുർആനിലൂടെ ജുസ് 13 പാരായണമാണ് നാം ശ്രവിച്ചത്. നമുക്ക് വേണ്ടി പാരായണം ചെയ്തത് ഷെയ്ഖ് ഹജ്ജാജ് റമദാൻ അൽ ഹിന്ദായി.
1: വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അറബി ഭാഷയിൽ ചില കവിതകളും ചില കഥകളും ചില യുദ്ധവർണ്ണനകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഒരു ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം എന്ന നിലക്ക് ഒരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല. അറബി ഭാഷയിലെ ആദ്യത്തെ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം ഖുർആനാണ്. ഔവലു കിതാബിൻ ദുവ്വിന ഫിൽ ലുഗത്തിൽ അറബിയ എന്ന് അറബി ഭാഷാ ചരിത്രം

0: പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ആ ഭാഷയാണ് ഇന്നും മനുഷ്യൻ പ്രയോഗിക്കുന്നത്, ഉപയോഗിക്കുന്നത്. 100 കൊല്ലം മുമ്പുള്ള ഒരു ഭാഷ, മലയാളത്തിലെ ഭാഷ നോക്കിയാൽ അതൊന്നും ഉണ്ടാവുകയില്ല. ഇന്നത് ഉപയോഗിക്കുകയില്ല എന്നത് വായിച്ചാൽ മനുഷ്യൻ ചിരിക്കുകയും. ഇംഗ്ലീഷും അങ്ങനെ തന്നെ. ഷേക്സ്പിയർ ഇംഗ്ലീഷ് അല്ലല്ലോ ഭാഷ ഉപയോഗിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ഇന്ന് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഖുറാൻ്റെ അതേ ഭാഷ തന്നെയാണ് ഇന്ന് അറബ് നാടുകളിൽ അവരുടെ പ്രസംഗത്തിനും എഴുത്തിനുമൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു അത്ഭുതകരമായ സംഗതിയാണ്. 1400 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു ഗ്രന്ഥത്തിലെ ഭാഷ തന്നെയാണ് ഇന്നും ഉപയോഗിക്കുന്നത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അല്ലാഹു റബ്ബുനാ ഹുവൽ ഇലാഹു ലഹു മിനൽ അസ്മാഇ.
3: വിശ്വാസ കാര്യങ്ങളിലെ അല്ലാഹുവിന്റെ നിശ്ചയം എന്ത്? സംശയരഹിതവും സുവ്യക്തവുമായ അടിസ്ഥാന പാഠങ്ങൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ അൽ ഉസൂൽ. പ്രക്ഷേപണം ശനിയാഴ്ച രാത്രി 9:30 തിങ്കൾ രാവിലെ 9:35 ചൊവ്വ വൈകുന്നേരം 5:35 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു അൽ ഉസൂൽ. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സാദ് അൽ ഗാമിദി.

0: മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിൻ്റെ പാരായണമാണ് നമ്മൾ കേട്ടത്. നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: മനസ്സിനൊപ്പം ശരീരം കൂടി എത്തുമ്പോഴാണ് യാത്ര പൂർണ്ണമാകുന്നത്. അത് കേവലം കാഴ്ചകൾ നൽകുന്ന സഞ്ചാരം മാത്രമല്ല, വിവിധ ദേശങ്ങളും സംസ്കാരങ്ങളും അനുഭവങ്ങളും മറ്റും യാത്രികനെ നേരിട്ട് തന്നെ ബോധ്യപ്പെടുത്തുന്നു. സഞ്ചാരി കൂടുതൽ നവീകരിക്കപ്പെടുന്നു. സൃഷ്ടാവിന്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ബോധവാനാകുന്നു. കേൾക്കാം പീസ് റേഡിയോ ദൃശ്യം എല്ലാ ചൊവ്വാഴ്ചകളിലും രാത്രി 9:25 പീസ് റേഡിയോ ദൃശ്യം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: സ്വന്തമായ സവിശേഷതകളോടെ ലോകമെങ്ങുമുള്ള മലയാളി സമൂഹത്തെ മുന്നിൽ കണ്ട് പ്രക്ഷേപണം ചെയ്തു വരുന്ന ചടുലമായ മാധ്യമ സംവിധാനമാണ്
2: പീസ് റേഡിയോ.
1: നിങ്ങൾക്കും ഈ മഹത്തായ സംവിധാനത്തിന്റെ ഭാഗമാകാം. വിദ്യാഭ്യാസം, ജനസേവനം, പൊതുവിഷയങ്ങൾ തുടങ്ങിയ മേഖലകളിൽ അവതരണം, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്നിവയ്ക്ക് പ്രാപ്തരായ വ്യക്തികളെ തേടുന്നു. സേവനമായോ പാർട്ട് ടൈം ജോലിയായോ താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാം. ഉടനെ CV അയയ്ക്കൂ. ഇമെയിൽ media@peaceradio.com.
2: Peace Radio. Tune to reality.
3: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിൻ്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്കെന്ത് നൽകാനായി? നൽകണം, കഴിയുന്നതെല്ലാം. തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ, കർമ്മസരണി.
2: Peace Radio. Tune to reality.

0: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയയ്ക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നമ്മുടെയൊക്കെ ഫോണുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്! ഓ, ആർക്കറിയാം എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല. ഇനി ഉള്ള ഗ്രൂപ്പുകളിൽ എത്ര വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്! പലതും നല്ല ഉപകാരമുള്ളത് തന്നെയാണ്. എന്നാൽ പുതിയൊരു ഗ്രൂപ്പിൽ ചേരണമെന്ന് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖം ചുളിയും. ഉള്ളതുകൊണ്ട് തന്നെ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, മെസ്സേജ് നിറഞ്ഞിട്ട് ഫോണ് ജാമായി കിടക്കുകയാണ് എന്നൊക്കെ പറയും. എന്നാൽ ഒരു പുതിയ വാട്സാപ്പ് ഗ്രൂപ്പിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ടീം പീസ് റേഡിയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് പീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ പീസ് റേഡിയോ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷൻ ആരംഭിച്ച സ്ഥിതിക്ക് വിസ്ഡം സ്റ്റുഡൻസുമായി സഹകരിച്ചുകൊണ്ടുള്ള ചില പദ്ധതികളിലേക്ക് പ്രവേശിക്കുകയാണ്. മിക്കപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തിൻ്റെ എല്ലാം ഭാഗമാക്കാൻ കഴിയും, ഏത് പ്രായക്കാർക്കാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവാൻ കഴിയുക, അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, ഇതിലൊന്നും ധാരണയില്ലാത്ത ടെക്നിക്കലി നിരക്ഷരരായ, സാങ്കേതികമായി നിരക്ഷരായ കുറേ രക്ഷിതാക്കളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമല്ല. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ. വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയല്ല, രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി ചങ്ങാതിക്കൂട്ടം എന്ന വിൻഡോ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരും അഡ്രസ്സും ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ കഴിയും. അല്ലെങ്കിൽ പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കിതിൻ്റെ ഭാഗമാകാൻ കഴിയും. ഒരു വലിയ ദൗത്യത്തിൻ്റെ ഒരു മനോഹര യാത്രാരംഭമാണ്. നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥനയോടൊപ്പം ഈ ഒരു വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൂടെ ഉണ്ടാകണം എന്ന് ഉറപ്പിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم.

0: ജീവിക്കാൻ വേണ്ടിയുള്ള ഈ തിരക്കു പിടിച്ച ഓട്ടത്തിനിടയിൽ എന്നെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ നിങ്ങളോട് സംസാരിച്ചത്? നിങ്ങൾ നന്മകൾ മാത്രമേ ചെയ്യാവൂ എന്ന്, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന്, അന്ധവിശ്വാസം ആപത്താണ് എന്ന്, സൃഷ്ടികളോട് പ്രാർത്ഥനകൾ പാടില്ല എന്ന്, മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്ന്, ചെറിയവരോട് കരുണ കാണിക്കണം എന്ന്, അവരനെ സഹായിക്കണം എന്ന്, അയൽക്കാരോട് ബാധ്യതകൾ ഉണ്ട് എന്ന്, സ്ത്രീകളോട് മാന്യമായി പെരുമാറണം എന്ന്, ചീത്ത വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന്, ലഹരി വസ്തുക്കളിൽ നിന്നും അകന്നു നിൽക്കണം എന്ന്, വർഗീയത വെടിയണമെന്ന്, അങ്ങനെയങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി നന്മകൾ ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു വിശുദ്ധ ഖുർആനിലൂടെ. കേൾക്കാൻ നിങ്ങൾ ഒരുക്കമാണോ? ഓൺലൈൻ റേഡിയോ കോഴ്സ് അന്നൂർ, സമ്പൂർണ്ണ ഖുർആൻ പഠന പദ്ധതി. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ. അന്നൂർ കോഴ്സിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ, തികച്ചും സൗജന്യമായി. അന്നൂർ നിങ്ങൾക്ക് വെളിച്ചമാകാതിരിക്കില്ല.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് റേഡിയോയിൽ ഇപ്പോൾ ഹിഫ്ളുൽ ഖുർആൻ പരിപാടിയുടെ സമയമാണ്. ഇന്ന് സൂറത്തുൽ അഹ്സാബിലെ 32-ാമത്തെ ആയത്തിന്റെ ഒരു ഭാഗമാണ് നമ്മൾ മനഃപ്പാഠമാക്കുവാൻ ശ്രമിക്കുന്നത്. ഹാഫിൽ ജാഫർ സലഫിയുടെ ക്ലാസ്സിലേക്ക് നമുക്ക് സ്വാഗതം പ്രവേശിക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ അഹ്സാബിലെ 32-ാം ആയത്തിന്റെ ആദ്യ ഭാഗമാണ് നമ്മൾ മനഃപ്പാഠമാക്കിയത്. അതിൻ്റെ ബാക്കിയാണ് ഇൻഷാ അള്ളാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.

فلا تخضعن بالقول فيطمع الذي فيطمع

0: അള്ളാഹു നമ്മുടെ പാരായണവും പഠനവുമെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: മാഷാ അല്ലാ, ജസാകല്ലാഹു ഖൈറൻ. ഹിഫ്ളുൽ ഖുർആൻ ഇന്നത്തെ എപ്പിസോഡ് ഇതോടെ സമാപിക്കുന്നു. സൂറത്തുൽ അഹ്സാബിലെ 32-ാമത്തെ ആയത്തിൻ്റെ ഒരു ഭാഗമാണ് ഇന്ന് നമ്മൾ മനഃപ്പാഠമാക്കിയത്. ക്ലാസ് എടുത്തത് ഹാഫിസ് ജാഫർ സലഫി.
2: കാതടപ്പിക്കുന്ന ശബ്ദസംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000-ങ്ങളാണ് സമാധാനത്തിന്റെ വെള്ളി വെളിച്ചമെത്തിച്ചത്. ഈ ജൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000-ക്കണക്കിന് ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
3: Peace Radio. Tuned to reality.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. نور على مر الزمان تألقا وأضاء للدنيا طريقا. ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ, പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചു കൊണ്ടൊരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്ദിനെ ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വെച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
1: Peace Radio. Radio. Tune to reality. To reality. To reality. To reality. To reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
2: Peace Quran Radio Tanzil. ഇന്ന് തൻസീലിൽ സൂറത്തു തൗബ 43 വചനം മുതൽ മുഴുവനായും, സൂറത്തു യൂനുസ് മുഴുവനായും, സൂറത്തു ഹൂദ് 35 വരെയുള്ള വചനങ്ങളാണ് ശ്രോതാക്കളെ കേൾപ്പിക്കുന്നത്. പാരായണം നിർവഹിച്ചത് സഅദ് അശ്ശുറൈം.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ ശ്രവിച്ചത് തൻസീൽ. ഇന്ന് നാം കേട്ടുകഴിഞ്ഞത് സൂറത്ത് തൗബ 43 മുതൽ മുഴുവനായും, സൂറത്ത് യൂനിസ് മുഴുവനായും, സൂറത്ത് ഹൂദ് 35 വരെയുള്ള വചനങ്ങളാണ്. പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖാരി സഊദ് അഷ്ഷുറൈം.
1: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
2: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
3: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوع عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
1: അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു, അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവെ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവെ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവെ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവെ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
4: പീസ് റേഡിയോ, tuned to reality.
5: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ അത്തഹ്സീൻ, സൂറത്തുൽ ഹഷറിലെ 16-17 ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ജീവിത നിയമങ്ങളാണ് ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ അബ്ദുഷുക്കൂർ.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ഹഷറിലെ 16-17 ആയത്തുകളാണ് ഇൻഷാല്ലാ നമ്മൾ പഠിക്കുന്നത്. അൽഹംദുലില്ല, 15 വരെയുള്ള ആയത്തുകൾ വളരെ ഭംഗിയായിട്ട് തുടർച്ചയായി കേട്ട ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കണ്ടുവരാറുള്ള അബദ്ധങ്ങൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് എന്നുള്ളത് ഇൻഷാ അല്ലാ ഇന്നത്തെ ക്ലാസ്സിൽ 16-17 ആയത്തുകൾ.
7: കമഥലി ശൈത്താനി ഇദ് ഖാല ലിൽ ഇൻസാനി കഫർ فلما كفر قال إني بريء منك إني أخاف الله رب العالمين فكان عاقبتهما أنهما في النار خالدين فيها وذلك جزاء الظالمين
6: كمثل الشيطان കമഥലി ഷൈത്താൻ. ഇവിടെ കമഥലി എന്ന പദത്തിലെ ഥ, അതിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. കമസലി എന്ന് ഓതരുത്, കമസലി ഷൈത്താനിയല്ല, കമഥലി ഷൈത്താൻ. അഷ്ഷൈത്താൻ ഷീനെയും തഫശി എന്ന് പറയുന്ന ആ ഒരു സിഫത്ത് നൽകിക്കൊണ്ട് അഥവാ പരത്തി ഉച്ചരിക്കണം. ഷ കമഥലി ഷൈത്താൻ, ത അഷ്ഷൈത്താൻ ഷൈത്താൻ. തനെ സ്വരഭാരത്തിൽ ഉച്ചരിക്കണം. ഇത്തുബാഖ് എന്ന സിഫത്ത് നൽകി നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം. ഷൈത്താ ത. കമഥലി ഷൈത്താനി, നമ്മളൊക്കെ ഓതിപ്പോകുന്ന സമയത്ത് ഔദു ബില്ലാഹി മിനശ് ഷൈത്വാനി റജീം, ഷൈത്വാനി എന്ന് പറയും, ഷൈത്വാനി, സുബ്ഹാനല്ലാഹ്. അതൊക്കെ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഷൈത്വാ കമസലി ഷൈത്വാനി, കമസലി ഷൈത്വാനി. ഇദ് ഖാല, ഇദ് ഖാല അല്ല, ഇദ് ഖാല, ഇദ് ഇദ് ഖാല ലിൽ ഇൻസാനി, ലിൽ ഇൻസാനി, ലിൽ ഇൻസാനി അല്ല, ലിൽ ഇൻസാൻ, ഹംസ ഉച്ചരിക്കണം, ഇൻസാൻ മണിക്കണം, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം, ഇഖ്ഫാ ബിഗുന്നയാണത്. ലിൽ ഇൻസാനിക്ഫുർ, അവിടെ നിർത്തുന്ന സമയത്ത് ലിൽ ഇൻസാനിക്ഫുർ അങ്ങനെ നിർത്താം, കൂട്ടി ഒതുകയാണ് നല്ലത്. ലിൽ ഇൻസാനിക്ഫുർ ഫലമ്മ, അങ്ങനെയും മോദം നിർത്തുകയും ചെയ്യാം. ഇനി ഫലമ്മ കഫറ, ഫലമ്മ മീമിന് ശബ്ദുണ്ട്, മണിക്കണം. ഫലമ്മ കഫറ, കഫറ അല്ല, കഫറ. ഖാല ഇന്നി, ഖാല ഇന്നി, നൂന് ശബ്ദ് ഗുന്ന ചെയ്യണം, മണിക്കണം. ബരീഉൻ, ബരീഉൻ മദ് മുത്തസിലാണ്, മദ്ദിൻ്റെ അക്ഷരമായ യാഇന് ശേഷം ഹംസ അതേ പദത്തിലാണ്. ബരീ മദ് മുത്തസിൽ, മുത്തസിൽ വാജിബാണ്. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ അത് നിർബന്ധമായിട്ടും നീട്ടണം. ഖാല ഇന്നി ബരീഉൻ മിൻക, ഇങ്ങനെ നീട്ടണം. ഇനി ബരീഉൻ മിൻക, തൻവീനു ശേഷം മീം, ഇത് ഗാം ബിഗുന്ന, തൻവീനിനെ മീമിലേക്ക് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അതുപോലെ മിൻക, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. കാഫ് ഇഖ്ഫാ ബിഗുന്നയുടെ അക്ഷരങ്ങളിൽ പെട്ടതാണ്, അതുകൊണ്ട് അവിടെ അവ്യക്തമാക്കി മണിക്കണം. ബരീഉൻ മിൻക. ഇന്നി അഖാഫുല്ലാ, ഇന്നി നൂന് ശബ്ദുണ്ട്, അതുപോലെ മദ്ദിൻ്റെ അക്ഷരമായ യാഇന് ശേഷം ഹംസ അടുത്ത പദത്തിലാണ്, മുൻഫസിലാണ്, നീട്ടാവുന്ന മദ്ദാണ്, നീട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നാൽ ഒരായത്തിൽ ഇങ്ങനെ മുൻഫസിലായിട്ടുള്ള മദ്ദുകൾ ധാരാളമുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് നീട്ടുകയും ചെയ്യുക, അടുത്ത സ്ഥലത്ത് നീട്ടാതിരിക്കുകയും ചെയ്യുക, ഇങ്ങനെ ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക. നീട്ടുകയാണെങ്കിൽ എല്ലാ മദ്ദും നീട്ടുക, ഇല്ലെങ്കിൽ അത് നീട്ടാതെ ഒതുകയും ചെയ്യാം. ഇന്നി അഖാഫുല്ലാ, അഖാഫു, അഖാഫുല്ലാഹ, ഇവിടെ അഖാഫു നോക്കൂ, ഹംസ ലൈറ്റായിട്ട് ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, അഥവാ നേർപ്പിച്ച് ഉച്ചരിക്കണം. ഖാഓ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, ഫാ ലൈറ്റായിട്ട് ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. അതുകൊണ്ട് ഇങ്ങനെ വരുമ്പോഴൊക്കെയാണ് ആ ഒരു ഹെവി ആയിട്ട് ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളും ലൈറ്റായിട്ട് ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളൊക്കെ കൃത്യമായിട്ട് അറബികളുടെ ശൈലിയിലൂടെ നമ്മൾ കേട്ട് പഠിക്കുകയാണെങ്കിൽ വളരെ ഭംഗിയായിരിക്കും നമ്മുടെ ഖുർആൻ പാരായണവും കേൾക്കുന്ന ആളുകൾക്കത് വല്ലാത്തൊരു ആസ്വാദനവും ആയിരിക്കും ഇൻഷാഅല്ലാ. അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ, റബ്ബ, റബ്ബലല്ല, റബ്ബ അല്ല, റബ്ബൽ ആലമീൻ. പതിനേഴാമത്തെ ആയത്ത്, ഫകാന ആഖിബതഹുമ, ഫകാന ആഖിബതഹുമ, ഫകാന ആഖിബതഹുമ, ആഖിബത ഇന് ഫതഹാണ്, ആഖിബതഹുമ എന്ന് ഓതിപ്പോവരുത്. ഫകാന ആഖിബതഹുമ അന്നഹുമ, മദ് മുൻഫസിലാണ് ഇവിടെ ഉള്ളത്, മദ്ദിൻ്റെ അക്ഷരമായ ലഫിന് ശേഷം ഹംസ അടുത്ത പദത്തിലാണ്, നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്ദാണ്, മദ് ജായിസ്. നൂനിനെ ശദ്ദ് നൽകിക്കൊണ്ട് മണിക്കണം. അന്നഹുമ ഫിന്നാരി, നൂൻ മുശദ്ദഗുന്ന, ശദ്ദുണ്ട്, നൂന് മണിക്കണം. ഫിന്നാരി, ഫിന്നാരി എന്നല്ല, റാഇനെ തർഖീഖ് ചെയ്യണം, നാരി. ഖാലിദൈനി ഫീഹ, ഖാലിദൈനി, ഖാലിദൈനി, ഖാലിദീന എന്നല്ല, വളരെയധികം ശ്രദ്ധിക്കണം, ഖാലിദൈനി എന്നാണ്, ഖാലിദൈനി ഫീഹ, ഖാലിദൈനി ഫീഹ. വദാലിക, വദാലിക അല്ല, വദാലിക ജസാഉ ളാലിമീൻ, മദ് മുത്തസിൽ, മുത്തസിൽ വാജിബാണ്, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. വദാലിക ജസാഉദ്-ളാലിമീൻ. ഇനി ദാദിൻ്റെ ഉച്ചാരണോ? ളാലിമീൻ എന്നരുത്, അല്ല വദാലിക ജസാഉദ്-ളാലിമീൻ എന്ന് പറയരുത്. വദാലിക ജസാഉദ്-ളാലിമീൻ. ആയത്തിൻ്റെ അവസാനത്തിൽ മദ് ഇറദത്തുൽ സുക്കൂൻ. ഇൻഷാല്ലാ ഒന്നുകൂടെ ഓതാം.
8: كَمَثَلِ الشَّيْطَانِ إِذْ قَالَ لِلْإِنْسَانِ اكْفُرْ فَلَمَّا كَفَرَ قَالَ إِنِّي فَلَمَّا كَفَرَ قَالَ إِنِّي بَرِيءٌ مِنْكَ إِنِّي أَخَافُ اللَّهَ رَبَّ الْعَالَمِينَ فكان عاقبتهما أنهما في النار خالدين فيها وذلك جزاء الظالمين.
6: سورة الحشر ലെ 16-17 ആയത്തുകളാണ് ഓതി കേൾപ്പിച്ചത്. ധാരാളമായിട്ട് കേട്ട് പഠിക്കണം. അബദ്ധങ്ങളില്ലാതെ, തെറ്റുകളില്ലാതെ തജ്വീദ് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യാനും പഠിക്കാനുമൊക്കെ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
5: മാഷാ അല്ലാ, ജസാക്കല്ലാഹു ഖൈറ. നമ്മൾ ഇതുവരെ കേട്ടത് അത്തഹ്സീൻ, സൂറത്തുൽ ഹഷ്റിലെ 16-17 ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഹാഫിസ് അബ്ദുൽ ഷുക്കൂർ നമ്മെ ബോധ്യപ്പെടുത്തിയത്.
9: ജീവിക്കാൻ വേണ്ടിയുള്ള ഈ തിരക്കു പിടിച്ച ഓട്ടത്തിനിടയിൽ എന്നെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ നിങ്ങളോട് സംസാരിച്ചത്? നിങ്ങൾ നന്മകൾ മാത്രമേ ചെയ്യാവൂ എന്ന്, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന്, അന്ധവിശ്വാസം ആപത്താണ് എന്ന്, സൃഷ്ടികളോട് പ്രാർത്ഥനകൾ പാടില്ല എന്ന്, മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്ന്, ചെറിയവരോട് കരുണ കാണിക്കണം എന്ന്, അവരനെ സഹായിക്കണം എന്ന്, അയൽക്കാരോട് ബാധ്യതകൾ ഉണ്ട് എന്ന്, സ്ത്രീകളോട് മാന്യമായി പെരുമാറണം എന്ന്, ചീത്ത വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന്, ലഹരി വസ്തുക്കളിൽ നിന്നും അകന്നു നിൽക്കണം എന്ന്, വർഗീയത വെടിയണമെന്ന്, അങ്ങനെയങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി നന്മകൾ ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു വിശുദ്ധ ഖുർആനിലൂടെ. കേൾക്കാൻ നിങ്ങൾ ഒരുക്കമാണോ? ഓൺലൈൻ റേഡിയോ കോഴ്സ് അന്നൂർ, സമ്പൂർണ്ണ ഖുർആൻ പഠന പദ്ധതി. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ. അന്നൂർ കോഴ്സിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ, തികച്ചും സൗജന്യമായി. അന്നൂർ നിങ്ങൾക്ക് വെളിച്ചമാകാതിരിക്കില്ല.
10: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടത് മധുരം ഖുർആൻ 25 അധ്യായം സൂറത്തുൽ ഫുർഖാനിൻ്റെ 1 മുതൽ 20 വരെയുള്ള വചനങ്ങളാണ് നാം കേട്ടത്.

0: പാരായണം നിർവഹിച്ചത് അബ്ദുറഹീം അൽ ഖാബിഷ്.
1: അറിവില്ലാതെ ഏതൊരു കാര്യം ചെയ്താലും വലിയ നഷ്ടങ്ങൾ തീർച്ചയാണ്. ഒന്നുകൂടി പഠിക്കാമായിരുന്നു, അറിവുള്ളവരോട് ചോദിക്കാമായിരുന്നു എന്ന് പിന്നീട് ഖേദിച്ചിട്ട് എന്ത് കാര്യം? മതം നൽകുന്ന ചില അറിവുകൾ ഇല്ലാതെ പോയാൽ ജീവിതം തന്നെ നമുക്ക് നഷ്ടമാകും. വിളക്ക് കത്തിക്കാനറിയാതെ ഇരുട്ടിൽ നടന്നു പോകുന്നവർ, പുര കത്തുമ്പോൾ മാത്രം വാഴ വെട്ടാൻ ശ്രമിക്കുന്ന മറ്റു ചിലർ, ഇപ്പോൾ അവസരങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ എത്തിയിരിക്കുന്നു. ഏറ്റവും ആധികാരികമായ സ്രോതസ്സുകളിൽ നിന്ന് ആഴത്തിൽ മതം പഠിച്ച പണ്ഡിതന്മാരുടെ വാക്കുകളിലൂടെ നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന അടിസ്ഥാന അറിവുകൾ കൈമാറുന്ന പ്രോഗ്രാമുകൾ വിശുദ്ധ നാമങ്ങളുടെ പൊരുൾ പകർന്ന് അസ്മാഉല്ലുസ്ന പ്രക്ഷേപണം തിങ്കൾ ഇന്ത്യൻ സമയം രാത്രി 9:35 ഗഹന പഠനത്തിന്റെ ശ്രവ്യാനുഭവം സലഫി ദുരൂസ് പ്രക്ഷേപണം ചൊവ്വ ഇന്ത്യൻ സമയം രാത്രി 9:35 പൂർവസൂരികളുടെ പ്രാമാണിക പാഠങ്ങൾ പ്രകാശതീരം ബുധൻ ഇന്ത്യൻ സമയം രാത്രി 9:35 വിശ്വാസ പാഠങ്ങളുടെ വെള്ളി വെളിച്ചങ്ങൾ അടിത്തറകൾ പ്രക്ഷേപണം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 9:35 കർമ്മശാസ്ത്രത്തിന് കാതോർക്കുക കർമ്മസരണി പ്രക്ഷേപണം വെള്ളി ഇന്ത്യൻ സമയം രാത്രി 9:35 മഹാമനീഷികളുടെ മാതൃകയറിയാൻ സ്മൃതിപഥം പ്രക്ഷേപണം ശനി ഇന്ത്യൻ സമയം രാത്രി 9:35 നേർവഴിയുടെ പാഠങ്ങൾ സുപഥം പ്രക്ഷേപണം ഞായർ ഇന്ത്യൻ സമയം രാത്രി 9:35 കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും
2: പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി.
0: ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് അൽ മുഅല്ലിം.

0: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് അൽ മുഅല്ലിം.
1: ലില്ലാഹി മിൻ അസ്മാഇഹി തിസ്ഊന വതിസ്അതുൻ മിൻ ബഅദിഹാ.
2: വിജ്ഞാനം ഒരു വിസ്മയമാണ്, മനസ്സിൽ വിപ്ലവം വിതച്ച് നന്മയുടെ നാമുകൾ തളിരണിയിക്കുന്ന വിസ്മയം. അജ്ഞതയുടെ ഓരം പറ്റിയാണ് നമ്മിൽ പലരുടെയും ജീവിതം. ചുറ്റുപാടുകളിൽ നിന്നും പാഠം പഠിക്കാൻ പോലും തയ്യാറാവാതെ അലസമായ ജീവിതം. ജീവിതം ഒരു പഠന പ്രയാണമാണ്. ചുറ്റുപാടുകളെയും സാഹചര്യങ്ങളെയും വിലയിരുത്തി നമ്മുടെ ജീവിതത്തിന് അഭിവൃദ്ധി പകരുന്നതിനുള്ള പ്രയാണം. ഹ്രസ്വമായ ഈ ജീവിതത്തിന് വേണ്ട ഭൗതിക വിഭവങ്ങൾ സമാഹരിക്കുന്നതിന് നാം ചെയ്യുന്ന ത്യാഗപരിശ്രമങ്ങൾ എത്ര ഭാരിച്ചതാണ്! അപ്പോൾ സഹസ്രാബ്ദങ്ങളുടെ ദൈർഘ്യവും പിന്നിട്ട് അനന്തമായ ജീവിതം നയിക്കേണ്ട പരലോകത്തേക്ക് നാം എത്രമാത്രം അധ്വാനിക്കേണ്ടി വരും! തിരക്കേറിയ ജീവിതത്തിൽ ഒരൽപ്പം സമയമെങ്കിലും ആ മഹായജ്ഞത്തിനായി നീക്കിവെക്കൂ. വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ നിങ്ങളുടെ വിരൽ തുമ്പിനാൽ തുറക്കപ്പെടട്ടെ. വിശുദ്ധ ഖുർആനിന്റെ അനന്തമായ വിജ്ഞാന സാഗരത്തിലേക്ക് വാതായനങ്ങൾ തുറക്കുന്ന അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. സങ്കീർണമായി നാം നിനയ്ക്കുന്ന ഇസ്ലാമിക കർമ്മശാസ്ത്ര വിധികളുടെ ലളിതമായ ബോധനം. ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ. കുരുന്നു മനസ്സുകളിൽ ധാർമ്മികതയുടെ വിത്തുപാകി നന്മയുടെ തീരമടുപ്പിക്കുന്ന ഈ മദ്രസ വിജ്ഞാനവീതിയിൽ വിപ്ലവ പാതയൊരുക്കി സമാശ്വാസത്തിന്റെ ശബ്ദവിസ്മയം. പീസ് റേഡിയോ താങ്കളുടെയും ജീവിതത്തിന്റെ താളമാവട്ടെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഈ ശബ്ദലോകത്തെ
5: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ, ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ, റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദ്. ഹാരിസ് ബിൻ സലീമാണ് ഈ സംസാരിക്കുന്നത്. വളരെ ചികിത്സ ആവശ്യമായി വന്ന ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ചോദിച്ചു പോകും, ഇതിന്റെ സാമ്പത്തിക ചിലവുകളെല്ലാം നിങ്ങൾ എങ്ങനെ സ്വരൂപിച്ചു, എവിടുന്ന് ലഭിച്ചു? നമ്മുടെ ഒരു നല്ല മനസ്സിന്റെ ചോദ്യമാണത്. ഫലപ്രദമായി നമുക്കും കുടുംബത്തിനും പ്രയോജനപ്പെട്ട ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് തിരിച്ചിറങ്ങുമ്പോഴും സംഘാടകരോട് ചില ആത്മാർത്ഥതയുള്ളവർ ചോദിക്കാറുണ്ട്, ഇതിൻ്റെ ചിലവുകളെല്ലാം നിങ്ങൾക്ക് പൂർത്തിയായോ, എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ചില പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ചില പൊതുപിരിവുകളിൽ നമ്മൾ നമ്മുടേതായ ഭാഗതയും നിർണയിക്കാറുണ്ട്. ധാരാളം നല്ല ഫീഡ്ബാക്കുകൾ വന്നിട്ടുള്ള ഒരു മഹാസംരംഭമാണ് നമ്മുടെ ഈ പീസ് റേഡിയോ. ഈ പീസ് റേഡിയോ കേൾക്കുന്നവരും അതുകൊണ്ട് കുടുംബപരമായും വ്യക്തിപരമായും പ്രയോജനം കിട്ടിയവരും നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത്രയും വലിയൊരു സംരംഭം നിങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ടു പോകുന്നു, അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായും ഈ റേഡിയോയുടെ ഉപകാരം ലഭിക്കുന്ന, ഇതിൻ്റെ നന്മയെക്കുറിച്ച് തിരിച്ചറിഞ്ഞവരുടെ ഈ ചോദ്യങ്ങളും അതേപോലെ തന്നെ അന്വേഷണങ്ങളും തന്നെയാണ് ഈ മഹാസംരംഭത്തെ നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ റേഡിയോയെ നമ്മളെല്ലാവരും സഹായിക്കണം. നമുക്ക് കഴിയാവുന്ന സാമ്പത്തിക സഹായങ്ങൾ നമുക്ക് നൽകുവാൻ റേഡിയോയിൽ തന്നെ സപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ സപ്പോർട്ട് റേഡിയോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അതിൻ്റെ അക്കൗണ്ട് നമ്പറുകളും കാര്യങ്ങളും സ്വരൂപിച്ച് നമ്മളതിൻ്റെ ആളുകളുമായി നേരിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കഴിയാവുന്ന സഹായ സഹകരണങ്ങൾ ഇതിനുവേണ്ടി ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും സദക്കകളെയും പൂർണ്ണ പ്രതിഫലത്തോടെ സ്വീകരിക്കുമാറാവട്ടെ.
1: ഇവിടെ നൽകിയ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് താങ്കൾ പണം അയക്കേണ്ടത്. പണം അയച്ചു കഴിഞ്ഞാൽ 9746950006 നമ്പർ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ അറിയിക്കാൻ മറക്കരുത്. എന്തെങ്കിലും സഹായം ആവശ്യമെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ സപ്പോർട്ട് റേഡിയോ വിൻഡോയിൽ നിങ്ങളുടെ പേരും സ്ഥലവും അയക്കുകയോ നൽകിയ നമ്പറിൽ വാട്സപ്പ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ ഹൃദയ വസന്തം. വിശുദ്ധ ഖുർആൻ സൂറ ഹൗദ് 77-78 വചനങ്ങൾ. മലക്കുകൾ ലൂത്ത് നബിയുടെ വീട്ടിൽ. അവതരിപ്പിക്കുന്നത് ജംഷീർ സലാഹി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അല്ലദി ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദി ലൗലാ അൻ ഹദാനല്ലാഹ്. സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولما جاءت رسلنا لوطا سيئ بهم وضاق بهم ذرعا وقال هذا يوم عصيب. പ്രിയപ്പെട്ട പീസ് റേഡിയോ ഹൃദയ വസന്തം ശ്രോതാക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, സൂറത്തുൽ ഹൂദിലെ 77-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ ജനതയിലേക്ക് അള്ളാഹു മലക്കുകളെ അയക്കുകയും അവരെ ശിക്ഷിക്കുന്നതിന് വേണ്ടി ആ മലക്കുകൾ വരികയും ചെയ്യുന്ന ആ സന്ദർഭമാണ് ഇവിടെ പരാമർശിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ സമകാലികനായിരുന്നു ലൂത്ത് നബി അലൈഹിസ്സലാം എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇബ്രാഹിം നബിയുടെ അടുക്കലേക്ക് ആദ്യം ഈ മലക്കുകൾ മനുഷ്യരൂപത്തിൽ വന്നു. അദ്ദേഹത്തിന് ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം എന്ന അദ്ദേഹത്തിൻ്റെ സന്താനത്തെ ലഭിക്കുന്ന സന്തോഷവാർത്ത അറിയിക്കാൻ കൂടിയാണ് മലക്കുകൾ ഇബ്രാഹിം നബിയുടെ അടുക്കലൂടെ വന്നത്. അവരെ തിരിച്ചറിയാതെ അവർക്ക് ഭക്ഷണമൊരുക്കി അവരെ സൽക്കരിച്ചു. പിന്നീട് അവർ മലക്കുകളാണെന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തിരിച്ചറിഞ്ഞു. അവരുടെ ആഗമന ഉദ്ദേശം ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ ജനതയെ ശിക്ഷിക്കൽ കൂടിയാണ് എന്ന് അദ്ദേഹം അറിഞ്ഞപ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ കാരുണ്യമുള്ള അനുകമ്പയുള്ള ഹൃദയവിശാലതയുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാം മലക്കുകളോട് തർക്കിക്കുന്ന ഒരു രംഗം തൊട്ട് മുമ്പുള്ള വചനങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കി അവരെ ശിക്ഷിക്കാതിരിക്കാൻ അള്ളാഹുവിനോട് ആഗ്രഹിക്കണം. അള്ളാഹുവിൻ്റെ മുമ്പിൽ അവർ ശിക്ഷിക്കപ്പെടാതിരുന്നെങ്കിൽ ഇനിയും ഒരു അവസരം കൂടി അവർക്ക് ലഭിച്ചിരുന്നെങ്കിലെന്ന് ആ മഹാപ്രവാചകൻ ആഗ്രഹിക്കുകയും എന്നാൽ ഇബ്രാഹിം നബിയോട് അള്ളാഹുവിൻ്റെ അടുത്തുനിന്നുള്ള നിർദ്ദേശം ഇബ്രാഹിം ഈ കാര്യത്തിൽ നിന്ന് പിന്തിരിയുക, ഈ ഉദ്യമത്തിൽ നിന്ന് പിന്തിരിഞ്ഞേക്കുക, അത് അള്ളാഹുവിൻ്റെ കൽപ്പന വന്നുകഴിഞ്ഞ വിഷയമാണ്. ശിക്ഷയുടെ തീരുമാനം വന്നു കഴിഞ്ഞു ലൂത്ത് നബിയുടെ ജനത. അവർക്കൊരിക്കലും ഇനി നിർത്തിവെക്കാൻ പറ്റാത്ത, പ്രതിരോധിക്കാൻ പറ്റാത്ത ശിക്ഷ അവരിലേക്ക് വരികയാണ് എന്ന് ഇബ്രാഹിം നബിയെ മലക്കുകൾ അറിയിച്ചു. ഒരു ഫായിദയില്ല. അങ്ങനെ ആ മലക്കുകൾ ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ അടുക്കിലേക്ക് വരികയാണ്. സുന്ദരന്മാരായ മനുഷ്യരുടെ രൂപത്തിലുള്ള ആ മലക്കുകളുടെ വരവ്, ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ ജനത നമുക്കറിയാം സ്വവർഗരതിയുടെ പുരുഷന്മാർ പുരുഷന്മാരെ പ്രാപിക്കുന്ന ഒരു ഏറ്റവും ദുഷിച്ച ഗുരുതരമായ പാപം കുറ്റം ചെയ്യുന്ന ഒരു ജനതയായിരുന്നു. അങ്ങനെ ഈ അതിഥികൾ ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ ലൂത്ത് നബി അലൈഹിസ്സലാം തന്നെ പേടിക്കാണ്. പേടിക്കുക എന്ന് പറഞ്ഞാൽ ഈ അതിഥികളെ കണ്ടാൽ തൻ്റെ നാട്ടിൽ ദുർനടപ്പുകാർ ഇങ്ങോട്ട് ഓടി വരികയും തന്നെ മാനം കെടുത്തുകയും ചെയ്യും എന്നുള്ള ആശങ്ക അദ്ദേഹത്തിനുണ്ട്. അതാണ് ഈ 77-ാമത്തെ വചനത്തിൽ അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തരുന്നത്. വലമ്മാ ജാഅത്ത് റുസുലുന ലൂത്തൻ, വലമ്മാ ജാഅത്ത് വന്നപ്പോൾ ചെന്നപ്പോൾ, റുസുലുന നമ്മുടെ ദൂതന്മാർ എന്ന് പറഞ്ഞാൽ മലക്കുകൾ, റസൂലുൻ ജമ റുസുൽ, ലൂത്തൻ ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ, സീ അബിഹിം വലോക്ക ബിഹിം ദറ അൻ, അദ്ദേഹത്തിന് വളരെ മനപ്രയാസമുണ്ടായി. സീ അബിഹിം വലോക്ക ബിഹിം, ആ മലക്കുകളെ, മലക്കുകളാണ് എന്ന് അദ്ദേഹത്തിന് ആ സമയത്ത് അറിയില്ല. തൻ്റെ വീട്ടിലേക്ക് വന്ന അതിഥികൾ അവരെക്കുറിച്ച് ചിന്തിച്ചിട്ട് അദ്ദേഹത്തിന് വളരെ മനപ്രയാസമുണ്ടായി. ലോക്ക ബിഹിം, മനപ്രയാസമുണ്ടായി. അതേപോലെ അദ്ദേഹത്തിന് വളരെ സങ്കടമുണ്ടായി. വഖാല, ലൂത്ത് നബി അലൈഹിസ്സലാം എന്നിട്ട് പറയുകയാണ്, അദ്ദേഹം പറയുകയും ചെയ്തു, ഹാദാ യൗമുൻ അസീബ്, ഇത് വളരെ പ്രയാസകരമായ വിഷമകരമായ ഒരു ദിവസം തന്നെ എന്ന് അദ്ദേഹം പറയുകയും ചെയ്യാണ്. ഇവിടെ ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ അടുത്തേക്ക് അല്ലേ മലക്കുകൾ വരുന്ന രംഗമാണ്. യുഖ്ബിറു തആല അൻ ഖുദൂമി റുസുലിഹി മിനൽ മലായിക്ക, ഈ റുസുൽ എന്ന് പറഞ്ഞത് ആ മലക്കുകളാണ്. ഏത് മലക്കുകൾ? മിനൽ മലായിക്കത്തില്ലദീന ഫാറഖു ഇബ്രാഹിം അൽ ഖലീൽ അലൈഹിസ്സലാം, ഇബ്രാഹിം നബിയുടെ അടുക്കലിൽ നിന്ന് വിട പറഞ്ഞു പോകുന്ന ആ മലക്കുകൾ. ആ മലക്കുകൾ ഇബ്രാഹിം നബി അറിയിച്ചിട്ടുണ്ട്. എന്ത്? അഅലമു ഇബ്രാഹീമ ബിഹലാക്കിഹിം, ഇബ്രാഹിം നബിയെ, ലൂത്ത് നബിയുടെ ജനതയെ നശിപ്പിക്കാൻ വരികയാണെന്നുള്ളത് ഇബ്രാഹിം നബിയെ ആ മലക്കുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? അറിയിച്ചിട്ടുണ്ട്. ഈ രാത്രി എന്ത് ചെയ്യും? അത് സംഭവിക്കും അല്ലേ. എന്ത്? ബിഹിലാക്കില്ലാഹി ഖൗമ ലൂത്തിൻ ഹാദിഹി ലൈല, ഈ രാത്രിയിൽ എന്ത് ചെയ്യും? ലൂത്ത് നബിയുടെ ജനത ശിക്ഷ ഏറ്റുവാങ്ങും എന്നുള്ള കാര്യം മലക്കുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ അവർ ലൂത്ത് നബിയുടെ അടുക്കിലേക്ക് വരികയാണ്. ലൂത്ത് നബിയുടെ അടുക്കിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്തു? അവരുടെ രൂപം അല്ലേ, വറദു അലൈഹി വഹും ഫി അജ്മലി സൂറത്തിൻ തുകുനു, വളരെ സുന്ദരന്മാരായ മനുഷ്യരുടെ രൂപത്തിലാണ് മലക്കുകൾ വന്നിട്ടുള്ളത് ലൂത്ത് നബിയുടെ വീട്ടിലേക്ക്. അല ഹൈഅത്തി ശുബ്ബാനിൻ ഹിസാനിൽ വുജൂഹ്, മുഖസൗന്ദര്യമുള്ള യുവത്വം തുളുമ്പി നിൽക്കുന്ന ആ ചെറുപ്പക്കാരുടെ രൂപത്തിലാണ് ആ മലക്കുകൾ ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുള്ളത്. അതൊരു പരീക്ഷണം കൂടിയാണ്, അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്ത് കൂടിയാണ് അല്ലേ. ഇബ്തിലാ അൻ മിൻ അല്ലാഹി, അള്ളാഹുവിൽ നിന്നുള്ളൊരു പരീക്ഷണാണത്. അള്ളാഹ്ക്ക് വളരെ വ്യക്തമായ ഹിക്മത്തുകൾ, അല്ലാതുൽ വലഹുൽ ഹിക്മത്തു വൽ ഹുജ്ജത്തുൽ ബാലിഗ, എല്ലാത്തിലും അള്ളാഹുവിന് എന്തുണ്ട്? അങ്ങേയറ്റത്തെ ഹിക്മത്തുകളുണ്ട്, യുക്തികളുണ്ട് അള്ളാഹുവിന്. പക്ഷേ ഇവരുടെ കാര്യം ആലോചിച്ചിട്ട് ലൂത്ത് നബിക്ക് വലോഖത്ത് നഫ്സുഹു ബിസബബിഹിം, കാരണം എന്താണ്? അദ്ദേഹത്തിൻ്റെ അതിഥികളാണ്. ആ അതിഥികളെ കണ്ടാൽ എന്ത് ചെയ്യൂല? അദ്ദേഹത്തിൻ്റെ ജനത വെറുതെ വിടൂല. ആ ജനത അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എന്ത് ചെയ്യും? ഓടിവരും അല്ലേ. അതങ്ങേയറ്റത്തൊരു അപമാനത്തിന് അദ്ദേഹം വിധേയനാകും. അത് അതാലോചിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അങ്ങേയറ്റത്തെ പ്രയാസം ഉണ്ടാകുകയാണ്. അതുകൊണ്ടാണ് അതെങ്ങനെ പ്രതിരോധിക്കും, തൻ്റെ ജനതയെ എങ്ങനെ പ്രതിരോധിക്കും, അവരെ തൊട്ട് എങ്ങനെ സംരക്ഷിക്കും എന്നൊക്കെ ആലോചിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അങ്ങേയറ്റത്തെ പ്രയാസം ഉണ്ടാകുന്നത്. അങ്ങനെ പിന്നെ സംഭവിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ അടുത്തു നിന്നുള്ള മലക്കുകളാണ് ഇവർ എന്ന് ലൂത്ത് നബി അലൈഹി ഇസ്ലാമിൻ്റെ ജനതക്കും അറിയില്ല, ലൂത്ത് നബിക്കും ആ സമയത്ത് മനസ്സിലായിട്ടില്ല. പിന്നെന്ത് സംഭവിക്കുന്നത്? വജാഅഹു ഖൗമുഹു യുഹറഊന ഇലൈഹി വമിൻ ഖബ്ലു കാനൂ യഅമലൂന സയ്യിആത്ത് ഖാല യാ ഖൗമി ഹാഉലാഇ ബനാതി ഹുന്ന അത്ഹറു ലക്കും ഫത്തഖുല്ലാഹ വലാ തുഖ്സൂനി ഫീ ളൈഫി അലൈസ മിൻകും റജുലുൻ റഷീദ്. 78-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് വജാഅഹു ഖൗമുഹു, ലൂത്തിൻ്റെ ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഓടി വന്നു. വജാഅഹു ജാഅന വന്നു, ജാഅഹു അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വന്നു, ലൂത്തിൻ്റെ അടുക്കിലേക്ക് വന്നു. ഖൗമുഹു അദ്ദേഹത്തിൻ്റെ ജനത എങ്ങനെ വന്നു? യുഹ്റഊന ഇലൈഹി വമിൻ ഖബ്ലു കാനൂ യഅമലൂന സയ്യിആത്ത്, മുമ്പ് തന്നെ അവർ ദുർനടപ്പുകാരായിരുന്നു. യഅമലൂന സയ്യിആത്ത്, അവർ ദുർനടപ്പുകാരായിരുന്നു. ദുർനടപ്പുകാർ പറഞ്ഞാൽ അവർ സ്വവർഗ രതി ചെയ്യുന്ന ആളുകളായിരുന്നു. പുരുഷന്മാർ പുരുഷന്മാരെ പ്രാപിക്കുന്ന ഗുരുതരമായ പാപം ചെയ്യുന്നവരായിരുന്നു. അങ്ങനെ തൻ്റെ വീട്ടിലേക്ക് തൻ്റെ വീട്ടിൽ വന്ന അതിഥികളെ കണ്ട് ആ അതിഥികളെ പ്രാപിക്കാൻ വേണ്ടി തൻ്റെ അടുത്തേക്ക് തൻ്റെ നാട്ടുകാർ ഓടി വരികയാണ്. അപ്പോൾ ലൂത്ത് നബി അലൈഹി സ്സലാം അദ്ദേഹത്തോട് പറയുന്നത് ഖാല, അദ്ദേഹം അവരോട് പറഞ്ഞു, യാ ഖൗമി എൻ്റെ ജനങ്ങളെ, ഹാഉലാ ഇ ബനാത്തി ഇതാ എൻ്റെ പെൺമക്കളിതാ, ഹുന്ന അത്തുഹറുലക്കും ഹുന്ന അവർ എൻ്റെ പെൺമക്കൾ, അത്തുഹറു അവരാണ് ഏറ്റവും പരിശുദ്ധിയുള്ളവർ, ലക്കും നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ അവരെ നിങ്ങൾക്ക് മാന്യമായി വിവാഹം കഴിക്കാലോ. ഫത്തഖുല്ലാഹ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. വലാ തുഹ്സൂനി നിങ്ങളെന്നെ അപമാനിക്കരുത്. ഫീ ളൈഫി എൻ്റെ അതിഥികളുടെ കാര്യത്തിൽ, അലൈസ മിൻകും നിങ്ങളുടെ കൂട്ടത്തിലില്ലേ, റജുലുൻ ഒരു പുരുഷനും, റഷീദ് വിവേകമുള്ള ഒരാളും നിങ്ങളെ കൂട്ടത്തിലില്ലേ. അപ്പോൾ ഈ മലക്കുകൾ മനുഷ്യരൂപത്തിലാണ് വന്നിട്ടുള്ളത്. അത് ആർക്ക് മനസ്സിലായിട്ടില്ല? ലൂത്ത് നബിയുടെ ജനതക്കും മനസ്സിലായിട്ടില്ല അത് മലക്കുകളാണെന്നുള്ളത്. അവരെന്താ ചെയ്തത്? യുഹ്റഊന ഇലൈഹി, അല്ലെങ്കിൽ അതായത് യുബാദിറൂന യുസ്രിഊന, വളരെ ധൃതിപ്പെട്ട് ഇവർ പറഞ്ഞപ്പോൾ ഓടി വരികയാണ് അവർ. യുരീദൂന അലിയാഫഹു ബിൽ ഫാഹിഷ, എന്താണ് ആ വരവിൻ്റെ ഉദ്ദേശം? ലൂത്ത് നബിയുടെ വീട്ടിലുള്ള അതിഥികളെ മേച്ചമായ കാര്യത്തിന് ഉപയോഗിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് അവർ ഓടി വരുന്നത്. അല്ലത്തിക്കാനു അമലൂനഹ, അതവർ ഇതിനു മുമ്പേ ചെയ്യുന്ന വൃത്തികേടും ദുർനടപ്പുമാണ്. അതുകൊണ്ടാണ് അള്ള പറഞ്ഞത് വമിൻ ഖബ്ലു കാനൂ യഅമലൂന സയ്യിആത്ത്, മുമ്പന്നെ ഈ ഫാഹിഷത്ത് അവർ ചെയ്തിരുന്നു. എങ്ങനത്തെ ഫാഹിഷത്ത്? അല്ലത്തി മാ സബഖഹും അലൈഹ അഹദും മിനൽ ആലമീൻ, ലോകത്ത് ഇതിനു മുമ്പ് ഒരാളും ചെയ്യാത്ത ഈ തോന്നിയാസം, ഈ വൃത്തികേട്, ഈ മ്ലേച്ഛമായ കാര്യം തുടങ്ങി വച്ചവരാരാണ്? ലൂത്ത് നബി അലൈഹി സ്സലാമിൻ്റെ ഈ ജനതയാണ്. അപ്പോൾ ലൂത്ത് നബി അവരോട് കേണപേക്ഷിക്കാണ്, യാ ഖൗമി ഹാ ഉലാ ഇ ബനാത്തി ഹുന്ന അത്തുഹറുലക്കും, എൻ്റെ അതിഥികളെക്കാളും ഈ അതിഥികളെ മാനം കെടുത്തുന്ന, എന്നെ അപമാനിക്കുന്ന ഈ പ്രവൃത്തി നിങ്ങൾ ചെയ്യുന്നതിനേക്കാളും നിങ്ങൾക്ക് നല്ലത്, നിങ്ങൾക്ക് മാന്യമായി എൻ്റെ പെൺമക്കളെ ഞാൻ വിവാഹം കഴിച്ചു തരാലോ, നിങ്ങൾ അള്ളാഹനെ സൂക്ഷിക്കണം. ഫത്തഖുല്ലാഹ, അങ്ങനെ നിങ്ങളെന്ത് ചെയ്യും? അള്ളാഹനെ സൂക്ഷിക്കൂ, എൻ്റെ അതിഥികളുടെ കാര്യത്തിൽ എന്നെ മാനം കെടുത്താതിരിക്കൂ. വലാ തഹ്സൂനി ഇൻദഹും, അലൈസ മിൻകും നിങ്ങളെ കൂട്ടത്തിലില്ലേ റജുലുൻ റഷീദ്, വിവേകമുള്ള ഒരുത്തനുമില്ലെന്ന് വെച്ചാൽ ഈ തോന്നിയാസം തടയുന്ന, അതിനെക്കുറിച്ച് ബോധവൽക്കരിക്കുന്ന, ഇത് ചെയ്യരുതേ എന്ന് പറയാൻ, ഫയൻഹാക്കും അതിനു പറ്റിയൊരാൾ നിങ്ങളെ കൂട്ടത്തിലില്ലേ, ഒരു നന്മ പറയുന്ന, തിന്മയെ വിരോധിക്കുന്ന ഒരാൾ പോലും നിങ്ങളെ കൂട്ടത്തിലില്ലേ എന്ന് ലൂത്ത് നബി അലൈഹി സ്സലാം അവരോട് പിന്നെ വളരെ കേണ് ചോദിക്കുകയാണ്. പിന്നെ ഏതായാലും ലൂത്ത് നബി അലൈഹി സ്സലാമിനും ആ സമയത്ത് എന്ത് ചെയ്തിട്ടില്ല, നമ്മൾ നേരത്തെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ വിഷയം പറഞ്ഞതുപോലെ തന്നെ ലൂത്ത് നബി അലൈഹിസ്സലാമിനും എന്ത് ചെയ്തിട്ടില്ല, മനസ്സിലായിട്ടില്ല ഇതല്ലാഹുവിൻ്റെ മലക്കുകളാണ്. അതുകൊണ്ടാണ് പിന്നെ മലക്കുകളാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ പിന്നെ ഒരു പേടിൻ്റെ ആശങ്കൻ്റെ വിഷയമല്ല. അത് ലൂത്ത് നബിക്കും മനസ്സിലായിട്ടില്ല. ഖുർആൻ വേറെ സൂറത്തിൽ ഈ വിഷയം പറയുന്നുണ്ട്. അവിടെ ഇതേപോലെ നിങ്ങൾക്ക് എൻ്റെ പെൺമക്കളെ ഞാൻ കല്യാണം കഴിച്ചു തരാമെന്നൊക്കെ പറയുമ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യം, ഖാലു ലഖദ് അലിംത മാ ലനാ ഫീ ബനാതിക മിൻ ഹഖ്, ലൂത്ത് നിനക്കറിയില്ലേ നിൻ്റെ പെൺമക്കളെ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നുള്ളത്, അത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളത്. ഇന്നക്ക തഅലമു അന്ന നിസാ അന ലാ അറബലന ഫീഹിന്ന വലാ നസ്തഹീഹിന്ന, ഞങ്ങൾക്കൊരു താല്പര്യമില്ല നിൻ്റെ പെൺമക്കളെയോ സ്ത്രീകളെയോ എന്നുള്ള കാര്യം നിനക്കറിയില്ലേ എന്നെന്ത് ചെയ്യുന്നുണ്ട്, വ ഇന്നക്കല താലം മനുരീത്, ഞങ്ങളുടെ ആവശ്യം എന്താണെന്നുള്ളത് നിനക്ക് വ്യക്തമായിട്ട് അറിയാലോ ലൂത്തെ. ലൈസലന ഖുറദുൻ ഇല്ലാ ഫി ദുഖൂർ വ അൻത തഅലം ദാലിക്, നിനക്കറിയാക്കളെ നിൻ്റെ പെൺമക്കളെയല്ല ഞങ്ങൾക്ക് ആവശ്യം, ഞങ്ങൾക്ക് ദുഖൂറുകൾ പുരുഷന്മാരെയാണ് ആവശ്യം എന്നുള്ള കാര്യം നിനക്കറിയാലോ. പിന്നെന്തിനാ നീ ഞങ്ങളോട് അതിനെ തടയാൻ ശ്രമിക്കുന്നത് എന്ന് ആ ജനത ഇതേ വിഷയം വേറൊരധ്യായത്തിലൂടെ അവരുടെ സംസാരം അള്ളാഹു നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇവിടെ വളരെ വ്യക്തമാണ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ജനത അഭിമുഖീകരിക്കുന്ന അള്ളാഹുവിൻ്റെ ശിക്ഷയെ തടുക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് അവരെത്തിപ്പെട്ടിരിക്കുകയാണ്. അതായത് ഒരു മഹാപ്രവാചകൻ അവരെ ശക്തമായി ഓർമ്മപ്പെടുത്തി താക്കീത് ചെയ്തു, എന്നിട്ട് ലോകത്തൊരാളും ചെയ്യാത്ത ദുർനടപ്പും തോന്നിയാസവും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് അവർ മാറിയപ്പോൾ അവരെ ശിക്ഷിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ മലക്കുകൾ വരികയാണ്. തീർച്ചയായും ഈ വിഷയം അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി നമുക്ക് മനസ്സിലാക്കാം. രണ്ട് വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത്, 77-ാമത്തെ വചനവും 78-ാമത്തെ വചനവും. 77-ാമത്തെ വചനത്തിൽ ലൂത്ത് നബിയുടെ ജനതയെ നശിപ്പിക്കാൻ അള്ളാഹുവിൻ്റെ മലക്കുകൾ മനുഷ്യരൂപത്തിൽ വരികയാണ്. സ്വവർഗരതിക്കാരായ മ്ലേച്ഛന്മാരായ അദ്ദേഹത്തിൻ്റെ ജനതയുടെ അവസ്ഥ അറിയുന്ന അദ്ദേഹം തൻ്റെ വീട്ടിൽ മനുഷ്യരൂപത്തിൽ വന്ന അതിഥികളുടെ കാര്യത്തിൽ അങ്ങേയറ്റം മനപ്രയാസപ്പെടുന്ന രംഗമാണ് 77-ാമത്തെ വചനത്തെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. 78-ാമത്തെ ആയത്തിൽ ലൂത്ത് നബിയുടെ വീട്ടിൽ വന്ന അതിഥികളെക്കുറിച്ചറിയുമ്പോൾ ആ നാട്ടുകാർ, ദുർനടപ്പുകാരായ നാട്ടുകാർ ധൃതിപ്പെട്ട് ഓടി, അവരുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് ഓടി വരുന്നതും അവരോട് ലൂത്ത് നബി അലൈഹിസ്സലാം സംസാരിക്കുന്നതുമാണ്. തീർച്ചയായും ഈ രണ്ട് വചനങ്ങളും നമ്മൾ മനസ്സിലാക്കുക, അതിൽ നമുക്കൊരുപാട് പാഠങ്ങളുണ്ട്. അള്ളാഹുവിന് മാത്രം അദൃശ്യമറിയുകയുള്ളൂ എന്ന യാഥാർത്ഥ്യവും ഈ ആയത്തിലൂടെ നമുക്ക് ബോധ്യമാകും. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ ധിക്കരിക്കുന്നവരെ കാത്തിരിക്കുന്ന അതിഗുരുതരമായ ശിക്ഷ എന്താണെന്നും ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കും. ആത്യന്തികമായ വിജയം നന്മക്ക് മാത്രമാണെന്നുള്ള യാഥാർത്ഥ്യവും നമുക്ക് ബോധ്യമാകും. അള്ളാഹുവിൻ്റെ ഖുർആൻ യഥാവിധി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതം ക്രമീകരിക്കാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
5: നിങ്ങൾ ഇതുവരെ കേട്ടത് ഹൃദയവസന്തം. അവതരണം ജംഷീർ സുലാഹി. സൂറ ഹൂദ് 77-78 വചനങ്ങൾ. മലക്കുകൾ ലൂത്ത് നബിയുടെ വീട്ടിൽ.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചരണവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്. ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: നീ എന്താ റേഡിയോ പോലെ? കേൾവിക്കാരന് അവസരം കൊടുക്കാത്ത സംസാരപ്രിയരോട് നാം ചോദിക്കാറുള്ള ചോദ്യമാണിത്. ഈ അർത്ഥത്തിൽ പീസ് റേഡിയോ ഒരു ഏകപക്ഷീയമായ റേഡിയോ അല്ല. കാരണം ശ്രോതാവിന്റെ ചോദ്യങ്ങൾ, അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ടെക്സ്റ്റായും പിക്ചറായും ശബ്ദമായും പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി താങ്കൾക്കും സംവേദനം ചെയ്യാം. പീസ് റേഡിയോ ജനങ്ങളുടെ ഉറ്റ ചങ്ങാതിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. وصاحب نبيلا ولا تكثرن فكم مكثر يا اخي حرم وحقق دارم تشيئا. പീസ് റേഡിയോ റെഡി ബട്ടന്റെ വലതുഭാഗത്തായി കാണുന്ന മെസ്സേജ് ഐക്കൺ പ്രസ് ചെയ്താൽ താങ്കളുടെ പേര്, ഫോൺ നമ്പർ, ഇമെയിൽ ഐഡി എന്നിവ ചേർത്ത ശേഷം പ്രോഗ്രാം എന്ന് കാണുന്ന ഭാഗത്ത് അമർത്തിയാൽ വിവിധ പരിപാടികളുടെ പേരുകൾ കാണാം. താങ്കൾ ഉദ്ദേശിക്കുന്ന പരിപാടിയിൽ സ്പർശിച്ച ശേഷം താങ്കൾക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം. മുകളിലെ വോയിസ് ഐക്കൺ അമർത്തിയാൽ ഫീഡ്ബാക്ക് ശബ്ദമായും അയയ്ക്കാം. അടുത്തറിയുക ഈ സംവിധാനം ഇപ്പോൾ തന്നെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പരിശുദ്ധ ഖുർആനിൽ കഴുത എന്ന ജീവിയെപ്പറ്റി അനേകം സ്ഥലങ്ങളിൽ അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ 62 അധ്യായം സൂറത്തുൽ ജുമുഅയിലെ 5 വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:

0: വേദക്കാരായ യഹൂദികളായ ആളുകളെ സംബന്ധിച്ചാണ് ഈ വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളത്. അതായത്, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെപ്പോലെയാകുന്നു അവർ എന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. കെമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളുടെ ഉദാഹരണമാണ് ആ യഹൂദ പുരോഹിതരുടെ ഉദാഹരണമെന്നാണ് അള്ളാഹു തആല ഇവിടെ അറിയിക്കുന്നത്. അറിവുണ്ടാവുകയും ഉള്ള അറിവിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെപ്പറ്റിയാണ് പരിശുദ്ധ ഖുർആൻ ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്.
1: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടി കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60ലധികം പ്രോഗ്രാമുകൾ, 50ലധികം അവതാരകർ, 1000 കണക്കിന് ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം, 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: വഞ്ചനയാണീ ദുനിയാവ്.
5: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള അവിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ 2-3 കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്, അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച്, സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത്, ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബ്റിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
7: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
8: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوي عنا بعده. اللهم أنت الصاحب في السفر والخليفة في البحر. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
6: الله ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവെ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവെ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവെ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവെ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
9: نور أضل على الحياة رحيم.
10: പീസ് റേഡിയോ അൽ ഇജാബ. എല്ലാം അന്വേഷിച്ചുറപ്പാക്കി മാത്രമേ നാം എന്തും ചെയ്യൂ. മത്സ്യവും മാംസവും വാങ്ങുമ്പോൾ, പഴവും പച്ചക്കറിയും വാങ്ങുമ്പോൾ എടുത്തു നോക്കി ചോദിച്ച് ഉറപ്പാക്കിയാണ് വാങ്ങുന്നത്. എന്നാൽ മതവിഷയങ്ങളോ? നാം ഗൗരവമായി കാണേണ്ട മതവിഷയങ്ങൾ, നമ്മുടെ സമീപനമെന്താണ്? നാം ഗൗരവമായ പഠനത്തിന് വിധേയമാക്കാറുണ്ടോ അവ? പ്രമാണങ്ങളുമായി ഒത്തുനോക്കാറുണ്ടോ? നമ്മുടെ സംശയങ്ങൾ, ആശങ്കകൾ, ചോദ്യങ്ങൾ പ്രാമാണിക വിശകലനങ്ങൾക്ക് വിധേയമാക്കാം. പീസ് റേഡിയോ ഒരുക്കുന്ന മഹത്തായ സംരംഭം അൽ ഇജാബ സംശയ നിവാരണം. പ്രക്ഷേപണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 രാത്രി 7:15. പീസ് റേഡിയോ, അൽ ഇജാബ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
11: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഖുർആൻ ടെലികിസ്. ഇന്നത്തെ ഖുർആൻ ടെലികിസിൽ ഹാഫിൽ അബ്ദു ശുക്കൂർ.
12: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, പീസ് ഖുർആൻ റേഡിയോ ടെലികിസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. വിശുദ്ധ ഖുർആൻ പഠനവും പാരായണവും അതിൻ്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കിക്കൊണ്ട് ജീവിതം അതിനനുസരിച്ച് ചിട്ടപ്പെടുത്തിയാൽ നമുക്കുണ്ടാവുന്ന സന്തോഷം അനിർവചനീയമാണ്. ഇവിടെ പീസ് ഖുർആൻ റേഡിയോ നടത്തുന്ന ടെലിക്യൂസ് ഇതുപോലെ ഏവർക്കും ഹൃദ്യമാണ്. ധാരാളം ആളുകൾ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, മക്കൾക്ക് അവസരം ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇത്തരം സംരംഭങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഇന്നത്തെ ടെലിക്യൂസിൽ ആദ്യത്തെ കോളറെ നമുക്ക് പരിചയപ്പെടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
13: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാ വബറകാത്തു.
12: പീസ് ഖുർആൻ റേഡിയോ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്?
13: സജാ സൽമാൻ.
12: സജാ സൽമാൻ, എവിടുന്നാണ് മോളെ വിളിക്കുന്നത്?
13: തിരൂരങ്ങാടി.
12: തിരൂരങ്ങാടി, ഓക്കെ. ഏത് ക്ലാസ്സിലാ? മൂന്നാം ക്ലാസ്സിലല്ലേ. അപ്പോ സൂറത്തുൽ അഅല മുതൽ സൂറത്തുൽ നാസ് വരെ ഒക്കെ പഠിച്ചിട്ടുണ്ടോ? മാഷാല്ല. അപ്പൊ ഞാൻ ഏത് ഭാഗത്തുനിന്നും ചോദ്യം ചോദിക്കാം അല്ലേ? ഉത്തരം പറയും ഇൻഷാല്ല. ഒന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ.

മാഷാല്ലാ, മബ്രൂക്ക്, വളരെ നന്നായിട്ടുണ്ട്. അൽഹംദുലില്ല. മോളെ ബേക്കുന്ന എന്തോ ശബ്ദം കേൾക്കുന്നുണ്ട്, ഒന്ന് മാറി നിൽക്കാൻ പറയണേ. ഹലോ, സജാ സൽമാൻ കേട്ടോ? ഇൻഷാല്ല. ഇനി രണ്ടാമത്തെ ചോദ്യം ശ്രദ്ധിച്ചോളൂ കേട്ടാ. വമാ അദ്റാക മൽ അഖബ,

0: അവസാനത്തെ ചോദ്യമാണ്,
1: വലാ യൂസിഖു വസാഖഹു.
0: ആ ബാക്കി ചൊല്ലിക്കോളൂ. ഹലോ, ആ ചൊല്ലിക്കോളൂ. അപ്പോ സജാ സൽമാൻ മൂന്ന് ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞിരിക്കുന്നു. അൽഹംദുലില്ലാ, വല്ലാഹി ബാരിഫീക്, കൺഗ്രാജുലേഷൻ. ഇൻഷാല്ലാ പീസ് റേഡിയോ മോൾക്ക് നല്ല സമ്മാനം നൽകുന്നതാണ്. ഓക്കെ, പീസ് റേഡിയോക്ക് മോൾ കേൾക്കാറുണ്ടോ? ആ ഓക്കെ. ഖുർആനൊക്കെ നന്നായിട്ട് പഠിക്കണം കേട്ടോ, നല്ല കുട്ടിയാവണം കേട്ടാ. ആ വീട്ടിൽ ഉപ്പച്ചിയും ഉമ്മച്ചിയും പറഞ്ഞതൊക്കെ കേൾക്കാറുണ്ടോ? മാഷാല്ലാ, നല്ല മോളാവണം കേട്ടാ. ഇൻഷാല്ലാ. തിരൂരങ്ങാടിയിൽ നിന്നും മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന സജാ സൽമാൻ എന്ന ചെറിയ മോളാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. ചോദിച്ച മൂന്ന് ചോദ്യങ്ങൾക്കും കൃത്യമായി ഉത്തരം പറഞ്ഞ് സമ്മാനത്തിന് അർഹയായിരിക്കുന്നു. അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു സജാ സൽമാൻ. ഇനി ഇൻഷാല്ലാ നമ്മൾ അടുത്ത കോളിലേക്ക് പ്രവേശിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഹലോ.
2: ആ ഹലോ.
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പീസ് ഖുർആൻ റേഡിയോ ടെലിഗസിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? റന. എവിടെയാ വീട്? ചേന്നമംഗലൂർ അല്ലേ. ഓക്കെ, ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? ഏഴാം ക്ലാസ്സിൽ. സിക്സ്ത്തിലാണോ ഇപ്പൊ പഠിക്കുന്നത്? സിക്സ്ത് കഴിഞ്ഞ് ഏഴിലേക്കാണോ? ഓക്കെ ഓക്കെ, ശരി. ഇൻഷാല്ലാ. ടെലിക്യൂസിലേക്ക് ആദ്യമായിട്ടാണോ വിളിക്കുന്നത്? ഓക്കെ. ഇൻഷാല്ലാ. പീസ് റേഡിയോ ഒക്കെ കേൾക്കാറുണ്ടോ? ഏത് പ്രോഗ്രാമാണ് കേൾക്കാറുള്ളത്? അന്നൂറ് കേൾക്കാറുണ്ട്. മാഷാല്ലാ, അന്നൂറ് പ്രോഗ്രാം കേട്ടു. അതിലെ എക്സാം ഒക്കെ എഴുതിയാ? ഓക്കെ, എക്സാം ഒക്കെ എഴുതണം കേട്ടാ. അതിലെല്ലാ എല്ലാ എപ്പിസോഡുകളും കേൾക്കണം, അതിനെ നോട്ട്സ് എഴുതിയെടുക്കണം ഒക്കെ ചെയ്യണം. ഓക്കെ. ഇൻഷാല്ലാ ഇന്ന് നമ്മൾ ടെലിക്യൂസിൽ സൂറത്തുൽ അഅല മുതൽ സൂറത്തുൽ നാസ് വരെയുള്ള ഭാഗങ്ങളാണ്. അതിൽ എത്ര ചോദ്യം ഉണ്ടാവും? ഹലോ.
2: ഹലോ,
0: എത്ര ചോദ്യം ഉണ്ടാവും? എവിടെ നിന്നാണ് മെസ്സേജ് കിട്ടിയത്? ടെലിവിഷനെ കുറിച്ച് ആരാ അറിയിച്ചത് മോളെ? ഓക്കെ, ഇൻഷാല്ലാ മെസ്സേജ് വന്നതായിരിക്കും അല്ലേ. അപ്പൊ ഇൻഷാല്ലാ നമ്മൾ മൂന്ന് ചോദ്യങ്ങളാണ് ഉണ്ടാവുക, ശ്രദ്ധിച്ച് കേൾക്കണം. ഒന്നാമത്തെ ചോദ്യം ചോദിക്കണേ. ഓക്കെ. فَأَمَّا الْإِنسَانُ إِذَا مَا ابْتَلَاهُ رَبُّهُ فَأَكْرَمَهُ وَنَعَّمَهُ فَيَقُولُ رَبِّي أَكْرَمَنِ. ഇതിലെ ബാക്കി ഓതിക്കെ. ഹലോ ഹലോ
2: ഹലോ ഹലോ
0: ഹലോ, ഒന്നുകൂടെ ബാക്കിൽ നിന്ന് എന്തോ സംസാരം കേൾക്കുന്നുണ്ട്. ഒന്ന് മാറി നിൽക്കാൻ പറഞ്ഞേ, കാരണം റെക്കോർഡ് ചെയ്യുമ്പോൾ പ്രയാസമാവും കേട്ടാ. ഒന്ന് മാറി നിൽക്കാൻ പറയണേ. ഞാൻ ഒന്നുകൂടെ ഓതാം, ശ്രദ്ധിച്ചോളൂ കേട്ടാ. റനമോൾ, സമയം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. സാരല്ല, ഇൻഷാല്ലാ അടുത്ത ശനിയാഴ്ച ആവുമ്പോഴേക്കും ഒന്നുകൂടെ നന്നായിട്ട് മോള് പഠിക്കുക. ഓക്കെ, ഇൻഷാല്ലാ. സൂറത്തുൽ അഅല മുതൽ സൂറത്തുൽ നാസ് വരെയാണ് ഉണ്ടാവാറുള്ളത് കേട്ടോ. കൃത്യമായിട്ട് മോള് പഠിക്കണം നന്നായിട്ട് കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ചേന്നമംഗലത്ത് നിന്നും ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന റനമോൾ ആണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാതെ ചെറിയൊരു വിഷമം അവൾക്കുണ്ടായി.

0: അങ്ങനെ അവൾക്ക് സമ്മാനം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇവിടെ നമുക്ക് അവളോട് പ്രത്യേകം പറയുവാനുള്ളത്, അൽഹംദുലില്ലാ അവൾ അവസരം ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു. സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ചില വിഷമങ്ങളായിരിക്കാം ഒരു പക്ഷേ അവൾക്ക് സമ്മാനം നഷ്ടപ്പെടുവാനുണ്ടായ കാരണം. ഇൻഷാ അള്ളാ ഇത്തരം സംരംഭങ്ങൾ ഇനിയും റനമോൾ ഉപയോഗപ്പെടുത്തണമെന്ന് വളരെ ആത്മാർത്ഥമായിട്ട് മോളോട് ഉപദേശിക്കുകയാണ്. ഇൻഷാ അള്ളാ മോളത് സ്വീകരിക്കുമെന്ന് പ്രത്യാശിക്കുന്നു. ഇനി ഇൻഷാ അള്ളാ നമുക്ക് അടുത്ത കോളിലേക്ക് പ്രവേശിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: വലൈക്കും അസ്സലാം.
0: പീസ് ഖുർആൻ റേഡിയോ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? സുമയ്യ അഹമ്മദ്. എവിടെയാണ് വീട്? ചങ്ങരംകുളം. ഓക്കെ. ഏത് ക്ലാസ്സിലാണ് മോള് പഠിക്കുന്നത്? ആറിലല്ലേ. പീസ് റേഡിയോ ഒക്കെ കേൾക്കാറുണ്ടോ? ഇൻഷാ അല്ലാ. ഏത് പ്രോഗ്രാമാണ് മോളെ കാര്യമായിട്ട് കേൾക്കാറുള്ളത്? മാഷാ, എല്ലാ പ്രോഗ്രാമുകളും കേൾക്കാറുണ്ടല്ലേ. ഇപ്പോ നമ്മൾ ടെലിക്യൂസിലേക്ക് ഇന്ന് തിരഞ്ഞെടുത്ത സൂറത്തുകൾ ഏതൊക്കെയാണെന്ന് അറിയാ? ഏതൊക്കെയാണ്? എത്ര ചോദ്യങ്ങളാണ് ഉണ്ടാവുക? എത്ര ചോദ്യങ്ങൾ ചോദിക്കും? മാഷാല്ലാ. അപ്പൊ ഒന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ. ബാക്കി ചൊല്ലിക്കേ.
1: ഇത്ര മുൻ

0: ഓക്കെ, മാഷാല്ലാ, മബ്രൂക്ക്. മതി മോളെ, ഓക്കെ, മതി മതി, മാഷാല്ലാ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം വളരെ കൃത്യമായിട്ട് വളരെ നല്ല രൂപത്തിൽ മോള് ഉത്തരം പറഞ്ഞിരിക്കുന്നു. ഇനി രണ്ടാമത്തെ ചോദ്യമാണ്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം ശ്രദ്ധിച്ചോളൂ. ഇതിം ബഅഥ, ഇതിൻ്റെ ബാക്കി പറഞ്ഞേ.
1: فقال لهم رسول الله ناقة الله قربوه فأسروها فدمدم عليهم ربهم بأمرهم فسواها ولا يخاف عقباها.
0: ما شاء الله ما شاء الله. രണ്ടാമത്തെ ചോദ്യത്തിനും കൃത്യമായി ഉത്തരം പറഞ്ഞിരിക്കുന്നു. ഇനി ഇൻഷാല്ലാ അവസാനത്തെ ചോദ്യം. ഓക്കെ, സമാനം ലഭിക്കേണ്ടതായ ചോദ്യമാണ് ഇനി. ഇതിനും കൂടെ ഉത്തരം പറഞ്ഞാൽ ഇൻഷാല്ലാ മോൾക്ക് പീസ് റേഡിയോ നല്ലൊരു സമ്മാനം അയക്കുന്നതാണ്. ഓക്കെ, മുഖ്ലിസീന ലഹുദ്ദീന, ബാക്കി പറഞ്ഞേ.
1: ഇന്നല്ലദീന

0: لهم خير البرية جزاؤهم عند ربهم جنات من تجري من تحتها الأنهار خالدين فيها أبدا رضي الله عنهم ذلك لمن خشي ربه.
1: ما شاء الله ما شاء الله مبروك الحمد لله. മൂന്ന് ചോദ്യങ്ങൾക്കും സുമയ്യ മോൾ ഉത്തരം പറഞ്ഞിരിക്കുന്നു. ഇൻഷാ അല്ലാ പീസ് റേഡിയോ നല്ലൊരു സമ്മാനം മോൾക്ക് നൽകുന്നതാണ്. ഓക്കെ, സന്തോഷമായില്ലേ? അപ്പോൾ മോൾ എന്ത് ചെയ്യണം, മോള് ഫ്രണ്ട്സിനോടൊക്കെ ടെലിക്യൂസിനെ സംബന്ധിച്ച് പറയണം, പീസ് റേഡിയോ കേൾക്കാൻ പറയണം കേട്ടാ. ഇനി നമുക്ക് അടുത്ത കോളിലേക്ക്. ഇന്നത്തെ ടെലിക്യൂസിലെ അവസാനത്തെ കോളറെ നമുക്ക് കാത്തിരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാ.
1: പീസ് ഖുർആൻ റേഡിയോ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്?
2: അമീൻ.
1: അമീൻ, മാഷാല്ലാ. അമീനെ, എവിടെയാണ് മോരെ വീട്?
2: പൊന്നാനി.
1: പൊന്നാനി. ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? ഇനി അഞ്ചാം ക്ലാസ്സിലേക്ക്. ഓക്കെ, അപ്പോ ഇന്നത്തെ ടെലിക്യൂസിന് തയ്യാറായി നിൽക്കുകയാണ് അല്ലേ? കുറെ സമയമായോ ശ്രമിക്കൽ തുടങ്ങിയിട്ട്? അപ്പോ പിന്നെ സൂറത്തുൽ നാസ് മുതൽ സൂറത്തുൽ അഅല വരെ അല്ലേ ഈ ഭാഗങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടോ? ഇൻഷാല്ലാ. മൂന്ന് ചോദ്യങ്ങളാണ് ഉണ്ടാവുക അല്ലേ? നല്ല ഉഷാറായിട്ട് നല്ല എനർജറ്റിക് ആയിട്ട് പറയട്ടോ, നന്നായിട്ട് പറയ്, ശബ്ദമൊന്നും ശരിക്കും കേൾക്കുന്നില്ല. ഓക്കെ,
2: അപ്പൊ
1: ഒന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ. നിന്റെ ബാക്കി പറഞ്ഞ മോനെ. ഒന്നുകൂടെ പറഞ്ഞേ. മാഷാല്ലാ മാഷാല്ലാ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ശരിയാണ്. ഇനി നമ്മൾ രണ്ടാമത്തെ ചോദ്യം ചോദിക്കുകയാണ്. തയ്യാറാണല്ലോ അല്ലേ?

0: خافية، فليدع نادية، سندع الزبانية، كلا لا تطعه واسجد وقترب.
1: ما شاء الله ما شاء الله. മോനെ പിന്നെ ഖുർആൻ എവിടെന്നെങ്കിലും പഠിക്കുന്നുണ്ടോ? പോയിട്ട് എവിടെ പോയിട്ട് പഠിക്കാറുള്ളത്? സ്കൂൾ ഓഫ് ഖുർആനിൽ പോകുന്നുണ്ട് അല്ലേ? മാഷാ അല്ലാ മാഷാ അല്ലാ ബ്രോ, നല്ല പാരായണമാണ്. അൽഹംദുലില്ലാ. ഓക്കെ, ഇനി നമുക്ക് അവസാനത്തെ ചോദ്യമാണ് ഉള്ളത്. ഓക്കെ, ശരിക്കും ശ്രദ്ധിക്കണം കേട്ടാ. والأرض وما طحاها ونفس وما سواها
0: فألهمها فجورها وتقواها إذ انبعث أشقاها
1: قد أفلح. هذا ما أريد، قد أفلح من زكاها.

0: മാ ഷാ അല്ലാ, മബ്റൂക്ക്. മാ ഷാ അല്ലാ, വല്ലാഹു ബാരിക് ഫീക്. വളരെ നല്ല പാരായണമാണ്, നല്ല ശബ്ദമാണ്. കൃത്യമായിട്ട് തജ്വീദും മഖ്റജൊക്കെ അനുസരിച്ച് ഖുർആൻ പഠിക്കുക. മോന് ഖുർആൻ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണം കേട്ടാ. ഹാഫിളാവാൻ വേണ്ടി ശ്രമിക്കണം കേട്ടാ. ഇൻഷാല്ലാ മോൻ്റെ ശബ്ദം വളരെ നല്ല ശബ്ദമാണ്, അൽഹംദുലില്ലാ. പിന്നെ മോന് ഖുർആനൊക്കെ ഓതി ഇമാമത്തൊക്കെ നിൽക്കുമ്പോൾ ആളുകൾക്ക് വളരെ സുന്ദരമായിട്ട് അതിനെ ആസ്വദിക്കാനും അതിലെ ആശയങ്ങളും അർത്ഥമൊക്കെ ആലോചിച്ച് അത് കേട്ടിരിക്കാനൊക്കെ നല്ലൊരു സുഖമായിരിക്കും. മാഷാല്ലാ, അത്രയും നല്ല ശബ്ദമാണ്. അപ്പോൾ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, ഖുർആൻ പൂർണ്ണമായിട്ടും പഠിക്കാൻ ശ്രമിക്കണം കേട്ടാ. ഇൻഷാല്ലാ ഇപ്പോൾ മൂന്ന് ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു അല്ലേ. ഇൻഷാല്ലാ അതുകൊണ്ട് ഇൻഷാല്ലാ പീസ് റേഡിയോ നല്ലൊരു സമ്മാനം മോന് നൽകുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പൊന്നാനിയിൽ നിന്നും നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന മുഹമ്മദ് അമീനാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. മൂന്ന് ചോദ്യങ്ങൾക്കും കൃത്യമായിട്ട് ആൻസർ ചെയ്ത് പീസ് റേഡിയോ നൽകുന്ന സമ്മാനത്തിന് അർഹനായിരിക്കുന്നു. അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. പ്രിയ ശ്രോതാക്കളെ, ഖുർആൻ പഠിക്കുവാൻ അല്ലെങ്കിൽ അതിൻ്റെ ആളുകളായി അതോടൊപ്പം ഉണ്ടാകുവാൻ ഏതെല്ലാം അവസരങ്ങൾ, നന്മയുമായി ബന്ധപ്പെട്ട ഏതെല്ലാം അവസരങ്ങൾ ഉണ്ടോ അത് നമ്മൾ പരിശോധിക്കുകയും ഉപയോഗപ്പെടുത്തുവാൻ സാഹചര്യം ഒരുക്കുകയും നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അവസാനത്തെ കോളറായി വന്ന അമീൻ, അവൻ്റെ ഖിറാഅത്ത്, അവൻ്റെ പാരായണം നമ്മൾ കേട്ടു കാണും. എത്ര കൃത്യമായ ശബ്ദവും പാരായണവും നല്ല തജ്വീദും മഖ്റജും ഒക്കെയുള്ള നല്ലൊരു ഖിറാഅത്ത്. മാഷാല്ലാ, വളരെ ചെറിയ മോനാണ്. സ്കൂൾ ഓഫ് ഖുർആൻ അവൻ ഉപയോഗപ്പെടുത്തുന്നു. ഇത്തരം സംരംഭങ്ങൾ ആണ് അമീൻ എന്ന മോന് ഏറ്റവും ഉപകാരപ്രദമായി മാറിയത്. സ്കൂൾ ഓഫ് ഖുർആൻ, അതുപോലെ പീസ് റേഡിയോ നടത്തുന്ന ഖുർആൻ ചാനലിലൂടെയുള്ള വ്യത്യസ്ത പ്രോഗ്രാമുകൾ, അതുപോലെ ടെലിക്യൂസ്, ഇതൊക്കെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ ഉപയോഗപ്പെടുത്തിയാലാണ് നമ്മുടെ മക്കൾ നമുക്ക് ഉപകാരപ്പെടുന്ന മക്കളായി മാറുക. ആയതിനാൽ വീണ്ടും എൻ്റെ പ്രിയ ശ്രോതാക്കളോട് പറയുവാനുള്ളത്, വിശുദ്ധ ഖുർആൻ പഠിക്കുവാൻ അനുകൂലമായിട്ടുള്ള സാഹചര്യം ഉണ്ട് എങ്കിൽ നമ്മുടെ മക്കളെ നമ്മൾ അതിലേക്ക് എത്തിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്, കടമയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇൻഷാ അല്ലാഹ്, അല്ലാഹു സ്വാലിഹായ മക്കളാക്കി മാറ്റുമാറാവട്ടെ, സ്വാലിഹായ സന്താനങ്ങളാക്കി മാറ്റുമാറാവട്ടെ. അല്ലാഹു ഇതെല്ലാം സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഖുർആൻ ടെലിക്കിസ്.
2: നിരന്തരമായ പ്രയാസങ്ങളും ദുരിതങ്ങളും കടന്നുവന്ന് പരീക്ഷിക്കപ്പെട്ടിട്ടല്ലാതെ സ്വർഗപ്രവേശനം സാധ്യമല്ല. ഖുർആൻ പറയുന്നത് കേൾക്കുക.

0: അല്ല, നിങ്ങളുടെ മുമ്പ് കടിഞ്ഞുപോയവർക്കുണ്ടായതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും വന്നെത്താതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാകുമെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുകയാണോ? പ്രയാസങ്ങളും ദുരിതങ്ങളും അവരെ ബാധിക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴായിരിക്കുമെന്ന് അവരിലെ ദൈവദൂതനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും പറഞ്ഞുപോകുമാറ് അവർ വിറപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അള്ളാഹുവിൻ്റെ സഹായം അടുത്തുതന്നെയുണ്ട്.
1: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം! രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്. അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ചു വിളമ്പി ഊട്ടി തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ, എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി. പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല. പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം! ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ.

0: ജസാക്കുമുല്ലാ ഖൈറൻ. നമ്മൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ രണ്ടാം അധ്യായം സൂറ അൽ ബഖറ 185 മുതൽ 187 വരെ വചനങ്ങൾ. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖാരി ഷെയ്ഖ് മിഷാരി റാഷിദ് അൽ അഫാസി.
1: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ 2-3 കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്. ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയെക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. 2, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി

0: ഇതുപോലെയുള്ള സുജൂദ് തിലാവയുടെ വചനങ്ങൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക.
1: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: മനസ്സിന് ചെറുതായി മുറിവേൽക്കുമ്പോൾ പോലും ആത്മഹത്യയിൽ അഭയം തേടുന്നവരുടെ വാർത്തകൾ ഇടയ്ക്കിടെ നാം കേൾക്കുന്നു. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് പെൺകുട്ടിയെ കുത്തിക്കൊലപ്പെടുത്തുന്ന കൗമാരക്കാരൻ, മൊബൈൽ ഗെയിമുകൾക്ക് അടിമപ്പെട്ട് ജീവിതമൂല്യം മറക്കുന്ന കുട്ടികൾ, കൗമാരക്കാരുടെ, യുവാക്കളുടെ, വിദ്യാർത്ഥികളുടെ വൈകാരിക പരിസരങ്ങൾ അരക്ഷിതവും സങ്കീർണവുമാണെന്ന് പറഞ്ഞാൽ അതിശയോക്തിയാവില്ല. മനസ്സിനെ നിയന്ത്രിക്കുന്നതിൽ, മനുഷ്യനെ മനസ്സിലാക്കുന്നതിൽ, ജീവന്റെ വിലയറിയുന്നതിൽ നമ്മുടെ കുട്ടികൾ പരാജയപ്പെടുകയാണോ? ധാർമ്മികത ഒഴിവാക്കിയുള്ള, മനസ്സിനെ അവഗണിച്ചുകൊണ്ടുള്ള അശാസ്ത്രീയമായ വിദ്യാഭ്യാസ പദ്ധതിയുടെയും കപട സദാചാര ധാരണകളുടെയും ആകത്തുകയാണ് കുട്ടികളുടെ കരുണാർദ്രമല്ലാത്ത മനസ്സുകൾ. പ്രാധാന്യമേറുന്ന പരിഹാരവുമായി പീസ് റേഡിയോ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ടീൻസ് ടൈം എല്ലാ ശനിയാഴ്ചകളിലും വൈകുന്നേരം 5:05 പീസ് റേഡിയോ ടീൻസ് ടൈം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവെ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരയണമേ. അധ്യായം ഇബ്രാഹിം, വചനം 41.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകുകയും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ. അൽഫുർഖാൻ വചനം 74.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകുകയും ഞങ്ങളുടെ കാര്യം നേരാംവണ്ണം നിർവഹിക്കുവാൻ നീ സൗകര്യം ചെയ്യുകയും ചെയ്യണമേ. അൽ കഹ്ഫ് വചനം 10.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ارحمنا وانت خير الراحمين.
1: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നീ കാരുണ്യകരിൽ ഉത്തമനല്ലോ. അൽ മുഅ്മിനൂൻ വചനം 109.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم رب

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: ഈസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ. ഈസ് ഖുർആൻ റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്ന ഏറെ ശ്രദ്ധേയമായ അത്തഹ്സീനിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹഷറിൽ നിന്നും 11-ാമത്തെ ആയത്താണ് ഹാഫിൽ അബ്ദു ശുക്കൂർ ക്ലാസ് എടുക്കുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കൾ, സൂറത്തുൽ ഹഷർ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളെ സംബന്ധിച്ചുമാണ് പഠിച്ചു വരുന്നത്. ഇൻഷാല്ലാ 10 വരെയുള്ള ആയത്തുകൾ നമ്മൾ കേട്ടു കഴിഞ്ഞു. ഇൻഷാല്ലാ ഇനി 11-ാമത്തെ ആയത്ത്.
3: أَلَمْ تَرَ إِلَى الَّذِينَ نَافَقُوا يَقُولُونَ لِإِخْوَانِهِمُ الَّذِينَ كَفَرُوا مِنْ أَهْلِ الْكِتَابِ لَئِنْ أُخْرِجْتُمْ لَنَخْرُجَنَّ مَعَكُمْ وَلَا نُطِيعُ فِيكُمْ أَحَدًا أَبَدًا وَإِنْ قُوتِلْتُمْ لَنَنْصُرَنَّكُمْ وَاللَّهُ يَشْهَدُ إِنَّهُمْ لَكَاذِبُونَ أَلَمْ تَرَ إِلَى الَّذِينَ نَافَقُوا أَلَمْ تَرَ
2: ഇവിടെ തറാ എന്ന പദത്തിൽ തഉം താ എന്ന അക്ഷരം ലൈറ്റായിട്ട് ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, അഥവാ നേർപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കണം. എന്നാൽ റായിനെ കനപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കണം. സ്വാഭാവികമായിട്ടും പലപ്പോഴും പല ആളുകളും ഓതിപ്പോകുന്നത് അലം തറ എന്നാണ്. തറ അലം തറ ഇവിടെ സംഭവിക്കുന്നത് രണ്ടും. തറ എന്ന് പറയുമ്പോൾ തായിനെ കനപ്പിക്കുന്ന രൂപത്തിൽ തറ തറ തെറ അലം തെറ തായിനെ ലൈറ്റായിട്ട് ഉച്ചരിക്കണം. അതാണ് അറബികളുടെ ശൈലി. അലം തെറ റായിനെ കനപ്പിക്കലോ റ അല്ല തെറ. ഇവിടെ നേർപ്പിക്കലും കനപ്പിക്കലും അക്ഷരങ്ങളുടെ സിഫത്തുകൾ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം ഇൻഷാല്ലാ. അലം തറ ഇലല്ലദീന ദാലിൻ്റെ ഉച്ചാരണമാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. അല്ലദീന അലം തറ ഇലല്ലദീന നാഫഖൂ ഖാഫ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ് ഖാഫ്. അതിൻ്റെ മഖ്റജ് തൊണ്ടയുടെ മുകൾ ഭാഗം, അതിൻ്റെയും മേലെ ചെറുനാക്ക്. നാഫഖു യഖൂലൂന യഖൂലൂന അല്ല യഖൂലൂന ലിഖ്വാനിഹിം അല്ല ഹംസ ഉച്ചരിക്കണം. ലിഖ്വാനിഹിമുല്ലദീന ഇവിടെ ലിഖ്വാനിഹിമു മീമിന് ദമ്മ്. ലിഖ്വാനിഹിമുല്ലദീന അത് കൃത്യമായിട്ട് അതുപോലെ തന്നെ പറയുവാനും ഓതുവാനും ശ്രദ്ധിക്കണം. ലിഖ്വാനിഹിമുല്ലദീന അല്ലദീന അല്ലസീന അല്ല അല്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി മിൻ അഹ്ലി സാകിന നൂന് ശേഷം ഹംസ വന്നാൽ ഇദ്ഹാർ വെളിവാക്കി ഉച്ചരിക്കണം. നൂനിനെയും ഹംസയൊക്കെ കൃത്യമായിട്ട് ഉച്ചരിക്കണം. ഇവിടെ ഓതിപ്പോകുമ്പോൾ മിൻ അഹ്ലി എന്ന് വരരുത്. ഏതുപോലെ കുഫുവൻ നഹദ് വലം യകുല്ലഹു കുഫുവൻ നഹദ് എന്നാണ് അധികളുകളോത്. കുഫുവൻ നഹദല്ല കുഫുവൻ അഹദ്. ഹംസയും നൂനൊക്കെ ക്ലിയറായിട്ട് ഉച്ചരിക്കണം, കൃത്യമായിട്ട് ഉച്ചരിക്കണം. ഇവിടെ ഇവിടെയും അതുപോലെ തന്നെ മിൻ അഹ്ലി അല്ല മിൻ അഹ്ലി. മിൻ അഹ്ലിൽ കിതാബി ലഇൻ ഉഖ്രിജുതും ലഇൻ ലൈൻ ഉഖ്രിജുതും ഇങ്ങനെ ഓതരുത്. ലൈൻ അല്ല ലഇൻ ല ഇ ഹംസ ഉച്ചരിക്കണം. തൊണ്ടയുടെ താഴെ ഭാഗമാണ് മഖ്റജ്. ലഇൻ ലഇൻ ഉ സാകിന നൂന് ശേഷം ഹംസ ഇദ്ഹാർ വെളിവാക്കി ഉച്ചരിക്കണം. നൂനും ഹംസയും വെളിവാക്കി ഉച്ചരിക്കണം. ലഇൻ ഉഖ്രിജ്തും ഉഖ്രിജ്തും, റായിന് കസ്ർ, ജീമിന് സുക്കൂന്. ഇതൊക്കെ കൃത്യമായിട്ട് വരണമെങ്കിൽ ഖുർആൻ ഓതി ഓതി ഓതി നമുക്ക് പരിചയം വേണം. അല്ലാതെ നമ്മളെന്നെങ്കിലും വർഷത്തിലൊരിക്കലൊക്കെ റമളാനിലൊക്കാണ്ട് ഓതി പോകുന്ന സമയത്ത് ഖത്വം ചെയ്യാൻ വേണ്ടി അത് മുഴുവനായിട്ടും പെട്ടെന്ന് ഓതി തീർക്കാൻ വേണ്ടി ഓതി പോകുമ്പോൾ ധാരാളമായിട്ട് അബദ്ധങ്ങൾ വരും. പ്രത്യേകിച്ചും ഇങ്ങനെയുള്ളതൊക്കെ ഒരു സംശയവുമില്ല. അതുകൊണ്ട് ഇതെല്ലാം കേട്ട് പഠിക്കണം, പരിചയപ്പെടണം ഇത്തരം പദങ്ങൾ. ലഇൻ ഉഖ്രിജ്തും ഉഖ്രിജ്തും ലനഖ്റുജന്ന ലനഖ്റുജന്ന ലനഖ്റുജന്ന, നൂന് ശദ്ദ് മണിക്കണം. മഅകും വല ലനഖ്റുജന്ന മഅകും വല, സാകിന മീമിന് ശേഷം വ. ഇവിടെ മീമിനെ പൂർണ്ണമാക്കി അഥവാ രണ്ട് ചുണ്ട് തമ്മിൽ തട്ടിച്ച് പൂർണ്ണമാക്കി ഉച്ചരിക്കണം. ഏതുപോലെ ഗൈരിൽ മഖ്ദൂബി അലൈഹിം വലദ്ദാലിൻ അലൈഹിം വ, ഇതുപോലെ മഅകും വല നുതീഉ വല നുതീഉ ത. ത ഉച്ചരിക്കുമ്പോൾ ഇത്ബാഖ് എന്ന സിഫത്ത് നൽകി സ്വരഭാരത്തിലാക്കണം. നുതീഉ നുതീഉ അല്ല, ത അല്ല, ത ത തീ തു അത് അത്. നുതീഉ ഫീകും ഫീകും അഹദൻ അബദ ഫീകും അഹദൻ, സാകിന മീമിന് ശേഷം ഹംസ. ഇവിടെ ഒരു സംശയവുമില്ലാതെ അധിക ആളുകൾ ഓതി എങ്ങനെയായിരിക്കും? ഫീകും മഹദൻ എന്ന, ഫീകും മഹദൻ, ഹംസ പോയി മീമിനെ കൊണ്ട് തന്നെ പറയും. അതുകൊണ്ട് ശ്രദ്ധിക്കണം, ഫീകും അഹദൻ. സാകിന മീമിന് ശേഷം ഹംസ വന്നാൽ ഇദ്ഹാറാണ്, വെളിവാക്കി ഉച്ചരിക്കണം. ഫീകും അഹദൻ അബദ, അഹദൻ അബദ അല്ല, അഹദൻ അബദ. ഇവിടെയും നൂനിനെ കൊണ്ട് അഹദൻ അബദ എന്ന് പറയരുത്, അഹദൻ അബദ. ഹംസ ഉച്ചരിക്കണം, തൻവീൻ വെളിവാക്കണം. അഹദൻ അബദ നിർത്തുമ്പോൾ അബദ എന്ന് രണ്ട് ഹർക്കത്തിൻ്റെ ഖദറിൽ ഓതി നിർത്താം. അബദ കൂട്ടി ഓതുകയാണെങ്കിലോ അബദൗ വ ഇൻ, ഇത് ഗാംബിഗുന്ന, തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അബദൗ വ ഇൻ വ ഇൻ ഖൂതിൽതും, സാക്കിന നൂന് ശേഷം ഖാഫ്. ഇവിടെ വ ഇൻ ഖു ഇഖ്ഫാ ബിഗുന്ന അവ്യക്തമാക്കി ഉച്ചരിക്കണം, നൂനിനെ അവ്യക്തമാക്കി ഉച്ചരിക്കണം. ഖാഫ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, ഗുന്നയും ശ്രദ്ധിക്കണം. വ ഇൻ ഖൂതിൽതും ലനൻസുറന്ന ലനൻസു, ഇഖ്ഫാ ബിഗുന്ന അവ്യക്തമാക്കി ഉച്ചരിക്കണം. സ്വാദ് ഇസ്തിഇല എന്ന അക്ഷരമാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, ഗുന്നയും ശ്രദ്ധിക്കണം. ലനൻസുറന്ന നൂൻ മുശദ്ദഗുന്ന ലനൻസുറന്നകും വല്ലാഹു യഷ്ഹദു ഇന്നഹും ഇന്നഹും, നൂനെ മണിക്കണം. ലകാദിബൂൻ ലകാസിബൂൻ അല്ല ലകാദിബൂൻ. ഒന്നുകൂടെ ഓതാം. ألم تر إلى الذين نافقوا يقولون لإخوانهم الذين كفروا الذين كفروا من أهل الكتاب لئن أخرجتم لنخرجن معكم لنخرجن معكم ولا نطيع فيكم أحدا أبدا وإن قوتلتم لننصرنكم വല്ലാഹു യഷ്ഹദു ഇന്നഹും ലകാദിബൂൻ. സൂറത്തുൽ ഹശ്റിലെ 11-ാമത്തെ ആയത്താണ് കേട്ടു മനസ്സിലാക്കിയത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഖുർആൻ പാരായണം ചെയ്യാനും ശ്രദ്ധിച്ചുകൊണ്ട് പഠിക്കുവാനൊക്കെ എല്ലാത്തിനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാകല്ലാഹു ഖൈറാ ബറകല്ലാഹു ഫീക്കും. സൂറത്തുൽ ഹശ്റിലെ 11-ാമത്തെ ആയത്താണ് ബഹുമാനനായ ഹാഫിദ് അബ്ദുൽ ഷുക്കൂർ ഇന്നത്തെ അത്തഹ്സീനിലൂടെ നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത്. വിശുദ്ധ ഖുർആൻ കൂടുതൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും റബ്ബ് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.
0: ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടന്നുവരാത്തവരായി ആരും തന്നെയില്ല. എന്നാൽ ഏതൊരു ഞെരുക്കത്തിൻ്റെ കൂടെയും ഒരു എളുപ്പമുണ്ടായിരിക്കും എന്ന ഒരു സന്തോഷവാർത്ത ഖുർആൻ നൽകുന്നു. അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അന്തരീക്ഷത്തിൽ ദൈവിക കൽപ്പനയ്ക്ക് വിധേയമായിക്കൊണ്ട് പറക്കുന്ന പക്ഷികളുടെ നേർക്ക് അവർ നോക്കിയില്ലേ? അല്ലാഹു അല്ലാതെ ആരും അവയെ താങ്ങി നിർത്തുന്നില്ല. വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്.
1: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ അന്നൂർ.

0: അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
1: അന്നൂർ ഖുർആൻ പഠന പദ്ധതി മൊഡ്യൂൾ 16 19 ക്ലാസ്സിൽ ഇന്ന് ഖുർആനിന്റെ ഹിദായത്ത് ആർക്ക്, എങ്ങനെ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് നമുക്കൊപ്പം ചേരുന്നത് അബ്ദുൽ ജബ്ബാർ മദീനി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി ഹഖ് ഹംദി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി വഅബ്ദി വബഅദ്. സ്നേഹ സമ്പന്നരായ അന്നൂർ തഫ്സീർ ക്ലാസുകളുടെ പഠിതാക്കളെ, ശ്രോതാക്കളെ, ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യരെ, സൂറത്തുൽ ബഖറയിലെ 185 വചനം വിശുദ്ധ വ്രതാനുഷ്ഠാനവുമായി ബന്ധപ്പെട്ട് അവതീർണമായ വചനങ്ങളിലൊന്ന്, അതാണ് നമ്മളിവിടെ ഈ തുടർച്ചയിൽ പഠിച്ചു വരുന്നത്. നമ്മൾ പഠിക്കുന്ന വചനം നോമ്പിൻ്റെ വിഷയത്തിൽ ഈ മൂന്നാമത്തെ വചനമാണ്. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കും സിയാം എന്ന് തുടങ്ങുന്ന വചനം പഠിച്ചു. പിന്നെ അയ്യാമം മഅദൂദാത്ത് എന്ന് തുടങ്ങുന്ന വചനം പഠിച്ചു. ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദ വൽ ഫുർഖാൻ എന്ന് തുടങ്ങുന്ന ഈ 185 വചനമാണ്. അതിൽ നമ്മൾ ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന ഭാഗം പഠിക്കുകയുണ്ടായി. എന്ന് അവതീർണമായി വിശുദ്ധ ഖുർആൻ, എങ്ങനെ അവതീർണമായി വിശുദ്ധ ഖുർആൻ, ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കുന്നത് എന്തിന് അവതീർണമായി വിശുദ്ധ ഖുർആൻ. അള്ളാഹു സുബ്ഹാന തആല ഈ തുടർച്ചയിൽ അക്കാര്യം വ്യക്തമാക്കുന്നു. അതാണ് ഇനി ഇന്നത്തെ നമ്മുടെ പഠന വിഷയം. വിശുദ്ധ ഖുർആൻ അവതീർണമായത് എന്തിന്? ഹുദൻ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദ വൽ ഫുർഖാൻ. ഈ ഒരു മഹത്തായ, മഹനീയമായ, മഹോന്നതമായ ലക്ഷ്യ സാക്ഷാത്കാരത്തിനാണ്, ലക്ഷ്യത്തിന് വേണ്ടിയാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്. ഹുദൻ ലിന്നാസ്, ഇവിടെ അന്നാസ് എന്നുള്ളത് മുഴുവൻ മനുഷ്യരെയും ഉദ്ദേശിച്ചാണ്. അന്നാസ് എന്നുള്ളത് അൽ ഉനാസ് എന്നാണ് അതിൻ്റെ അടിസ്ഥാനം, അൽ ഉനാസ്. പക്ഷേ ഇവിടെ ഈ ഹംസ് കളഞ്ഞുപോയി, എന്നിട്ട് അന്നാസ്. അറബി ഭാഷയുടെ ഒരു പ്രത്യേകതയാണത്. കുല്ലു ഉനാസിൻ സൗഫ തദ്ഖുലു ബൈനഹും ദുവൈഹതുൻ തസ്ഫറു മിൻഹൽ അനാമിലു എന്നൊരു കവിത കാണാം. കുല്ലു ഉനാസിൻ, എല്ലാ മനുഷ്യരും. പക്ഷേ ഈ ഭാഷയിൽ ഈ തഖ്ഫീഫിന് വേണ്ടി, ഉച്ചാരണത്തിൻ്റെ എളുപ്പത്തിന് വേണ്ടി സാർവത്രികമായിട്ടുള്ള പ്രയോഗങ്ങളാണ് എങ്കിൽ അതിൽ ഈ ഹംസ കളയുക എന്നുള്ളത്, കളഞ്ഞുച്ചരിക്കുക എന്നുള്ളത് അറബി ഭാഷേൻ്റെ പ്രത്യേകതയാണ്. ഇപ്പോൾ ഖൈർ, ഷെറ്, അഖിയർ, അഷറ് എന്നാണ്. പക്ഷേ അതിലെ ഹംസത്ത് കളഞ്ഞുപോയി അഖിയർ എന്നതിലെ. അതേപോലെയാണ് ഈ പദത്തിൽ ഹംസ കളയപ്പെട്ടത്. ഉനാസ് എന്നുള്ളത് നാസ്, അങ്ങനെ അതിൻ്റെ ഉച്ചാരണം. ഉനാസ് എന്നും പ്രയോഗിക്കപ്പെടും, ഞാൻ കവിത പറഞ്ഞല്ലോ, ചില വചനങ്ങളിലും അപ്രകാരമുണ്ട്. ഏതായാലും ഇവിടെ ഉദ്ദേശം ലിന്നാസ് എന്ന് പറഞ്ഞാൽ മുഴുവൻ ജനങ്ങളും, അവർക്ക് ഹുദയായി വിശുദ്ധ ഖുർആൻ ഇറങ്ങിയെന്നാണ്. ഹുദ എന്നുള്ളത് മസ്ദറാണ്, ക്രിയാധാതു. പക്ഷെ അത് ഹാദിൻ അല്ലെങ്കിൽ ഹാദിയുൻ എന്ന ഇസ്മു ഫാഇലിൻ്റെ അർത്ഥത്തിൽ ഹുദൻ എന്ന് പറഞ്ഞാൽ ഇവിടെ മാർഗദർശകം അല്ലെങ്കിൽ മാർഗദർശി. ഹാദിയൻ ലിന്നാസ്, മാർഗദർശിയായി, അല്ലെങ്കിൽ ഹുദൻ ലിന്നാസ് എന്ന മാർഗദർശകമായി ആ ഹാലിൽ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ വിശുദ്ധ ഖുർആൻ എന്തിനു വേണ്ടി അവതീർണമായി? വിശുദ്ധ ഖുർആൻ അവതീർണമായത് ഹുദൽ ലിന്നാസ്, മുഴുവൻ മനുഷ്യരും അവർക്ക് മാർഗദർശകമായി അല്ലെങ്കിൽ മാർഗദർശിയായി അവതീർണമായി. ആ അവസ്ഥ വിശുദ്ധ ഖുർആൻ്റെ അളവിൽ അത് തുടരുന്നു. എക്കാലത്തേക്കും എന്നേക്കും എവിടത്തേക്കും വിശുദ്ധ ഖുർആൻ മാർഗദർശകമാണ്, മാർഗദർശിയാണ്. ചില പണ്ഡിതന്മാർ ഇവിടെ ഹുദൻ എന്നത് മഫൂലുൽ ലി അജലിഹി വ്യാകരണ പ്രകാരം, ആദ്യത്തെ അർത്ഥപ്രകാരം അത് ഹാലായി. ചിലർ ഇത് മഫൂലുൽ ലി അജലിഹി എന്ന് പറഞ്ഞാൽ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ റമദാൻ മാസത്തിൽ അവതരിപ്പിക്കപ്പെട്ടു, ഹുദൻ ലിന്നാസ് ജനങ്ങൾക്ക് മാർഗദർശകമാകുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ മാർഗദർശിയാകുന്നതിന് വേണ്ടി, അതാണ് മഫൂലുൽ ലി അജലിഹി എന്ന് വ്യാകരണ പ്രകാരം. അതിൻ്റെ ഇഅ്റാബ് പറയുമ്പോൾ അതിൻ്റെ ഉദ്ദേശം, രണ്ടും പരിഗണ്യമായ വ്യാഖ്യാനങ്ങളാണ്. വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് എന്തിന്? മുഴുവൻ മനുഷ്യർക്കും ഹുദയാകുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഹുദയായ അവസ്ഥയിൽ. ഹുദ എന്ന് പറഞ്ഞാൽ എന്തിനുള്ള ഹുദ? മാലോകർക്ക്, മാനവർക്ക് അവരുടെ ദീനിലും ദുനിയാവിലും ഉപകരിക്കുന്നതിലേക്ക് വഴികാട്ടിയായി, മാർഗദർശകമായി വിശുദ്ധ ഖുർആനെ അവതരിപ്പിച്ചു എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ആദം ഹവ്വ അലൈഹിമസ്സലാം അവരെ ഈ ഭൂമിയിലേക്ക് അവതരിപ്പിച്ചപ്പോൾ ഫഇമ്മയതിയന്നകും മിന്നി ഹുദ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ എന്ന് പറഞ്ഞില്ലേ. എന്നിൽ നിന്നുള്ള ഹുദ നിങ്ങൾക്ക് വരും, എൻ്റെ ആ ഹുദയെ പിൻപറ്റിയാൽ ദുഃഖമോ ഭയമോ ഏൽക്കേണ്ടി വരുകയില്ല എന്ന്. കാലാകാലങ്ങളിൽ അള്ളാഹു അവൻ്റെ ഹുദയെ മാനവർക്ക് മാർഗദർശകമായി ഇവിടെ നിലനിർത്തിയിട്ടുണ്ട്. വേദങ്ങൾ ആ ഹുദയാണ്. വ അൻസല തൗറാത വൽ ഇൻജീല മിൻ ഖബ്ലു ഹുദൽ ലിന്നാസ് എന്ന് പറഞ്ഞില്ലേ, തൗറാത്തിൻ്റെയും ജീലിൻ്റെയും വിഷയത്തിൽ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനെ അവതരിപ്പിച്ചു ഹുദൽ ലിന്നാസ്, എല്ലാ മനുഷ്യർക്കും മാർഗദർശകമായ അവസ്ഥയിൽ, അല്ലെങ്കിൽ മാർഗദർശകമാകുന്നതിന് വേണ്ടി. വബയ്യിനാതിൻ മിനൽ ഹുദ വൽ ഫുർഖാൻ, ഇവിടെ വബയ്യിനാതിൻ എന്ന് പറഞ്ഞു. ബയ്യിനത്സ് എന്നതിൻ്റെ ബഹുവചനമാണ് ബയ്യിനാത്സ്. ബയ്യിനത്സ് എന്ന് പറഞ്ഞാൽ അൽ ജലിയ, ജലിയത്സ് അല്ലെങ്കിൽ വാദിഹത്, സ്പഷ്ടമായത്, വ്യക്തമായത് എന്നൊക്കെയാണ് അത് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇവിടെ ബയ്യിനാത്ത് എന്ന് പറഞ്ഞെങ്കിൽ വ്യക്തമായവ, സ്പഷ്ടമായവ, ജലിയാത്ത് വാദിഹാത്ത് എന്നാണ്. അത് ഒരു വിശേഷണമാണ്, സിഫത്താണ്. അതുകൊണ്ട് എന്ത് വിശേഷിപ്പിക്കപ്പെട്ടു? അത് ഇവിടെ വ്യംഗ്യമാണ്. ഉദ്ദേശം ആയാത് എന്നാണ്. ആയാത്, സൂക്തങ്ങൾ, വചനങ്ങൾ. അപ്പോൾ ഹുദൽ ലിന്നാസ് വബയ്യിനാത്തിൻ എന്ന് പറഞ്ഞാൽ വആയാത്തിൻ ബയ്യിനാത്തിൻ, വ്യക്തമായ സൂക്തങ്ങൾ, വചനങ്ങൾ, അങ്ങനെ ആയിക്കൊണ്ടുമാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്. അപ്പോൾ എല്ലാവർക്കും ഹുദയും അതേപോലെ വ്യക്തമായ ആയത്തുകളുമായി ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു, അല്ലെങ്കിൽ വ്യക്തമായ ആയത്തുകളാകുന്നതിന് വേണ്ടി ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു. ആയാത്തിൻ ബയ്യിനാത്ത് അതാണ് ഉദ്ദേശം എങ്കിൽ, വ്യക്തമായ ആയത്തുകൾ, ഏതിൻ്റെ വ്യക്തമായ ആയത്തുകൾ? അതീ പറയപ്പെട്ട ഹുദയുടേതാണ്. ഹുദയുടെ വ്യക്തമായ ആയത്തുകളായിക്കൊണ്ടുമാണ് വിശുദ്ധ ഖുർആൻ്റെ അവതീർണത. അപ്പോൾ ഈ മിൻ എന്നത് മിൻ അൽ ബയാനിയ എന്ന് പറയും. അതായത് വ്യക്തമായ ആയത്തുകൾ, ഏതിൻ്റെ വ്യക്തമായ ആയത്തുകൾ? അത് വ്യക്തമാക്കുന്നു തുടർന്ന് ഹുദയുടെ വ്യക്തമായ ആയത്തുകൾ. അപ്പം മിൻ എന്നുള്ളത് അതാണ്. ഈ ആയാത്തിൻ ബയ്യിനാത്ത് എന്നതിനെ വ്യക്തമാക്കുന്ന കാര്യമാണ് പിന്നീട് പറയുന്നത്, അതുകൊണ്ട് ഈ മിൻ ബയാനിയ എന്നതിന് പറയും. അപ്പോൾ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് ഹുദൽ ലിന്നാസ്, എല്ലാ മനുഷ്യർക്കും മാർഗദർശകമായി. വബയ്യിനാത്തിൻ മിനൽ ഹുദ, ഈ മാർഗദർശനത്തിൻ്റെ വ്യക്തമായ സ്പഷ്ടമായ സൂക്തങ്ങളായി വാക്യങ്ങളായി ദൃഷ്ടാന്തങ്ങളായി മാനവർക്ക് ഇഹലോകത്ത് അവർക്ക് ഭൗതികമായ വിഷയങ്ങളുണ്ട്, അവർക്ക് മതപരമായ വിഷയങ്ങളുണ്ട്. അവരുടെ ആത്മാവിനെ മനസ്സിനെ പോഷിപ്പിക്കേണ്ട വിജ്ഞാനങ്ങളും ദർശനങ്ങളുമൊക്കെ വേണ്ടതുണ്ട്. അതിലേക്കൊക്കെ വ്യക്തമായ സൂക്തങ്ങളാണ് വിശുദ്ധ ഖുർആൻ്റെ 6246 സൂക്തങ്ങൾ. ആ സൂക്തങ്ങളെയാണ് ഇവിടെ ബയ്യിനാത്തി മിനൽ ഹുദ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഹുദല്ലിന്നാസ് എന്ന് പറഞ്ഞു. മാർഗദർശകം, മാർഗദർശനം, മാർഗദർശി, ആ ഹുദ തന്നെയാണ് ഈ പറയപ്പെട്ട ഹുദയും. നമ്മൾ സൂറത്തുൽ മുസമ്മിലിൽ ഇന്ന അർസൽന ഇലൈക്കും റസൂലൻ കമ അർസൽന ഇല ഫിർഔന റസൂല ഫഅസ ഫിർഔനുർ റസൂൽ എന്ന് പറയലേ, ഫിർഔനിലേക്ക് ഒരു റസൂലിനെ അയച്ചതുപോലെ. കമ അർസൽന ഇല ഫിർഔന റസൂല ഫഅസ ഫിർഔനുർ റസൂൽ, ആ റസൂലിനെ ഫിർഔൻ ധിക്കരിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം പറഞ്ഞ റസൂൽ ആ റസൂൽ തന്നെയാണ്. അവിടെ അത് അലിഫ്ലാം ഇല്ലാതെയാണ് ഇന്ന അർസൽനയിലേക്കും റസൂലൻ എന്ന് പറഞ്ഞത്, അലിഫ്ലാം ഇല്ല, റസൂലൻ ഇവിടെ പറഞ്ഞ പോലെ ഹുദൻ. പക്ഷേ ഫഅസ ഫിർഔനുർ റസൂൽ, ആ റസൂലിനെ ഫിർഔൻ ധിക്കരിച്ചു. അപ്പോൾ ആദ്യം പറഞ്ഞ അതേ റസൂലാണ് ഈ പിന്നീട് പറഞ്ഞ റസൂൽ അർ റസൂൽ, അവിടെ അലിഫ്ലാം ഉണ്ട്. അതേപോലെയാണ് ഇവിടെ ഹുദൽ ലിന്നാസ് വബയ്യിനാത്തി മിനൽ ഹുദ, ആ ഹുദയുടെ സ്പഷ്ടമായ വ്യക്തമായ വചനങ്ങൾ, അതുമായി വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു, അതിനായി വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു. ഇതാണിവിടെ പറയുന്നത്. വൽ ഫുർഖാൻ, ഫുർഖാനിൻ്റെയും വ്യക്തമായ സൂക്തങ്ങൾ, വചനങ്ങൾ. ഫുർഖാൻ അത് ഫറഖയിൽ നിന്നാണ്, നമുക്ക് വന്നു പോയ പദമാണ് ഇതൊക്കെ, വേർപ്പെടുത്തി വ്യക്തമാക്കി എന്നൊക്കെ അർത്ഥത്തിൽ. വഖുർആനൻ ഫറഖിനാഹു എന്ന് പറയലേ, വിശുദ്ധ ഖുർആൻ ഖണ്ഡശയായി അവതരിപ്പിക്കപ്പെടുന്ന വിഷയത്തിൽ. അൽ ഫുർഖാൻ വിവേചനത്തെ വിഭജിക്കുന്നതിനെയൊക്കെയാണ് അറിയിക്കുന്നത്. വിശുദ്ധ ഖുർആൻ ഹഖിനെയും അതേപോലെ തന്നെ ബാത്തിലിനെയും

അതേപോലെ ഹലാലായത് അതേപോലെ ഹറാമായത് ഇതിനെ വേർതിരിക്കും. അള്ളാഹുവിൻ്റെ അടിമകളിൽ അള്ളാഹുവിൻ്റെ കക്ഷിക്കാരുണ്ട്, അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, അവരെ വേർതിരിക്കും. അള്ളാഹുവിൻ്റെ അദുവുകളുണ്ട്, ശത്രുക്കൾ, അവയെ വേർതിരിക്കും. ഇതേപോലെ വിശുദ്ധ ഖുർആനിൽ വചനങ്ങൾ ഇബാദത്തുമായി ബന്ധപ്പെട്ടതുണ്ട്, അതേപോലെ തന്നെ അഖീദയുമായി ബന്ധപ്പെട്ടതുണ്ട്, ഹുക്കുമുകൾ വിധികളുമായി ബന്ധപ്പെട്ടതുണ്ട്, ഹുദൂദ് ശിക്ഷാവിധികൾ അതുമായി ബന്ധപ്പെട്ടതുണ്ട്. ഇങ്ങനെ വിഷയങ്ങൾ പലതാണ്, സ്വഭാവ സംബന്ധിയായി, അഖലാഖിയായി, ആദാബ് മര്യാദകളുമായി ബന്ധപ്പെട്ട്, സുലൂക്ക് പെരുമാറ്റങ്ങളുമായി ബന്ധപ്പെട്ട് വിഷയങ്ങളുടെ വൈവിധ്യങ്ങളിലാണ് വചനങ്ങൾ. ഇതൊക്കെ വിശുദ്ധ ഖുർആൻ്റെ സൂക്തങ്ങൾ അതിനൊക്കെ എന്തു ചെയ്യുന്നുണ്ട്, വേർതിരിച്ച് വ്യക്തമാക്കുന്നു. സത്യത്തെ വിളിച്ചറിയിക്കുന്ന തെളിവുകളുണ്ട്, അസത്യത്തെ അസത്യമായി ചിത്രീകരിക്കുന്ന തെളിവുകളുണ്ട്. ഇതൊക്കെ വേർതിരിക്കുന്ന സൂക്തങ്ങളാണ് വിശുദ്ധ ഖുർആൻ്റെ സൂക്തങ്ങൾ. പ്രത്യേകിച്ച് ഇവിടെ ഹക്ക് എന്ത്, ബാത്തിൽ എന്ത്, സത്യം അസത്യം, ഖൈർ ഷെറ്, നന്മ തിന്മ, നാഫിഉ ദാർ ഉപകരിക്കുന്നത് ഉപദ്രവമാകുന്നത്, സിദ്ഖ് കെദീബ് സത്യമായത് അസത്യമായത്, അതേപോലെ മഅ്മൂർ കൽപ്പിക്കപ്പെട്ടത്, മഹ്ബൂർ വിലക്കപ്പെട്ടത്, ഹലാൽ അനുവദനീയമായത്, ഹറാം നിഷിദ്ധമായത്, വലിയ മിത്രം, അതു ശത്രു, അള്ളാഹുവിൻ്റെ മിത്രം, അള്ളാഹുവിൻ്റെ ശത്രു, ഇങ്ങനെ തുടങ്ങി ധാരാളം വിഷയങ്ങൾ വിശുദ്ധ ഖുർആൻ ഉൾക്കൊള്ളുന്നു. അതിൽ വഅദ് വാഗ്ദാനങ്ങളുണ്ട്, വഈദ് മുന്നറിയിപ്പുകളുണ്ട്, തർഗീബ് ആഗ്രഹം ജനിപ്പിക്കുന്നവയുണ്ട്, തർഹീബ് പേടി ജനിപ്പിക്കുന്നവയുണ്ട്. ഇങ്ങനെ തുടങ്ങി വിജ്ഞാനങ്ങളുടെ വിഷയങ്ങളുടെ വൈവിധ്യങ്ങൾ നിറഞ്ഞ കിതാബാണ് വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ ഈ സൂക്തങ്ങൾ ഇതൊക്കെ വേർതിരിക്കുന്ന മഹൽ സൂക്തങ്ങളാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല എന്തിന് വിശുദ്ധ ഖുർആനെ ഇറക്കി? ഹുദൽ ലിന്നാസ്, ജനങ്ങൾക്ക് മാർഗദർശിയായി അല്ലെങ്കിൽ മാർഗദർശകമായി, അതേപോലെ വബയ്യിനാത്തിൻ മിനൽ ഹുദ, ആ മാർഗദർശനത്തിൻ്റെ സുവ്യക്തമായ സ്പഷ്ടമായ വചനങ്ങളായി, അതേപോലെ തന്നെ വൽ ഫുർഖാൻ, ഫുർഖാനുള്ള വചനങ്ങളുമായി, വ്യക്തമായ വചനങ്ങളുമായി അവതരിപ്പിച്ചു എന്നാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. വിശുദ്ധ ഖുർആൻ എന്തിനു വേണ്ടി അവതരിപ്പിച്ചു എന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും മുഖ്യവും ഞാൻ പറഞ്ഞല്ലോ, മഹനീയവും മഹത്തരവുമായ ലക്ഷ്യം അത് ഈ ഹുദയാണ്. വിശുദ്ധ ഖുർആൻ മാർഗദർശകമാകണം, മാർഗദർശിയാകണം. വിശുദ്ധ ഖുർആൻ്റെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് പല വചനങ്ങളുണ്ട്, അതിലൊക്കെ പല ലക്ഷ്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. വലഖദ് ജീനാഹും ബികിതാബിൻ ഫസ്സൽനാഹു അലാ ഇൽമിൻ ഹുദൻ വറഹ്മത്തൻ ലിഖൗമി യുഅ്മിനൂൻ. അവിടെ ഹുദൻ വറഹ്മത്തൻ, കാരുണ്യമായി വിശുദ്ധ ഖുർആൻ ഇറങ്ങി സൂറത്ത് അറാഫിൽ. സൂറത്ത് നഹ്ലിൽ ونزلنا عليك الكتاب تبيانا لكل شيء وهودا ورحمه وبشرى للمسلمين. അവിടെ ഹൂദൻ വറഹ്മതൻ വബുശ്ര, റഹ്മതൻ വബുശ്ര, സന്തോഷവാർത്തയായി കൊണ്ട് സുവിശേഷമായി കൊണ്ട് എന്ന് വിശുദ്ധ ഖുർആനിന്റെ അവതരണതയുടെ വിഷയത്തിൽ പറയുന്നു. ഖുൽ ഹുവ ലില്ലദീന ആമനു ഹൂദൻ വശിഫ, ഖുർആൻ ഇറങ്ങിയത് ശിഫയായി കൊണ്ടാണ്. ശിഫ എന്ന് പറഞ്ഞാൽ രോഗശമനം. ഇതേപോലെ വചനങ്ങൾ പലത്, വിശുദ്ധ ഖുർആൻ അവതീർണമായതുമായി ബന്ധപ്പെട്ടുള്ള വചനങ്ങൾ, അതിൻ്റെ ലക്ഷ്യത്തെ ഉദ്ദേശത്തെ വ്യക്തമാക്കുന്ന വചനങ്ങൾ പലതാണ്. ചിലത് ഉദാഹരിച്ചു എന്ന് മാത്രം. പക്ഷേ നമ്മുടെ ഈ വചനത്തിലാകട്ടെ, ഇവിടെ നമ്മൾ കേട്ട വചനങ്ങളിലാകട്ടെ, ഹുദ അത് പ്രത്യേകം പരാമൃഷ്ടമാണ് എല്ലായിടത്തും. അത് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വലഖദ് ജീനാഹും ബികിതാബിൻ ഫസ്സൽനാഹു അലാ ഇൽമിൻ ഹുദൻ വറഹ്മ. ഹൂദൻ വനസ്സൽനാ അലൈക്കൽ കിതാബ തിബ്യാനൽ ലികുല്ലി ശൈഇൻ വഹൂദൻ വറഹ്മതൻ വബുശ്ര.

0: യഹൂദൻ, ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതി യഹ്ദി ذلك الكتاب لا ريب فيه هدى للمتقين هدى നമ്മൾ പഠിച്ചു പോയതാണ്. നമ്മൾ കേട്ട വചനത്തിൽ ഫുസ്സലത്തിലെ 44 ൽ ഖുൽ ഹുവ ലില്ലദീന ആമനു ഹുദൻ വശിഫ ഹുദൻ അതേപോലെ വലാക്കൻ തസ്ദീഖ الذي بين يديه وتفصيل كل شيء وهدى ورحمه لقوم يؤمنون അവിടെ ഹുദൻ വറഹ്മത്തൻ ലഖൗമി യുഅ്മിനൂൻ എന്ന് പറഞ്ഞല്ലേ. ഇങ്ങനെ വിശുദ്ധ ഖുർആൻ എന്തിനെ അവതരിപ്പിച്ചു? വിവിധ ലക്ഷ്യങ്ങൾ പറയുന്നിടത്തൊക്കെയും ഹുദൻ എന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല എടുത്തു പറഞ്ഞിട്ടുണ്ട്. ആ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അത് മാനവർക്ക് മാർഗദർശകമായി, മാനവർക്ക് മാർഗദർശിയായി അവതരിപ്പിച്ചു എന്നുള്ളതാണ്. മനുഷ്യർ അവരുടെ ദീനി ജീവിതത്തിലും ദുന്യവി ജീവിതത്തിലും ഉപകരിക്കുന്നത്, അവർക്ക് അനുകൂലമായത്, അവരെ രക്ഷപ്പെടുത്തുന്നത്, അതിലേക്കുള്ള നിദർശനം, നിർദ്ദേശം, വഴികാട്ടി, മാർഗരേഖ, അതാണ് വിശുദ്ധ ഖുർആൻ. ഇതാണ് നമ്മളിവിടെ പഠിപ്പിക്കപ്പെടുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു എന്തിന്? ഇതാണ് നമ്മളിവിടെ പഠിച്ചത്. ഇനി അള്ളാഹു ഈ രീതിയിലൊക്കെ വിശുദ്ധ ഖുർആനെ അവതരിപ്പിച്ചു, അതിനാൽ എന്തു വേണം? ഫമൻ ഷഹിദ മിൻകും ഷഹ്റ ഫലിയസും. അടുത്ത ക്ലാസ്സിൽ ബീദ്നില്ല നമുക്ക് ആ വിഷയം തുടർന്ന് പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ 500 ഖുർആൻ പഠന പദ്ധതിയിലെ മൊഡ്യൂൾ 16 19 ക്ലാസ്, ഖുർആനിന്റെ ഹിദായത്ത് ആർക്ക് എങ്ങനെ. ക്ലാസ് എടുത്തത് അബ്ദുൽ ജബ്ബാർ മദീനി. ഇന്നത്തെ ക്ലാസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്ക് നമുക്ക് കാതോർക്കാം.
2: ഒന്നാമത്തെ ചോദ്യം, എന്തിനാണ് വിശുദ്ധ ഖുർആൻ അവതരിക്കപ്പെട്ടത്? ഓപ്ഷൻ എ, പരലോകത്ത് ഉപകരിക്കുവാൻ വേണ്ടി. ബി, മനുഷ്യർക്ക് സ്രഷ്ടാവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടി. സി, മുഴുവൻ മനുഷ്യർക്കും മാർഗദർശകമാവാൻ വേണ്ടി. രണ്ടാമത്തെ ചോദ്യം, ബയ്യിന എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓപ്ഷൻ എ, ആയാത്ത്, സൂക്തങ്ങൾ. ഓപ്ഷൻ ബി, വിശുദ്ധ ഖുർആൻ. സി, മുഅ്ജിസത്ത്, അമാനുഷികത. മൂന്നാമത്തെ ചോദ്യം, ബയ്യിന എന്ന അർത്ഥത്തിൽ വരുന്നത്? ഓപ്ഷൻ എ, അൽ വാളിഹ, അൽ ജലീല. ഓപ്ഷൻ ബി, അൽ ജലീയ, അൽ കരീമ. ഓപ്ഷൻ സി, അൽ വാളിഹ, അൽ ജലീയ.
3: പരിശുദ്ധ ഖുർആനിൻ്റെ 27 അധ്യായം സൂറത്തുൻ നംലിൻ്റെ 18 വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27 അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18 വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നുവെന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയയ്ക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണമെന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായത്. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി ഒരുപക്ഷെ ഭരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000 താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ വാരിച്ച സാമ്പത്തിക ചെലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ, ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും, അതല്ല നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
3: ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് കിഡ്സ് ടൈം. സൂറത്തു ഫത്ത് 1 മുതൽ 10 വരെയുള്ള വചനങ്ങൾ പരനിർവഹിക്കുന്നത് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.

മാഷാല്ല, കുഞ്ഞിളം പ്രായത്തിൽ ചെറിയ കുട്ടികളുടെ പാരായണമാണ് നാം ഇതുവരെ കേട്ടത്. സൂറത്തു ഫത്തഹ് 1 മുതൽ 10 വരെയുള്ള ഭാഗമാണ് കിഡ്സ് ടൈം എന്ന പ്രോഗ്രാമിൽ നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.

0: മാഷ അല്ലാം, ജസാകുമുല്ലാഹു ഖൈറ. പ്രിയ ശ്രോതാക്കൾ, കേട്ടത് തൻസീൽ, അഷേഖ് അബ്ദുൽ അസീസ് അൽ അഹമ്മദ് നിർവഹിച്ച വിശുദ്ധ ഖുർആൻ പാരായണം.
1: نور على مر الزمان تألقا وأضاء للدنيا طريقا.
2: ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ, പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന, ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചു കൊണ്ടൊരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിൻ്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടത് എന്താണ്? തൻ്റെ സഹചാരികൾക്ക്, തൻ്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്നി ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ, അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വെച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തഫ്സീർ അമാനി.
4: വചനം 61. വഇല സമൂദ, സമൂദിലേക്കും, അഹാഹും അവരുടെ സഹോദരനെ, സ്വാലിഹ സ്വാലിഹിനെ, ഖാല അദ്ദേഹം പറഞ്ഞു, യാ ഖൗമി എന്റെ ജനങ്ങളെ, ഉഅബ്ദു നിങ്ങൾ ആരാധിക്കുവിൻ, അല്ലാഹ അല്ലാഹുവിനെ, മാലക്കും നിങ്ങൾക്കില്ല, മിൻ ഇലാഹിൻ ഒരു ആരാധ്യനും, ഗൈറുഹു അവനല്ലാതെ, ഹുവ അവൻ, അൻഷഅക്കും നിങ്ങളെ ഉണ്ടാക്കി, മിനൽ അർദി, ഭൂമിയിൽ നിന്ന്, വസ്ത അമറക്കും, നിങ്ങളെ അവൻ അധിവസിപ്പിക്കുകയും ചെയ്തു, ഫീഹ അതിൽ, ഫസ്തഗ്ഫിറൂഹു അതിനാൽ അവനോട് നിങ്ങൾ പാപമോചനം തേടുവിൻ, സുമ്മതൂബൂ പിന്നെ നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, ഇലൈഹി അവങ്കലേക്ക്, ഇന്ന റബ്ബി നിശ്ചയമായും എന്റെ റബ്ബ് ഖരീബുൻ സമീപസ്ഥനാണ്, മുജീബുൻ ഉത്തരം ചെയ്യുന്നവനാണ്.

0: തമൂദ് ഗോത്രത്തിലേക്ക് അവരുടെ സഹോദരൻ സാലിഹിനെയും നാം അയച്ചു. അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുവിൻ, അവനല്ലാതെ നിങ്ങൾക്ക് ഒരാരാധ്യനുമില്ല. അവൻ നിങ്ങളെ ഭൂമിയിൽ നിന്നു സൃഷ്ടിച്ചുണ്ടാക്കുകയും നിങ്ങളെ അതിൽ അധിവസിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ആകയാൽ അവനോട് നിങ്ങൾ പാപമോചനം തേടുകയും പിന്നെ അവനിലേക്ക് പശ്ചാത്തപിക്കുകയും ചെയ്യുവിൻ. നിശ്ചയമായും എന്റെ റബ്ബ് സമീപസ്ഥനും ഉത്തരം നൽകുന്നവനുമാകുന്നു.
1: നൂഹ് നബി അലൈഹിസ്സലാമയും ഹൂദ് നബി അലൈഹിസ്സലാമയും അവരുടെ ജനങ്ങളെ ക്ഷണിച്ചതുപോലെ തന്നെ സ്വാലിഹ് നബി അലൈഹിസ്സലാമയും അദ്ദേഹത്തിന്റെ ജനങ്ങളെ തൗഹീദിലേക്ക് ക്ഷണിച്ചു. എല്ലാ പ്രവാചകന്മാരുടെയും പ്രധാനമായ വിഷയം അതാണല്ലോ. മനുഷ്യപിതാവായ ആദം നബി അലൈഹിസ്സലാമയെ അള്ളാഹു മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു. പിന്നീടുള്ള മനുഷ്യരുടെ ജനനം മാതാപിതാക്കൾ വഴിയാണെങ്കിലും ഓരോരുത്തരുടെയും ബീജത്തിന്റെ ഉദ്ഭവം മണ്ണിൽ നിന്നാകുന്നു. അപ്പോൾ സൂറത്ത് ഹജ്ജിലെ 5-ാം വചനത്തിലും മറ്റും പറഞ്ഞതുപോലെ മനുഷ്യരെ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നു തന്നെ. ഭൂമിയിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കി എന്ന് പറഞ്ഞതിന്റെ താല്പര്യം അതാണ്. നിങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കുകയും ഭൂമിയിൽ നിങ്ങൾക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കിത്തന്ന് അതിൽ നിങ്ങൾക്ക് നിവസിക്കുമാറാക്കുകയും ചെയ്തത് അള്ളാഹു മാത്രമായിരിക്കെ, അവനല്ലാത്ത വസ്തുക്കളെ ആരാധിക്കുന്നതിന് അർത്ഥമില്ലല്ലോ എന്ന് ഈ വചനത്തിൽ സൂചന കാണാം.
2: വചനം 62. ഖാലു, അവർ പറഞ്ഞു, യാ സ്വാലിഹു, സ്വാലിഹേ, ഖദ് കുന്ത, തീർച്ചയായും നീ ആയിരുന്നു, ഫീനാ, ഞങ്ങളിൽ, മർജുവൻ, ഒരു അഭിലഷണീയൻ, ഖബുല ഹാദാ, ഇതിൻ്റെ മുമ്പ്, അതൻഹാനാ, നീ ഞങ്ങളെ വിരോധിക്കുകയോ, അന്നഅബുദ, ഞങ്ങൾ ആരാധിക്കുന്നത്, മാ യഅബുദു, ആരാധിച്ചു വരുന്നതിനെ, ആബാഉന, ഞങ്ങളുടെ പിതാക്കൾ, വ ഇന്നനാ, നിശ്ചയമായും ഞങ്ങൾ, ലഫീഷക്കിൻ, സംശയത്തിൽ തന്നെയാണ്, മിമ്മാ, ഒന്നിനെപ്പറ്റി, തദ്ഊന, നീ ഞങ്ങളെ ക്ഷണിക്കുന്നു, ഇലൈഹി, അതിലേക്ക്, മുരീബ്, ആശങ്കാജനകമായ.

0: അവർ പറഞ്ഞു, സ്വാലിഹെ, ഇതിനു മുമ്പ് തീർച്ചയായും നീ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു അഭിലഷണീയനായിരുന്നു. ഞങ്ങളുടെ പിതാക്കൾ ആരാധിച്ചു വരുന്നവയെ ഞങ്ങൾ ആരാധിക്കുന്നതിനെ നീ ഞങ്ങളോട് വിരോധിക്കുകയോ? നീ ഞങ്ങളെ ഏതൊന്നിലേക്ക് ക്ഷണിക്കുന്നുവോ അതിനെപ്പറ്റി നിശ്ചയമായും ഞങ്ങൾ ആശങ്കാജനകമായ സംശയത്തിൽ തന്നെയാകുന്നു.
1: ഞങ്ങളുടെ ഇടയിൽ കൊള്ളാവുന്ന ഒരു നല്ല മനുഷ്യനായിരുന്നു ഇക്കാലം വരെ നീ. തറവാടിത്തം, ബുദ്ധിവൈഭവം, സ്വഭാവശുദ്ധി ആദിയായവയിലൊക്കെ സമാദരണീയനായിരുന്നു. നിന്നെക്കുറിച്ച് ഞങ്ങൾക്ക് സൽപ്രതീക്ഷകളും ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ നീ പഴയ മട്ടെല്ലാം മാറി ഞങ്ങളുടെ പിതാക്കൾ പൂർവികമായി ആരാധിച്ചു വന്നിരുന്ന ദൈവങ്ങളെയൊന്നും ആരാധിച്ചുകൂടാ എന്ന് വിലക്കുന്നു. ഈ പുതിയ മാർഗത്തെക്കുറിച്ച് ഞങ്ങൾക്കൊരെത്തും പിടിയും കിട്ടുന്നില്ല. അതിൽ ഞങ്ങൾക്ക് വളരെ ആശങ്കയും സംശയവുമാണുള്ളത്. ഇതൊക്കെയായിരുന്നു ആ ജനതയിൽ നിന്ന് അദ്ദേഹത്തിന്റെ ക്ഷണത്തിന് ലഭിച്ച മറുപടി. പ്രവാചകന്മാർക്ക് പ്രവാചകത്വം ലഭിക്കുന്നതിന് മുമ്പ് അവർ ഉത്കൃഷ്ട സ്വഭാവ ഗുണങ്ങളോടുകൂടിയവരും സുസമ്മതന്മാരുമായിരിക്കുക പതിവാകുന്നു. പ്രവാചകത്വം സിദ്ധിച്ചു ജനങ്ങളെ സന്മാർഗത്തിലേക്കും സത്യവിശ്വാസത്തിലേക്കും ക്ഷണിക്കുവാൻ തുടങ്ങുന്നതോടെയായിരിക്കും ജനങ്ങൾക്ക് അവരുടെ നേരെയുള്ള ഭാവം മാറുന്നത്. വിശ്വസ്തനായ മുഹമ്മദ് അഥവാ മുഹമ്മദുൽ അമീൻ എന്ന് എല്ലാവരാലും പ്രശംസിക്കപ്പെട്ടിരുന്ന നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരെ പ്രവാചകത്വത്തിന് ശേഷം ഖുറൈശികൾ സ്വീകരിച്ച നയവും നിലപാടും പ്രസിദ്ധമാണല്ലോ.
2: നിങ്ങൾ കേട്ടത് തഫ്സീർ അമാനി, മലയാളത്തിലെ പ്രാമാണിക ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥമായ മുഹമ്മദ് അമാനി മൗലവിയുടെ മലയാള തഫ്സീറിനെ അടിസ്ഥാനമാക്കി ഇന്നത്തെ തഫ്സീർ അമാനിയിൽ ശ്രോതാക്കൾ കേട്ടത്. തഫ്സീർ അമാനി സമാപിക്കുന്നു.
3: പരിശുദ്ധ ഖുർആനിൻ്റെ 105 അധ്യായം സൂറത്തു അൽ ഫീലിൽ ആനയെ സംബന്ധിച്ച് അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

ആ അധ്യായത്തിൻ്റെ പേര് തന്നെ ആന എന്നാണ്. പരിശുദ്ധമായ കഅബാലയം തകർക്കാൻ വേണ്ടി കടന്നുവന്ന അബ്രഹത്ത് എന്ന രാജാവും അവൻ്റെ ആനപ്പടയും അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരായി ചവച്ചരക്കപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെ ആക്കപ്പെട്ടതാണ് ഈ അദ്ധ്യായത്തിൻ്റെ വചനങ്ങളിലൂടെ അള്ളാഹു തആല നമ്മെ അറിയിക്കുന്നത്. ദൈവധിക്കാരികളായ അള്ളാഹുവിൻ്റെ ഭവനത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരായ, ഇസ്ലാമിൻ്റെ തകർച്ച ആഗ്രഹിക്കുന്നവരായ ഒരു മുന്നറിയിപ്പായി ഈ സംഭവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദ്. ഹാരിസ് ബിൻ സലീമാണ് ഈ സംസാരിക്കുന്നത്. വളരെ ചികിത്സ ആവശ്യമായി വന്ന ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ചോദിച്ചു പോകും, ഇതിൻ്റെ സാമ്പത്തിക ചിലവുകളെല്ലാം നിങ്ങൾ എങ്ങനെ സ്വരൂപിച്ചു, എവിടെ നിന്ന് ലഭിച്ചു? നമ്മുടെ ഒരു നല്ല മനസ്സിൻ്റെ ചോദ്യമാണത്. ഫലപ്രദമായി നമുക്കും കുടുംബത്തിനും പ്രയോജനപ്പെട്ട ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് തിരിച്ചിറങ്ങുമ്പോഴും സംഘാടകരോട് ചില ആത്മാർത്ഥതയുള്ളവർ ചോദിക്കാറുണ്ട്, ഇതിൻ്റെ ചിലവുകളെല്ലാം നിങ്ങൾക്ക് പൂർത്തിയായോ, എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ചില പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ചില പൊതുപിരിവുകളിൽ നമ്മൾ നമ്മുടേതായ ഭാഗതയും നിർണയിക്കാറുണ്ട്. ധാരാളം നല്ല ഫീഡ്ബാക്കുകൾ വന്നിട്ടുള്ള ഒരു മഹാസംരംഭമാണ് നമ്മുടെ ഈ പീസ് റേഡിയോ. ഈ പീസ് റേഡിയോ കേൾക്കുന്നവരും അതുകൊണ്ട് കുടുംബപരമായും വ്യക്തിപരമായും പ്രയോജനം കിട്ടിയവരും നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത്രയും വലിയൊരു സംരംഭം നിങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ടുപോകുന്നു, അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായും ഈ റേഡിയോയുടെ ഉപകാരം ലഭിക്കുന്ന, ഇതിൻ്റെ നന്മയെക്കുറിച്ച് തിരിച്ചറിഞ്ഞവരുടെ ഈ ചോദ്യങ്ങളും അതേപോലെ തന്നെ അന്വേഷണങ്ങളും തന്നെയാണ് ഈ മഹാസംരംഭത്തെ നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ റേഡിയോയെ നമ്മളെല്ലാവരും സഹായിക്കണം. നമുക്ക് കഴിയാവുന്ന സാമ്പത്തിക സഹായങ്ങൾ നമുക്ക് നൽകുവാൻ റേഡിയോയിൽ തന്നെ സപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്. ആ സപ്പോർട്ട് റേഡിയോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അതിൻ്റെ അക്കൗണ്ട് നമ്പറുകളും കാര്യങ്ങളും സ്വരൂപിച്ച് നമ്മളതിൻ്റെ ആളുകളുമായി നേരിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കഴിയാവുന്ന സഹായ സഹകരണങ്ങൾ ഇതിനുവേണ്ടി ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും സദഖകളെയും പൂർണ്ണ പ്രതിഫലത്തോടെ സ്വീകരിക്കുമാറാവട്ടെ.
1: ഇവിടെ നൽകിയ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് താങ്കൾ പണം അയക്കേണ്ടത്. പണം അയച്ചു കഴിഞ്ഞാൽ 9746950006 നമ്പർ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ അറിയിക്കാൻ മറക്കരുത്. എന്തെങ്കിലും സഹായം ആവശ്യമെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ സപ്പോർട്ട് റേഡിയോ വിൻഡോയിൽ നിങ്ങളുടെ പേരും സ്ഥലവും അയക്കുകയോ നൽകിയ നമ്പറിൽ വാട്സപ്പ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി മാറിയിട്ടുണ്ടോ? നാം ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണങ്ങൾ പോലും ഉപയോഗക്രമം നന്നായി വിവരിച്ചാണ് നിർമ്മാതാക്കൾ നമുക്ക് നൽകുന്നത്. സങ്കീർണമായ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള മാർഗം നമ്മുടെ സൃഷ്ടാവ് നമുക്കും വരച്ചു കാണിച്ചിട്ടുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവും വരച്ചു കാണിക്കുന്ന വിശുദ്ധ ഖുർആനാണ് മനുഷ്യവർഗത്തിന് സൃഷ്ടാവ് നൽകിയ യൂസർ മാനുവൽ. മനുഷ്യന്റെ വിശ്വാസവും സംസ്കാരവും എന്നുവേണ്ട സർവ്വ ജീവിത വ്യവഹാരങ്ങൾക്കും വഴികാട്ടിയായ വിശുദ്ധ ഖുർആൻ ജനമനസ്സുകളിൽ മുദ്രണം ചെയ്യുകയാണ് മലയാളത്തിന്റെ ധാർമ്മിക ശബ്ദ വിസ്മയമായ പീസ് ഖുർആൻ റേഡിയോ. പഠനം, മനനം, പാരായണം, ഗവേഷണം തുടങ്ങി ശ്രോതാക്കളുടെ ബൗദ്ധിക നിലവാരത്തിന് അനുസൃതമായി ഏതേത് മേഖലയിലേക്കും വഴികാട്ടിയായി വ്യത്യസ്തത നിറഞ്ഞു നിൽക്കുന്ന പരിപാടികൾ. ശ്രവണ മധുരമായ പാരായണത്തിന്റെ രീതിയും നിയമവും അഭ്യസിപ്പിക്കുന്ന മധുരം ഖുർആൻ. പരലോകത്തേക്ക് സംഭരിച്ചു വെക്കാവുന്ന ഏറ്റവും നല്ല വിഭവമാണ് നാം ഹൃദ്യസ്ഥമാക്കിയ ഖുർആൻ വചനങ്ങൾ. അമൂല്യമായ ആ വിഭവ സമാഹരണത്തിന് സഹായകമായ ഹിഫ്ളുൽ ഖുർആൻ. ഹൃദയത്തിൽ പരിവർത്തനം വിതച്ച് വസന്തം വിരിയിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആശയം പ്രാമാണികമായി അനുശാസിക്കുന്ന ഹൃദയ വസന്തം. കൂടാതെ മനസ്സിലെ നിഖില മേഖലകളിലും സംസ്കൃതിയുടെ വെളിച്ചം വീശി ധാർമ്മിക വസന്തം തീർത്ത് സമാധാന തീരത്തേക്ക് നിങ്ങളുടെ ജീവിതം അടുപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. സമാധാനത്തിന്റെ ഈ ശബ്ദം ഇനി താങ്കളുടെ ജീവിതത്തിന്റെ താളമാവട്ടെ.
1: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുകാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത കാരികളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പരിശുദ്ധ ഖുർആനിന്റെ 88-ാം അധ്യായം 17-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്.
4: അഫലാ യൻസുറൂന ഇലാൽ ഇബ്ലി കൈഫ ഖുലിഖത്.
3: ഒട്ടകമെന്ന സൃഷ്ടിയെ നോക്കി അതിന്റെ അത്ഭുതം വിലയിരുത്താനും ആ സൃഷ്ടിയിലൂടെ സ്രഷ്ടാവായ റബ്ബിനെ മനസ്സിലാക്കാനും അല്ലാഹു തആല നമ്മോട് കൽപ്പിക്കുന്നു. ഒട്ടകമെന്നത് മരുഭൂമിയിലെ പൊടിക്കാറ്റുകൾ കുമിഞ്ഞുകൂടി പ്രകൃതിയുടെ വികൃതിയായി ഉണ്ടായതാണോ അല്ല അതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ടോ എന്ന ചിന്ത വളരെ പ്രധാനമാണ്. ഒട്ടകത്തിൻ്റെ നാവും അതിൻ്റെ ആമാശയവും അതിൻ്റെ കുളമ്പും അതിൻ്റെ കണ്ണിൻ്റെ പീലികളും തുടങ്ങി ഓരോന്നിനെപ്പറ്റിയും പഠിക്കുന്ന ഒരാൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും അതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ട് എന്ന്. അതുകൊണ്ടാണ് അല്ലാഹു ചോദിക്കുന്നത്, അവർ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ, അതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന്.
5: പീസ് റേഡിയോയിൽ ഇപ്പോൾ ഹിഫ്ളുൽ ഖുർആൻ. നമ്മുടെ സൃഷ്ടാവായ അല്ലാഹുവിൻ്റെ വചനങ്ങളാണല്ലോ വിശുദ്ധ ഖുർആൻ. ആ വചനങ്ങളെ ഹൃദ്യസ്ഥമാക്കുക എന്നത് ഏറെ പുണ്യമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കാൻ അവസരമൊരുക്കുകയാണ് ഹിഫ്ളുൽ ഖുർആനിലൂടെ. വിശുദ്ധ ഖുർആനിലെ സൂറത്തു അഹ്സാബാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ മനഃപ്പാഠമാക്കി കഴിഞ്ഞത്. ഇന്ന് സൂറത്തുൽ അഹ്സാബിലെ 31-ാമത്തെ വചനമാണ് നമ്മൾ മനഃപ്പാഠമാക്കുന്നത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കാനായി ഇവിടെയുള്ളത് ബഹുമാനനായ ജഅഫർ സലഫിയാണ്.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽ ഹംദലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 31-ാമത്തെ ആയത്താണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.

0: അള്ളാഹു നമ്മുടെ പാരായണവും പഠനവുമെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതു. ജസാകുമുല്ലാഹു ഖൈറ. നമ്മൾ കേട്ടത് ഹിഫ്ളുൽ ഖുർആനായിരുന്നു. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഹ്സാബിൽ നിന്നും 31-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനഃപാഠമാക്കി കഴിഞ്ഞത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ഹാഫിൽ ജഅഫർ സലഫി. ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളിലൂടെ ശ്രോതാക്കൾക്ക് സൂറത്തുൽ അഹ്സാബ് പൂർണ്ണമായി മനഃപാഠമാക്കാൻ അവസരമൊരുക്കിയിട്ടുണ്ട്. എല്ലാ ശ്രോതാക്കളും ഇൻഷാല്ലാ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമാക്കുവാൻ ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ്.
2: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020840840. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ മനഃപ്പാഠം. വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിന്റെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിൻ്റെ പാരായണമാണ് നമ്മൾ കേട്ടത്. നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പരിശുദ്ധ ഖുർആനിന്റെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 31-ാമത്തെ വചനത്തിൽ കാക്കയെന്ന പക്ഷിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. മഹാനായ ആദം അലൈഹിസ്സലാമിൻ്റെ മക്കൾ തമ്മിലുള്ള കഥ വിവരിക്കുന്നിടത്താണ് അല്ലാഹു തആല കാക്കയെ സംബന്ധിച്ച് പരാമർശിക്കുന്നത്.

0: ഹാബീൽ എന്ന അനിയനെ കാബീൽ എന്ന ജ്യേഷ്ഠൻ കൊന്നതുമായി ബന്ധപ്പെട്ട് അല്ലാഹു തആല പരാമർശിച്ചതിന് ശേഷം തൻ്റെ അനിയനെ കൊന്ന കാബീൽ അവൻ ഖേദിച്ചിരിക്കുകയാണ്. ഈ മയ്യത്ത്, ഈ മരിച്ച ജഡത്തെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ദുഃഖിതനായി താൻ ചെയ്തു പോയ പാപത്തെയോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാബീലിൻ്റെ അടുക്കലേക്ക് അല്ലാഹു തആല ഒരു കാക്കയെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ട കഥയാണ്. ഒരു കാക്ക വരികയും അത് കുഴി കുഴിച്ച് എങ്ങനെയാണ് മയ്യത്ത് മറമാടേണ്ടതെന്ന് മനുഷ്യനെ പഠിപ്പിക്കുകയും ചെയ്ത കാര്യമാണ് അല്ലാഹു തആല അവിടെ വിവരിക്കുന്നത്.
1: നിരാശയ്ക്ക് പകരം പ്രതീക്ഷയായി, പ്രശ്നങ്ങളുടെ നടുവിൽ പതറുമ്പോൾ പരിഹാരമായി, തളരേണ്ട നേരത്ത് ഉൾക്കരുത്തായി, നിത്യജീവിതത്തിന്റെ പാധേയം പ്രാർത്ഥന വിശ്വാസിക്ക്, ഇങ്ങനെ പലതുമാണ്. ജീവിതത്തിന്റെ വിവിധ സന്ദർഭങ്ങളിൽ പ്രവാചകൻ പഠിപ്പിച്ച പ്രാർത്ഥനകളുടെ പഠനാവസരമൊരുക്കി വരൂ, ഹൃദയസ്ഥമാക്കൂ. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദ്. ഹാരിസ് ബിൻ സലീമാണ് ഈ സംസാരിക്കുന്നത്. വളരെ ചികിത്സ ആവശ്യമായി വന്ന ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ചോദിച്ചു പോകും, ഇതിന്റെ സാമ്പത്തിക ചിലവുകളെല്ലാം നിങ്ങൾ എങ്ങനെ സ്വരൂപിച്ചു, എവിടുന്ന് ലഭിച്ചു? നമ്മുടെ ഒരു നല്ല മനസ്സിന്റെ ചോദ്യമാണത്. ഫലപ്രദമായി നമുക്കും കുടുംബത്തിനും പ്രയോജനപ്പെട്ട ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് തിരിച്ചിറങ്ങുമ്പോഴും സംഘാടകരോട് ചില ആത്മാർത്ഥതയുള്ളവർ ചോദിക്കാറുണ്ട്, ഇതിന്റെ ചിലവുകളെല്ലാം നിങ്ങൾക്ക് പൂർത്തിയായോ, എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ചില പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ചില പൊതുപിരിവുകളിൽ നമ്മൾ നമ്മുടേതായ ഭാഗതയും നിർണയിക്കാറുണ്ട്. ധാരാളം നല്ല ഫീഡ്ബാക്കുകൾ വന്നിട്ടുള്ള ഒരു മഹാസംരംഭമാണ് നമ്മുടെ ഈ പീസ് റേഡിയോ. ഈ പീസ് റേഡിയോ കേൾക്കുന്നവരും അതുകൊണ്ട് കുടുംബപരമായും വ്യക്തിപരമായും പ്രയോജനം കിട്ടിയവരും നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത്രയും വലിയൊരു സംരംഭം നിങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ടു പോകുന്നു, അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായും ഈ റേഡിയോയുടെ ഉപകാരം ലഭിക്കുന്ന ഇതിൻ്റെ നന്മയെക്കുറിച്ച് തിരിച്ചറിഞ്ഞവരുടെ ഈ ചോദ്യങ്ങളും അതേപോലെ തന്നെ അന്വേഷണങ്ങളും തന്നെയാണ് ഈ മഹാസംരംഭത്തെ നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ റേഡിയോയെ നമ്മളെല്ലാവരും സഹായിക്കണം. നമുക്ക് കഴിയാവുന്ന സാമ്പത്തിക സഹായങ്ങൾ നമുക്ക് നൽകുവാൻ റേഡിയോയിൽ തന്നെ സപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ സപ്പോർട്ട് റേഡിയോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അതിൻ്റെ അക്കൗണ്ട് നമ്പറുകളും കാര്യങ്ങളും സ്വരൂപിച്ച് നമ്മളതിൻ്റെ ആളുകളുമായി നേരിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കഴിയാവുന്ന സഹായ സഹകരണങ്ങൾ ഇതിനുവേണ്ടി ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും സദക്കകളെയും പൂർണ്ണ പ്രതിഫലത്തോടെ സ്വീകരിക്കുമാറാവട്ടെ.
1: ഇവിടെ നൽകിയ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് താങ്കൾ പണം അയക്കേണ്ടത്. പണം അയച്ചു കഴിഞ്ഞാൽ 9746950006 നമ്പർ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ അറിയിക്കാൻ മറക്കരുത്. എന്തെങ്കിലും സഹായം ആവശ്യമെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ സപ്പോർട്ട് റേഡിയോ വിൻഡോയിൽ നിങ്ങളുടെ പേരും സ്ഥലവും അയക്കുകയോ നൽകിയ നമ്പറിൽ വാട്സപ്പ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ. പീസ് ഖുർആൻ റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്ന ഏറെ ശ്രദ്ധേയമായ അത്തഹ്സീനിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹശറിൽ നിന്നും 11-ാമത്തെ ആയത്താണ് ഹാഫിദ് അബ്ദു ശുക്കൂർ ക്ലാസ് എടുക്കുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കൾ, സൂറത്തുൽ ഹശർ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളെ സംബന്ധിച്ചുമാണ് പഠിച്ചു വരുന്നത്. ഇൻഷാല്ലാ 10 വരെയുള്ള ആയത്തുകൾ നമ്മൾ കേട്ടുകഴിഞ്ഞു. ഇൻഷാല്ലാ ഇനി 11-ാമത്തെ ആയത്ത്.

0: تنافقوا يقولون لإخوانهم الذين كفروا من أهل الكتاب الذين كفروا من أهل الكتاب لئن أخرجتم لنخرجن معكم لئن أخرجتم لنخرجن معكم ولا نطيع فيكم أحدا أبدا وإن قوتلتم لننصرنكم والله يشهد إنهم لكاذبون ألم تر إلى الذين نافقوا ألم تر ألم تر ഇവിടെ തറ എന്ന പദത്തിൽ താഉം ത എന്ന അക്ഷരം ലൈറ്റായിട്ട് ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, അഥവാ നേർപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കണം. എന്നാൽ റായിനെ കനപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കണം. സ്വാഭാവികമായിട്ടും പലപ്പോഴും പല ആളുകളും ഓതിപ്പോകുന്നത് അലം തറ എന്നാണ്. തറ അലം തറ ഇവിടെ സംഭവിക്കുന്നത് രണ്ടും. തറ എന്ന് പറയുമ്പോൾ തായിനെ കനപ്പിക്കുന്ന രൂപത്തിൽ തറ തറ തെറ അലം തെറ തായിനെ ലൈറ്റായിട്ട് ഉച്ചരിക്കണം. അതാണ് അറബികളുടെ ശൈലി. അലം തെറ റായിനെ കനപ്പിക്കലോ റ അല്ല തെറ അല്ല റാ തെറ. ഇവിടെ നേർപ്പിക്കലും കനപ്പിക്കലും അക്ഷരങ്ങളുടെ സിഫത്തുകൾ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം ഇൻഷാല്ലാ. അലം തറ ഇലല്ലദീന ഇലല്ലദീന അല്ലദീന ദാലിൻ്റെ ഉച്ചാരണമാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. അല്ലദീന അലം തറ ഇലല്ലദീന നാഫഖൂ നാഫഖൂ ഖാഫ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ് ഖാഫ്. അതിൻ്റെ മഖ്റജ് തൊണ്ടയുടെ മുകൾ ഭാഗം, അതിൻ്റെയും മേലെ ചെറുനാക്ക്. നാഫഖു യഖൂലൂന യഖൂ യഖൂലൂന അല്ല യഖൂ യഖൂലൂന ലിഇഖ്വാനിഹിം ലിഇഖ്വാനിഹിം ലിഇഖ്വാനിഹിം അല്ല, ഹംസ ഉച്ചരിക്കണം. ലിഇഖ്വാനിഹിം ലിഇഖ്വാനിഹിമുല്ലദീന കഫറു ലിഇഖ്വാനിഹിമുല്ലദീന ലിഇഖ്വാനിഹിമുല്ലദീന. ഇവിടെ ലി ഇഖ്വാനിഹിമു മീമിന് ബൊമ്മ. ലി ഇഖ്വാനിഹിമുല്ലദീന അത് കൃത്യമായിട്ട് അതുപോലെ തന്നെ പറയുവാനും ഓതുവാനും ശ്രദ്ധിക്കണം. ലി ഇഖ്വാനിഹിമുല്ലദീന അല്ലദീന അല്ലസീന അല്ല അല്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി മിൻ അഹ്ലി സാക്കിന നൂന് ശേഷം ഹംസ വന്നാൽ ഇദ്ഹാർ വെളിവാക്കി ഉച്ചരിക്കണം. നൂനിനെയും ഹംസയൊക്കെ കൃത്യമായിട്ട് ഉച്ചരിക്കണം. ഇവിടെ ഓതിപ്പോകുമ്പോൾ മിൻ അഹ്ലി എന്ന് വരരുത്. ഏതുപോലെ കുഫുവൻ നഹദ് വലം യകുല്ലഹു കുഫുവൻ നഹദ് എന്നാണ് അധിക ആളുകൾ ഓത്. കുഫുവൻ നഹദല്ല കുഫുവൻ അഹദ്. ഹംസയും നൂനൊക്കെ ക്ലിയറായിട്ട് ഉച്ചരിക്കണം, കൃത്യമായിട്ട് ഉച്ചരിക്കണം. ഇവിടെ ഇവിടെയും അതുപോലെ തന്നെ മിൻ അഹ്ലി അല്ല മിൻ അഹ്ലി. മിൻ അഹ്ലിൽ കിതാബി ലഇൻ ഉഖ്രിജുതും ലഇൻ ലൈൻ ഉഖ്രിജുതും ഇങ്ങനെ ഓതരുത്. ലൈൻ അല്ല ലഇൻ ല ഇ ഹംസ ഉച്ചരിക്കണം. തൊണ്ടയുടെ താഴെ ഭാഗമാണ് മഖ്റജ്. ലഇൻ ലഇൻ ഉ ലഇൻ ഉ സാക്കിന നൂന് ശേഷം ഹംസ ഇദ്ഹാർ വെളിവാക്കി ഉച്ചരിക്കണം. നൂനും ഹംസയും വെളിവാക്കി ഉച്ചരിക്കണം. ലഇൻ ഉഖ്രിജുതും ഉഖ്രിജുതും റായിന് കസ്ര് ജീമിന് സുക്കൂന്. ഇതൊക്കെ കൃത്യമായിട്ട് വരണമെങ്കിൽ ഖുർആൻ ഓതി ഓതി ഓതി നമുക്ക് പരിചയം വേണം. അല്ലാതെ നമ്മളെന്നെങ്കിലും വർഷത്തിലൊരിക്കലൊക്കെ റമളാനിലൊക്കാണ്ട് ഓതി പോകുന്ന സമയത്ത് ഖത്തം ചെയ്യാൻ വേണ്ടി അത് മുഴുവനായിട്ടും പെട്ടെന്ന് ഓതി തീർക്കാൻ വേണ്ടി ഓതി പോകുമ്പോൾ ധാരാളമായിട്ട് അബദ്ധങ്ങൾ വരും. പ്രത്യേകിച്ചും ഇങ്ങനെയുള്ളതൊക്കെ ഒരു സംശയവുമില്ല. അതുകൊണ്ട് ഇതെല്ലാം കേട്ട് പഠിക്കണം, പരിചയപ്പെടണം ഇത്തരം പദങ്ങൾ. ലഇൻ ഉഖ്രിജിതും ഉഖ്രിജിതും ലനഖ്റുജന്ന ലനഖ്റുജന്ന ലനഖ്റുജന്ന നൂന് ശദ്ദ് മണിക്കണം. മഅകും വല ലനഖ്റുജന്ന മഅകും വല സാക്കിന മീമിന് ശേഷം വ. ഇവിടെ മീമിനെ പൂർണ്ണമാക്കി അഥവാ രണ്ട് ചുണ്ട് തമ്മിൽ തട്ടിച്ച് പൂർണ്ണമാക്കി ഉച്ചരിക്കണം. ഏതുപോലെ ഗൈരിൽ മഖ്ദൂബി അലൈഹിം വലദ്ദാലിൻ അലൈഹിം വ ഇതുപോലെ മഅകും വല നുതീഉ വല നുതീഉ ത ഉച്ചരിക്കുമ്പോൾ ഇത്ബാഖ് എന്ന സിഫത്ത് നൽകി സ്വരഭാരത്തിലാക്കണം. നുതീഉ, നുതീഉ അല്ല, ത അല്ല, ത, ത, തീ, തു, അത്, അത്. നുതീഉ ഫീകും, ഫീകും അഹദൻ അബദ, ഫീകും അഹദൻ. സാക്കിന മീമിന് ശേഷം ഹംസ. ഇവിടെ ഒരു സംശയവുമില്ലാതെ അധിക ആളുകൾ ഓത് എങ്ങനെയായിരിക്കും? ഫീകും മഹദൻ എന്നാ, ഫീകും മഹദൻ. ഹംസ പോയി മീമിനെ കൊണ്ട് തന്നെ പറയും. അതുകൊണ്ട് ശ്രദ്ധിക്കണം, ഫീകും അഹദൻ. സാക്കിന മീമിന് ശേഷം ഹംസ വന്നാൽ ഇസ്ഹാറാണ്. എളി വാക്കി ഉച്ചരിക്കണം, ഫീകും അഹദൻ അബദ. അഹദൻ അബദ അല്ല, അഹദൻ അബദ. ഇവിടെയും നൂനിനെ കൊണ്ട് അഹദൻ അബദ എന്ന് പറയരുത്, അഹദൻ അബദ. ഹംസ ഉച്ചരിക്കണം, തൻവീൻ വെളിവാക്കണം. അഹദൻ അബദ നിർത്തുമ്പോൾ അബദ എന്ന് രണ്ട് ഹർക്കത്തിൻ്റെ ഖദറിൽ ഓതി നിർത്താം. അബദ കൂട്ടി ഓതുകയാണെങ്കിലോ അബദൗ വ ഇൻ, ഇത് ഗാംബിഗുന്ന. തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം, അബദൗ വ ഇൻ. വ ഇൻ ഖൂതിൽതും, സാക്കിന നൂന് ശേഷം ഖാഫ്. ഇവിടെ വ ഇൻ ഖു ഇഖ്ഫാ ബിഗുന്ന, അവ്യക്തമാക്കി ഉച്ചരിക്കണം. നൂനിനെ അവ്യക്തമാക്കി ഉച്ചരിക്കണം. ഖാഫ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, ഗുന്നയും ശ്രദ്ധിക്കണം. വ ഇൻ ഖൂതിൽതും ലനൻസുറന്ന, ലനൻസു ഇഖ്ഫാ ബിഗുന്ന, അവ്യക്തമാക്കി ഉച്ചരിക്കണം. സ്വാദ് ഇസ്തിഅല എന്ന അക്ഷരമാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, ഗുന്നയും ശ്രദ്ധിക്കണം. ലനൻസുറന്ന, നൂൻ മുശദ്ദ ഗുന്ന, ലനൻസുറന്നക്കും വല്ലാഹു യജ്ഹദു ഇന്നഹും, ഇന്നഹും. നൂനെ മണിക്കണം. ലഖാദിബൂൻ, ലഖാസിബൂൻ അല്ല, ലഖാദിബൂൻ. ഒന്നുകൂടെ ഓതാം, ألم تر إلى الذين نافقوا يقولون لإخوانهم الذين كفروا من أهل الكتاب لئن أخرجتم لنخرجن معكم ولا نطيع فيكم أحدا أبدا وإن قوتلتم لننصرنكم والله يشهد انهم لكاذبون. സൂറത്തുൽ ഹശ്റിലെ 11-ാമത്തെ ആയത്താണ് കേട്ടു മനസ്സിലാക്കിയത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഖുർആൻ പാരായണം ചെയ്യാനും ശ്രദ്ധിച്ചുകൊണ്ട് പഠിക്കുവാനൊക്കെ എല്ലാത്തിനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാക്കല്ലാഹു ഖൈറാ, ബറകല്ലാഹു ഫീക്കും. സൂറത്തുൽ ഹശ്റിലെ 11-ാമത്തെ ആയത്താണ് ബഹുമാനനായ ഹാഫിദ് അബ്ദുൽ ഷുക്കൂർ ഇന്നത്തെ അത്തഹ്സീനിലൂടെ നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത്. വിശുദ്ധ ഖുർആൻ കൂടുതൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും റബ്ബു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.
2: ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടന്നുവരാത്തവരായി ആരും തന്നെയില്ല. എന്നാൽ ഏതൊരു ഞെരുക്കത്തിൻ്റെ കൂടെയും ഒരു എളുപ്പമുണ്ടായിരിക്കും എന്ന ഒരു സന്തോഷവാർത്ത ഖുർആൻ നൽകുന്നു. അള്ളാഹു പറയുന്നത് കേൾക്കുക,

0: അന്തരീക്ഷത്തിൽ ദൈവിക കൽപ്പനയ്ക്ക് വിധേയമായിക്കൊണ്ട് പറക്കുന്ന പക്ഷികളുടെ നേർക്ക് അവർ നോക്കിയില്ലേ? അല്ലാഹു അല്ലാതെ ആരും അവയെ താങ്ങി നിർത്തുന്നില്ല. വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്.
1: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയയ്ക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഒരാളുടെ അസുഖം ഭേദമാക്കൽ വളരെയധികം പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. അസുഖം വരാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ പുണ്യം ലഭിക്കും. ആയിരക്കണക്കിന് ആളുകൾക്ക് അസുഖം വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ, അസുഖം നേരത്തെ കണ്ടെത്തുവാനും അസുഖത്തിന്റെ തീവ്രത എത്തുന്നതിനു മുൻപേ ചികിത്സിച്ച് ഭേദമാക്കുവാനും ആളുകളെ ബോധവൽക്കരിക്കുക എന്ന പ്രയത്നമാണ് പീസ് റേഡിയോ ചെയ്യുന്നത്. അത്തരത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് പീസ് റേഡിയോ നടത്തുന്ന പ്രോഗ്രാമുകൾ കുറഞ്ഞ മിനിറ്റുകൾ കൊണ്ട് തന്നെ ഓരോ വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ആരോഗ്യ ബോധവൽക്കരണം എല്ലാ ദിവസവും ഇന്ത്യൻ സമയം രാവിലെ 6:35, കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും ആരോഗ്യ വിചാരം, വിദഗ്ധ ഡോക്ടർമാരുടെ പ്രത്യേക വിഷയത്തെ ആസ്പദമാക്കിയുള്ള അഭിമുഖം തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ സമയം 9:25 ഡോക്ടറോട് ചോദിക്കാം. ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. തെരഞ്ഞെടുത്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്ന പ്രോഗ്രാം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പരിശുദ്ധ ഖുർആനിന്റെ 74-ാം അധ്യായം 50-51 വചനങ്ങളിലൂടെ കഴുതയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:
5: കഅന്നഹും ഹുമുറും മുസ്തൻഫിറ ഫർറത് മിൻ ഖസ്വറ.
4: ഈ വചനങ്ങളിൽ അല്ലാഹു തആല ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന ആളുകളെ പറ്റിയാണ് പരാമർശിക്കുന്നത്. വേട്ടക്കാരനെ കണ്ട് അല്ലെങ്കിൽ സിംഹത്തെ കണ്ട് ഭയന്നോടുന്ന കഴുതകളെപ്പോലെയാകുന്നു അത്തരം ആളുകൾ എന്നാണ് ഇവിടെ അറിയിക്കുന്നത്. ഉത്ബോധനത്തിന് കാതോർക്കാതെ, അത് കേൾക്കാൻ തയ്യാറാകാതെ ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരെ പറ്റിയാണ് അല്ലാഹു ഇവിടെ പരാമർശിക്കുന്നത്.
1: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി ആപ്പ് നിങ്ങളിലേക്ക്. വായനയുടെ വിസ്മയ ലോകം ഇനി താങ്കളുടെ മൊബൈൽ ഫോണിൽ ലഭ്യം. ജമീൽ ഓൺലൈൻ ലൈബ്രറി മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്രത്യേകം തയ്യാറാക്കിയ ഡോക്യുമെന്റ് സെക്ഷൻ താങ്കളുടെ ഒഴിവ് സമയങ്ങളെ ഏറെ വിജ്ഞാനപ്രദമാക്കും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, ലഘുലേഖകൾ, വീഡിയോ തുടങ്ങി വായനയ്ക്ക് മാറ്റുകൂട്ടുന്ന അനേക വിഭവങ്ങളുമായി ജമീൽ ആപ്പ്. വായനയ്ക്ക് പുറമെ ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ജമീൽ ആപ്പിൽ പ്രത്യേക സംവിധാനം. വേഗമാകട്ടെ, ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ. വായന ഇനി നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെയും ഒരു ഭാഗമാകട്ടെ. ജമീൽ ആപ്പ് നിങ്ങളുടെ ആത്മമിത്രമാകുന്നു. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ലളിതമായി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം.
6: نور أضل على الحياة رحيما.
1: പീസ് റേഡിയോ അൽ ഇജാബ. എല്ലാം അന്വേഷിച്ചുറപ്പാക്കി മാത്രമേ നാം എന്തും ചെയ്യൂ. മത്സ്യവും മാംസവും വാങ്ങുമ്പോൾ, പഴവും പച്ചക്കറിയും വാങ്ങുമ്പോൾ എടുത്തു നോക്കി ചോദിച്ച് ഉറപ്പാക്കിയാണ് വാങ്ങുന്നത്. എന്നാൽ മതവിഷയങ്ങളോ? നാം ഗൗരവമായി കാണേണ്ട മതവിഷയങ്ങൾ, നമ്മുടെ സമീപനമെന്താണ്? നാം ഗൗരവമായ പഠനത്തിന് വിധേയമാക്കാറുണ്ടോ? അവ പ്രമാണങ്ങളുമായി ഒത്തുനോക്കാറുണ്ടോ? നമ്മുടെ സംശയങ്ങൾ, ആശങ്കകൾ, ചോദ്യങ്ങൾ പ്രാമാണിക വിശകലനങ്ങൾക്ക് വിധേയമാക്കാം. പീസ് റേഡിയോ ഒരുക്കുന്ന മഹത്തായ സംരംഭം അൽ ഇജാബ സംശയ നിവാരണം. പ്രക്ഷേപണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 രാത്രി 7:15. പീസ് റേഡിയോ, അൽ ഇജാബ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: نور على مر الزمان تألقا وأضاء للدنيا طريقا.
8: വായനക്ക് വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിന്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിന്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും, നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും, അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും, എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തന്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ടു നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തിനിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിന്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിന്റെ വായനാനുഭവങ്ങൾ നൽകി മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ല സമരം പ്രഖ്യാപിച്ച്, അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിന്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെയും ആത്മബോധത്തിന്റെയും കപ്പൽ പണിത് തമസിന്റെ മറ നീക്കി നേരിന്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിന്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
9: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. മധുരം ഖുർആന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേട്ടത് വിശുദ്ധ ഖുർആനിലെ രണ്ടാം അധ്യായം സൂറ അൽ ബഖറയുടെ 284 മുതൽ 286 വരെയുള്ള വചനങ്ങളാണ്. പാരായണം നിർവഹിച്ചത് പ്രശസ്ത കാര്യ ആദിൽ റയാൻ.
1: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി

0: ഇതുപോലെയുള്ള സുജൂദ് തിലാവയുടെ വചനങ്ങൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക.
1: പേസ് ഖുർആൻ റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീലിൽ സൂറത്തുൻ നിസ 135 മുതൽ മുഴുവനായും, സൂറത്തുൽ മാഇദ മുഴുവനായും, സൂറത്തുൽ അൻആം 30 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖാരി സഊദ് അഷ്ശുറൈം.

0: പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖാരി സഊദ് അശ്ശുറൈം.
1: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
2: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
1: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു

0: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിൻ്റെ ശബ്ദാവിഷ്കാരം.
1: വചനം 63. ഖാല, അദ്ദേഹം പറഞ്ഞു, യാ ഖൗമി, എൻ്റെ ജനങ്ങളെ, അറഅയ്തും, നിങ്ങൾ കണ്ടുവോ, ഇൻ കുന്തു, ഞാനാണെങ്കിൽ, അലാ ബയ്യിനത്തിൻ, വ്യക്തമായ തെളിവോടെ, മിർ റബ്ബി, എൻ്റെ റബ്ബിങ്കൽ നിന്നുള്ള, വആതാനി, അവൻ എനിക്ക് നൽകിയിരിക്കുകയും, മിൻഹു, അവങ്കൽ നിന്ന്, റഹ്മത്തൻ, കാരുണ്യം, ഫമൻ, എന്നാൽ ആരാണ്, യൻസുറുനി, എന്നെ സഹായിക്കുക, മിനല്ലാഹി, അല്ലാഹുവിൽ നിന്ന്, ഇൻ അസൈതുഹു, അവനോട് ഞാൻ അനുസരണക്കേട് ചെയ്യുന്ന പക്ഷം, ഫമാ തസീദൂനനി, അപ്പോൾ നിങ്ങൾ എനിക്ക് വർദ്ധിപ്പിക്കുന്നതല്ല, ഗൈറ, അല്ലാതെ, തഖ്സീർ, നഷ്ടം വരുത്തൽ.

0: അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ കണ്ടുവോ? ഒന്ന് പറയുവിൻ, ഞാൻ എന്റെ റബ്ബിങ്കിൽ നിന്നുള്ള വ്യക്തമായ തെളിവോടെയായിരിക്കുകയും അവന്റെ പക്കൽ നിന്നുള്ള ഒരു കാരുണ്യം എനിക്കവൻ നൽകിയിരിക്കുകയുമാണെങ്കിൽ അപ്പോൾ ഞാൻ അള്ളാഹുവിനോട് അനുസരണക്കേട് ചെയ്യുന്ന പക്ഷം അവനിൽ നിന്ന് ആരാണ് എന്നെ സഹായിച്ചു രക്ഷിക്കുക? അപ്പോൾ നഷ്ടം വരുത്തലല്ലാതെ മറ്റൊന്നും നിങ്ങൾ എനിക്ക് വർദ്ധിപ്പിക്കുകയില്ല.
1: മുൻപ് പറഞ്ഞതുപോലെ കാരുണ്യം അഥവാ റഹ്മ കൊണ്ട് ഇവിടെയും പ്രവാചകത്വം തന്നെയാണ് പ്രധാന ഉദ്ദേശം. ഇതുപോലെയുള്ള ഏതാനും വാചകങ്ങൾ നൂഹ് അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ജനതയോട് ചെയ്ത പ്രസ്താവനയിലും മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. സ്വാലിഹ് നബി അലൈഹിസ്സലാമയുടെ ഉപദേശവും അദ്ദേഹം നൽകിയ തെളിവുകളും അവർ സ്വീകരിക്കുവാൻ ഒരുക്കമില്ല. അവർക്കൊരു പ്രത്യേക ദൃഷ്ടാന്തം കാണണമെന്ന് അവർ ആവശ്യപ്പെട്ടു. ആ ദൃഷ്ടാന്തത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നു.
2: വചനം 64. വയാ ഖൗമി, എന്റെ ജനങ്ങളെ, ഹാദിഹി ഇദാ നാക്കത്തുല്ലാഹി, അള്ളാഹുവിൻ്റെ ഒട്ടകം, ലക്കും നിങ്ങൾക്ക്, ആയത്തൻ ഒരു ദൃഷ്ടാന്തമായിട്ട്, ഫദറൂഹ, അതിനാൽ നിങ്ങളതിനെ വിട്ടേക്കുവിൻ, തഖുൽ, അത് തിന്നുകൊള്ളട്ടെ, ഫീ അർദില്ലാഹി, അള്ളാഹുവിൻ്റെ ഭൂമിയിൽ, വലാ തമസ്സൂഹ, നിങ്ങളതിനെ ബാധിപ്പിക്കുകയും ചെയ്യരുത്, ബിസൂഇൻ, ഒരു തിന്മയും, ഫയഅഖുദക്കും, എന്നാൽ നിങ്ങളെ പിടികൂടും, അദാബുൻ, ശിക്ഷ, ഖരീബുൻ, സമീപസ്ഥമായ.

0: എന്റെ ജനങ്ങളെ, ഇതാ നിങ്ങൾക്കൊരു ദൃഷ്ടാന്തമായിക്കൊണ്ട് അള്ളാഹുവിന്റെ ഒട്ടകം. ആകയാൽ അതിനെ അതിന്റെ പാട്ടിൽ നിങ്ങൾ വിട്ടേക്കുവിൻ. അത് അള്ളാഹുവിന്റെ ഭൂമിയിൽ നടന്നു തിന്നുകൊള്ളട്ടെ. അതിന് ഒരു തിന്മയും നിങ്ങൾ ബാധിപ്പിക്കുകയും ചെയ്യരുത്. എന്നാൽ സമീപസ്ഥമായ ഒരു ശിക്ഷ നിങ്ങളെ പിടികൂടുന്നതാണ്.
1: വചനം 65. ഫഅഖറൂഹ, എന്നിട്ട് അവരതിനെ അറുകൊല ചെയ്തു. ഫഖാല, അപ്പോഴദ്ദേഹം പറഞ്ഞു, തമത്തഉ, നിങ്ങൾ സുഖമെടുത്തുകൊള്ളുക. ഫീദാരിക്കും, നിങ്ങളുടെ പാർപ്പിടത്തിൽ. സലാസത്ത് അയ്യാമിൻ, മൂന്ന് ദിവസങ്ങൾ. ദാലിക, അത് വഅദുൻ, ഒരു വാഗ്ദത്തമാണ്. ഗൈറു മക്ദൂബ്, വ്യാജമായിരിക്കാത്ത.

0: എന്നിട്ട് അവർ അതിനെ അറുകൊല ചെയ്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ പാർപ്പിടത്തിൽ 3 ദിവസം സുഖമെടുത്തുകൊള്ളുവിൻ, അഥവാ അപ്പോഴേക്കും ശിക്ഷ അനുഭവപ്പെടും. അത് നിർവ്യാജ്യമായ ഒരു വാഗ്ദത്തമാകുന്നു.
1: ഒട്ടകം അതിൻ്റെ തീറ്റയും കുടിയുമായി ഭൂമിയിലൂടെ നടന്നുകൊള്ളട്ടെ. നിങ്ങളതിനെ ഒരുവിധത്തിലും ഉപദ്രവിക്കരുത്. ഉപദ്രവിച്ചാൽ താമസിയാതെ തന്നെ നിങ്ങൾക്ക് അള്ളാഹുവിങ്കിൽ നിന്നുള്ള ശിക്ഷ അനുഭവപ്പെടും എന്ന് സോലിഹ് നബി അലൈഹിസ്സലാം അവരെ താക്കീത് ചെയ്തു. വെള്ളത്താവളത്തിൽ 1 ദിവസം അവർക്കും 1 ദിവസം ഒട്ടകത്തിനുമാണെന്ന് ഊഴം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. അവർക്കത് സഹിക്കുവാൻ കഴിഞ്ഞില്ല. അവർ അതിനെ കുത്തിക്കൊന്നു. ഇനി നിങ്ങൾക്ക് 3 ദിവസമേ സുഖമായി ജീവിക്കുവാൻ കഴിയുകയുള്ളൂ. അതോടെ ശിക്ഷയും ബാധിക്കും. അതിൽ മാറ്റം വരികയില്ല തന്നെ എന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. സംഭവിച്ചതും അങ്ങനെ തന്നെ.
2: വചനം 66. ഫലമ്മാ ജാഅ, എന്നിട്ട് വന്നപ്പോൾ, അമ്രുനാ, നമ്മുടെ കൽപ്പന, നജ്ജൈന, നാം രക്ഷപ്പെടുത്തി, സ്വാലിഹൻ, സ്വാലിഹിനെ, വല്ലദീന ആമനു, വിശ്വസിച്ചവരെയും, മഅഹു, അദ്ദേഹത്തോടൊപ്പം, ബിറഹ്മത്തിൻ, കാരുണ്യം കൊണ്ട്, മിന്ന, നമ്മിൽ നിന്നുള്ള, വമിൻ ഖിസി, അപമാനത്തിൽ നിന്നും, യൗമിഇദിൻ, ആ ദിവസത്തിലെ, ഇന്ന റബ്ബക, നിശ്ചയമായും നിന്റെ റബ്ബ്, ഹുവൽ ഖവിയു, അവനത്രയേ ശക്തൻ, അൽ അസീസ്, പ്രതാപശാലി.

0: അങ്ങനെ നമ്മുടെ കൽപ്പന വന്നപ്പോൾ സ്വാലിഹിനെയും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരെയും നമ്മുടെ പക്കൽ നിന്നുള്ള കാരുണ്യം കൊണ്ട് നാം രക്ഷപ്പെടുത്തി. അന്നേ ദിവസത്തെ അപമാനത്തിൽ നിന്നും നാം അവരെ രക്ഷപ്പെടുത്തി. നിശ്ചയമായും നിന്റെ റബ്ബു തന്നെയാണ് ശക്തനും പ്രതാപശാലിയുമായുള്ളവൻ.
1: വചനം 67. വഅഖദ, പിടികൂടുകയും ചെയ്തു. അല്ലദീന ളലമു, അക്രമം ചെയ്തവരെ. അസ്സൈഹതു, ഘോര ശബ്ദം. ഫഅസ്ബഹു, അങ്ങനെ അവരായി. ഫീ ദിയാരിഹിം, അവരുടെ വസതികളിൽ. ജാസിമീൻ, കമിഴ്ന്നു മുട്ടുകുത്തി വീണവർ.
2: وأخذ الذين ظلموا الصيحة فأصبحوا في ديارهم جاثمين.
0: അക്രമം പ്രവർത്തിച്ചവരെ ഘോര ശബ്ദം പിടികൂടുകയും ചെയ്തു. അങ്ങനെ അവർ അവരുടെ പാർപ്പിടങ്ങളിൽ കമിഴ്ന്നു വീണവരായി, അഥവാ ചത്തൊടുങ്ങി.
1: വചനം 68. കഅല്ലം യഗ്നൗ, അവർ ധന്യമാകാത്ത അഥവാ ഉണ്ടായിട്ടില്ലാത്ത പോലെ. ഫീഹ, അവിടെ. അലാ, അറിയുക. ഇന്ന സമൂദ, നിശ്ചയമായും സമൂദ്. കഫറു, അവർ നന്ദികേടു ചെയ്തു. റബ്ബഹും, അവരുടെ റബ്ബിനോട്. അലാ, അറിയുക. ബുഉദൻ, വിദൂരത. ലിസമൂദ്, സമൂദിനെ.

0: അതെ, അവിടത്തിൽ അവർ ഉണ്ടായിട്ടില്ലാത്തതുപോലെ അല്ല. അറിയുക, നിശ്ചയമായും സമൂദ് ഗോത്രം അവരുടെ റബ്ബിനോട് നന്ദികേട് ചെയ്തു. അല്ല, അറിയുക, സമൂദ് ഗോത്രത്തിന് വിദൂരത അഥവാ കാരുണ്യത്തിൽ നിന്നും അവർ വളരെ അകലം.
1: ഈ സംഭവം അഹ്റാഫ്, ഷുഅറാ, ഖമർ എന്നീ സൂറത്തുകളിൽ വിശദമായി വിവരിച്ചിട്ടുള്ളത് കൊണ്ട് ഇവിടെ കൂടുതൽ വിവരിക്കുന്നില്ല. സ്വാലിഹ് നബി അലൈഹിസ്സലാമിയുടെ ഒട്ടകത്തിന്റെ വിശേഷതകളെപ്പറ്റി ചിലർ നടത്തിയിട്ടുള്ള ദുർവ്യാഖ്യാനങ്ങളെ സംബന്ധിച്ചുള്ള നിരൂപണം സൂറത്തുൽ ഖമറിന്റെ വ്യാഖ്യാനത്തിൽ കാണാം. വിഭാഗം 7. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയുടെയും ലൂത്ത് നബി അലൈഹിസ്സലാമിയുടെയും കഥകളാണ് ഈ വിഭാഗത്തിലുള്ളത്. പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ സംഭവങ്ങൾ താഴെ ഹിജിർ, അൻകബൂത്ത്, ദാരിയാത്ത് എന്നീ സൂറത്തുകളിലും വിവരിക്കപ്പെട്ടു കാണാം.
2: വചനം 69. വലഖദ് ജാഅത്ത്, വരികയുണ്ടായി, റുസുലുന, നമ്മുടെ ദൂതന്മാർ, ഇബ്രാഹീമ, ഇബ്രാഹീമിൻ്റെ അടുക്കൽ, ബിൽബുഷ്ര, സന്തോഷവാർത്തയുമായി, കാലു, അവർ പറഞ്ഞു, സലാമ, സലാം. കാല, അദ്ദേഹം പറഞ്ഞു, സലാം, സലാം. ഫമാ ലബിസ, എന്നിട്ട് അദ്ദേഹം താമസിച്ചില്ല, അൻജാഅ, വരുവാൻ, ബിഇജ്ലിൻ, ഒരു കാളക്കുട്ടിയെയും കൊണ്ട്, ഹനീദ്, ചുട്ടുവെവിക്കപ്പെട്ട.

0: ദൂതന്മാർ സന്തോഷവാർത്തയുമായി ഇബ്രാഹീമിന്റെ അടുക്കൽ വരികയുണ്ടായി. അവർ പറഞ്ഞു, സലാം, അഥവാ സമാധാനം ഭവിക്കട്ടെ. അദ്ദേഹം പറഞ്ഞു, സലാം. എന്നിട്ട് അദ്ദേഹം ഒരു ചുട്ടുവേവിച്ച കാളക്കുട്ടിയുമായി വരുവാൻ താമസമുണ്ടായില്ല.
1: ഈ ദൂതന്മാർ മലക്കുകളായിരുന്നു. ഇബ്രാഹീമിന്റെ അതിഥികൾ, വൈഫ് ഇബ്രാഹീം എന്നാണ് സൂറത്ത് ദാരിയാത്തിൽ ഇവരെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതിഥികളെപ്പോലെ മനുഷ്യരൂപത്തിൽ വന്ന അവർ ആരായിരുന്നുവെന്ന് അദ്ദേഹം അറിഞ്ഞില്ല. സൽക്കാരപ്രിയനായിരുന്ന അദ്ദേഹം അന്നത്തെ പതിവനുസരിച്ച് വിശിഷ്ടാഹാരമായി കരുതപ്പെടുന്ന ഒരു കാളക്കുട്ടിയെ അറുത്ത് കൽച്ചുളയിൽ വെച്ച് വേവിച്ചു തയ്യാറാക്കി ഭക്ഷണം വിളമ്പി വെച്ചു അവരെ ക്ഷണിച്ചു. സൂറത്തു ദാരിയാത്തിൽ ഈ രംഗം വിവരിച്ചിരിക്കുന്നത് ഇങ്ങനെയാകുന്നു. ഉടനെ അദ്ദേഹം തന്റെ വീട്ടുകാരുടെ അടുക്കൽ പതുക്കെ ചെന്ന് ഒരു തടിച്ചു കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്നു അവരുടെ അടുക്കൽ വെച്ചു. തിന്നുകയില്ലേ എന്ന് പറഞ്ഞു. ദാരിയാത്ത് 26-27. അവരുടെ വരവിന്റെ ഉദ്ദേശ്യത്തെപ്പറ്റി താഴെ വിവരിക്കുന്നുണ്ട്.
2: വചനം 70. ഫലമ്മാറാ, എന്നിട്ട് അദ്ദേഹം കണ്ടപ്പോൾ, ഐദിയഹും അവരുടെ കൈകളെ, ലാ തസിലു, ചേരാതെ അഥവാ നീളാതെ, ഇലൈഹി അതിലേക്ക്, നക്കിറഹും അവരെക്കുറിച്ച് അദ്ദേഹം ശങ്കിച്ചു. ഔജസ അദ്ദേഹത്തിന് തോന്നുകയും ചെയ്തു, മിനുഹും അവരെപ്പറ്റി, ഖൈഫ ഒരു ഭയം. ഖാലു അവർ പറഞ്ഞു, ലാ തഖഫ് നീ ഭയപ്പെടണ്ട, ഇന്നാ ഉർസിൽനാ ഞങ്ങൾ അയക്കപ്പെട്ടിരിക്കുന്നു, ഇലാ ഖൗമി ജനങ്ങളിലേക്ക്, ലൂത്തിൻ ലൂത്തിൻ്റെ

0: എന്നിട്ട് അവരുടെ കൈകൾ അതിലേക്ക് നീളുന്നില്ലെന്ന് കണ്ടപ്പോൾ അദ്ദേഹം അവരെക്കുറിച്ച് ശങ്കിച്ചു. അവരെപ്പറ്റി അദ്ദേഹത്തിന് ഒരു ഭയം തോന്നുകയും ചെയ്തു. അവർ പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞങ്ങൾ ലൂത്തിന്റെ ജനങ്ങളിലേക്ക് അയക്കപ്പെട്ടിരിക്കുകയാണ്.
1: അതിഥികൾ ഭക്ഷണത്തിലേക്ക് കൈനീട്ടുന്നില്ല, മലക്കുകൾ ഭക്ഷണം കഴിക്കാറില്ലല്ലോ. അത് കണ്ടപ്പോൾ അവരെപ്പറ്റി ഇബ്രാഹിം അലൈഹിസ്സലാമക്ക് സംശയവും ഭയവുമുണ്ടായി. ഇത് മനസ്സിലാക്കിയ അതിഥികൾ തങ്ങളെ സ്വയം പരിചയപ്പെടുത്തി. തങ്ങൾ അള്ളാഹു അയച്ച ദൂതന്മാരാണ്. ലൂത്ത് നബി അലൈഹിസ്സലാമയുടെ ജനതയെ നശിപ്പിക്കുവാൻ വേണ്ടി അയക്കപ്പെട്ടവരാണ് എന്നറിയിച്ചു. ഇതായിരുന്നു അവരുടെ വരവിന്റെ ഒരു ലക്ഷ്യം. മറ്റൊരു ലക്ഷ്യത്തെപ്പറ്റി തുടർന്നു പറയുന്നു.
2: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു. രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
3: Tune to reality.

0: ഇതോടുകൂടി ഹറമേൻ ലൈവ് സമാപിക്കുന്നു.
1: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറെ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറെ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഘണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പറയണം ഖലീഫ സുനൈചി.

0: ഇപ്പോൾ കേട്ടത് അൽ മുഅല്ലിം. ഖലീഫ സുനൈജിയുടെ ഖിറാത്ത് സൂറത്തുൽ മാഇദ 18 മുതൽ 21 വരെയുള്ള വചനമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.
1: പരിശുദ്ധ ഖുർആനിന്റെ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരീച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരീച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരീച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരീച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചുകൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
1: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള അവിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ 2-3 കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്. ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത്. ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. 2, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അല്ലാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം. ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
1: അവിടെ ഖുർആനൻ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
2: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
0: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു പുതിയ

0: Peace Radio. Tune to reality. Email hello@peaceradio.com. Phone 9020840840.
1: വിശുദ്ധ ഖുർആൻ പഠനം സാർവത്രികമാക്കാൻ പീസ് റേഡിയോ ഒരുക്കുന്ന ഹൃദയവസന്തത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. സൂറത്ത് ഹൂദ് 73-ാമത്തെ വചനമാണ് ഇന്ന് നാം പഠിക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ജംഷീർ സലാഹി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്ന ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قالوا أتعجبين من أمر الله رحمة الله وبركاته عليكم أهل البيت إنه حميد مجيد. പ്രിയപ്പെട്ട പീസ് റേഡിയോ ഹൃദയ വസന്തം ശ്രോതാക്കളെ, ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുകയാണ്. സൂറത്തുൽ ഹൂദിലെ 73-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ആ വചനം ഇപ്രകാരമാകുന്നു. ഖാലു, അവർ പറഞ്ഞു. അവർ എന്ന് പറഞ്ഞാൽ മലക്കുകളെയാണ് ഇവിടെ ഉദ്ദേശം, അള്ളാഹുവിൻ്റെ ദൂതന്മാരായ മലക്കുകൾ. അതഅജബീന, നീ അത്ഭുതപ്പെടുകയോ. മിൻ അംരില്ല, അള്ളാഹുവിൻ്റെ കൽപ്പനയെക്കുറിച്ച്. റഹ്മത്തുല്ലാഹി, അള്ളാഹുവിൻ്റെ കാരുണ്യം. അള്ളാഹുവിൻ്റെ കാരുണ്യം. വബറകാതുഹു, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളും. അലൈക്കും, നിങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ. അഹ്ലൽ ബൈത്ത്, ഏ വീട്ടുകാരെ. ഇന്നഹു, തീർച്ചയായും അവൻ അള്ളാഹു. ഹമീദുൻ, സ്തുത്യർഹനാണ്. മജീദ്, മഹത്വമേറിയവനും. ഈ വചനം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ വീട്ടിൽ അള്ളാഹുവിൻ്റെ മലക്കുകൾ വന്ന സമയത്ത് നടന്ന അവർ തമ്മിലുള്ള സംഭാഷണത്തിൻ്റെ ഒരു പശ്ചാത്തലമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് മനസ്സിലാക്കി. മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ ജനത അള്ളാഹുവിനെയും അവരിൽ നിയോഗിക്കപ്പെട്ട പ്രവാചകനായ ലൂത്ത് നബിയെയുമൊക്കെ ധിക്കരിച്ച് വളരെ വൃത്തികേട് പ്രവർത്തിച്ച് ശിർക്കും കുഫറും തമ്മാടിത്തങ്ങളുമായി ജീവിക്കുന്ന ഒരു ജനത, അവരെ നശിപ്പിച്ചു കളയാൻ അള്ളാഹുവിൻ്റെ കൽപ്പന വന്നെത്തുകയും ആ ദൗത്യം നിർവഹിക്കാൻ വേണ്ടി മലക്കുകൾ വരുന്ന രംഗവുമാണ് ഇവിടെ ഇതിൻ്റെ തൊട്ട് മുമ്പ് നമ്മൾ മനസ്സിലാക്കിയത്. അവിടേക്ക്, അസദൂം എന്ന നാട്ടിലേക്ക് മലക്കുകൾ പോകുന്നതിൻ്റെ മുമ്പ് അതേ കാലത്ത് ജീവിക്കുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ വീട്ടിലേക്ക് അവർ വരികയും ഇബ്രാഹിം നബിക്കും അദ്ദേഹത്തിൻ്റെ പത്നി സാറയ്ക്കും ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം എന്ന സന്താനം ജനിക്കാൻ പോകുന്നതിൻ്റെ സന്തോഷ വാർത്ത അറിയിക്കാനും കൂടിയാണ് മലക്കുകൾ ആ വഴിയിലേക്ക് വന്നത്. അങ്ങനെ മലക്കുകൾ മലക്കുകളാണെന്നറിയാതെ മനുഷ്യരൂപത്തിൽ വന്ന അതിഥികളെ സ്വീകരിക്കാൻ വേണ്ടി ഇബ്രാഹിം നബി ഒരുങ്ങുകയും ആ സ്വീകരണത്തിന് വേണ്ടി അവരെ പിന്നെ അതിഥി സൽക്കാരം നടത്തുന്നതിനു വേണ്ടി ഒരു മൂരിക്കുട്ടിയെ അറുത്ത് പൊരിച്ച് അവരുടെ മുമ്പിൽ ഭക്ഷണ വിഭവം തയ്യാറാക്കി. പക്ഷെ അവർ കഴിക്കാതിരിക്കുന്നത് കാണുമ്പോഴാണ് മൂസാ നബി അലൈഹി സ്വലാമിനൊരു പേടി തോന്നുന്നതും അവസാനം അവർ ഞങ്ങൾ അള്ളാഹുവിൻ്റെ മലക്കുകളാണ്, നിങ്ങൾക്ക് ഇസ്ഹാഖ് എന്ന ഒരു നബി, പിന്നീട് ഇസ്ഹാഖ് നബിയുടെ തലമുറയ്ക്ക് അടുത്ത പുത്രനായി യാക്കൂബ് നബി, അവരുടെയൊക്കെ സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറയുകയാണ്. ഈ സംസാരം കേൾക്കുന്ന ഇബ്രാഹിം നബി അലൈഹി സ്സലാമിൻ്റെ ഭാര്യ സാറ അവർ അത്ഭുതത്തോടുകൂടി ചോദിക്കുന്നുണ്ട്. ഖാലത്ത്, യാ വൈലത്ത, ആ അലിദു വ അന അജൂസുൻ വഹാദാ ബഅലി ഷൈഖ, എൻ്റെ ഭർത്താവ് ഒരു വൃദ്ധനായിട്ടുണ്ട്, എൻ്റെ ബഅല് ഭർത്താവ് ഷെയ്ഖൻ ഒരു വൃദ്ധനായിരിക്കുന്നു, ഞാനാകട്ടെ അജൂസ് ഒരു വൃദ്ധയുമായിട്ടുണ്ട്, കിഴവയുമായിട്ടുണ്ട്. എന്നിട്ട് ആ അലിദു ഞാൻ പ്രസവിക്കുകയോ? ഇന്നഹാദ ലഷൈ ഉൻ അജീബ്, അങ്ങനെയാണെങ്കിൽ ഇതൊരത്ഭുതകരമായ അജീബായൊരു ഷെയ് ആണ്, ഒരു കാര്യം ആകുന്നു എന്ന് അത്ഭുതം പ്രകടിപ്പിക്കുന്ന സമയത്ത് മലക്കുകൾ, അള്ളാഹുവിൻ്റെ മലക്കുകൾ അവരോട് ചോദിക്കണം, ഖാലു, ആ ആയത്താണിത്. മലക്കുകൾ ആ സാറ റളിയല്ലാഹു അൻഹ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ഭാര്യ സാറ, മലക്കുകൾ അവർക്ക് സന്തോഷ വാർത്ത, സന്താനം ജനിക്കാൻ പോകുന്നു എന്ന വാർത്തയറിയിക്കുമ്പോൾ അതിൽ അത്ഭുതം പ്രകടിപ്പിച്ച അവരോട് തിരിച്ച് അള്ളാഹുവിൻ്റെ മലക്കുകൾ പറയുന്ന രംഗമായിട്ടാണ് ഈ ആയത്ത് എന്നാണ് മുഫസ്സിറുകൾ വിശദീകരിച്ചു നൽകിയിട്ടുള്ളത്. ഖാലു, അവർ പറഞ്ഞു, മലക്കുകൾ, അള്ളാഹുവിൻ്റെ മലക്കുകൾ, അതഅജബീന, നീ അത്ഭുതപ്പെടുകയാണോ? അള്ളാഹുവിൻ്റെ എന്തിനെക്കുറിച്ച്? മിൻ അംബ്രില്ലാഹി, അള്ളാഹുവിൻ്റെ കൽപ്പനയെക്കുറിച്ച്. റഹ്മത്തുല്ലാഹി വബറകാത്തുഹു അലൈക്കും അഹ്ലൽ ബൈത്ത്, ഏ വീട്ടുകാരെ, അഹ്ലു ബൈത്ത് വീട്ടുകാരെ, അള്ളാഹുവിൻ്റെ കാരുണ്യവും അനുഗ്രഹവും നിങ്ങളുടെ മേലുണ്ടാകട്ടെ. തീർച്ചയായും അള്ളാഹു ഇന്നഹു, തീർച്ചയായും അവൻ അള്ളാഹു, ഹമീദുൻ മജീദ്, ഏറെ സ്തുത്യർഹനും മഹത്വമേറിയവനും ആകുന്നു. ഇവിടെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാവർക്കും അറിയാം, ഒരു കാര്യം ഈ ലോകത്ത് സംഭവിക്കുന്നതെല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം സൃഷ്ടിപ്പ് എന്നുള്ളത് അല്ലെങ്കിൽ ഒന്നും പ്രയാസകരമായൊരു കാര്യവും അള്ളാഹിനെ സംബന്ധിച്ചില്ല. പക്ഷേ മനുഷ്യർക്ക് സ്വാഭാവികമായ രീതിയിൽ വാർദ്ധക്യത്തിൻ്റെ അവസ്ഥയിലെത്തുന്ന ഒരു ഭർത്താവും വാർദ്ധക്യത്തിൻ്റെ അവസ്ഥയിലെത്തിയ ഒരു ഭാര്യയും, അവർക്കൊരു സന്താനം ജനിക്കുക എന്നുള്ളത് സാധാരണഗതിയിൽ അങ്ങനെ അങ്ങോട്ട് നാട്ടിൽ പതിവില്ലാത്ത ഒരു സംഗതിയാണ്. അപ്പോൾ വാർദ്ധക്യത്തിൻ്റെ അവസ്ഥയിലാണ് ഇബ്രാഹിം നബിയും അവരുടെ ഭാര്യയും, അപ്പോഴാണ് സന്താനം ജനിക്കും എന്നുള്ള വാർത്ത കേൾക്കുമ്പോൾ ഒരു അത്ഭുതം പ്രകടിപ്പിക്കുകയാണ്. അപ്പോൾ അതിൽ അത്ഭുതം പ്രകടിപ്പിക്കേണ്ടതില്ല എന്ന് മലക്കുകൾ അവരെ ഓർമ്മിപ്പിക്കുകയാണ്. മാത്രമല്ല അള്ളാഹുവിൻ്റെ മലക്കുകൾ പ്രാർത്ഥിക്കുകയാണ്, അല്ലേ, എന്താ, റഹ്മത്തുല്ലാഹി വബറകാത്തുഹു അലൈക്കും അഹ്ലൽ ബൈത്ത്. ഒരാളുടെ ജീവിതത്തിൽ കിട്ടുന്ന വലിയ വലിയ സൗഭാഗ്യങ്ങളിൽ ഒന്നാണ് ഇത്, അള്ളാഹുവിൻ്റെ മലക്കുകൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. എന്ത്? സന്തോഷത്തിൻ്റെ, അനുഗ്രഹത്തിൻ്റെ, കാരുണ്യം, അള്ളാഹുവിൻ്റെ കാരുണ്യം, അള്ളാഹുവിൻ്റെ കാരുണ്യവും അള്ളാഹുവിൻ്റെ റഹ്മത്തും ഉണ്ടാകട്ടെ. അതായത് ലാ തസാലു റഹ്മത്തുഹു വ ഇഹ്സാനുഹു വ ബറകാത്തുഹു, അള്ളാഹുവിൻ്റെ റഹ്മത്ത്, ഇഹ്സാന്, ബറക്കാത്ത്, അതെല്ലാം ഉണ്ടാകട്ടെ. അത് അസ്സിയാദത്തു മിൻ ഖൈരിഹി വ ഇഹ്സാനിഹി, അള്ളാഹുവിൻ്റെ അടുക്കലിൽ നിന്നുള്ള അനുഗ്രഹങ്ങളുടെ വർദ്ധനവിന് വേണ്ടിയാണ് അവർ പ്രാർത്ഥിക്കുന്നത്, അതിൻ്റെ നൈരന്തര്യത്തിന് വേണ്ടിയാണ് അവർ പ്രാർത്ഥിക്കുന്നത്. അതേപോലെ വഹുലൂലുൽ ഖൈരിൽ ഇലാഹി അലൽ അബ്ദ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹം, ഖൈറ് അവൻ്റെ അടിമയുടെ മേൽ സംഭവിക്കട്ടെ, ലഭിക്കട്ടെ എന്നൊക്കെയുള്ള പ്രാർത്ഥനയാണ്. മലക്കുകളാണ് പ്രാർത്ഥിക്കുന്നത്, അല്ലേ. അതോടൊപ്പം അള്ളാഹുവിൻ്റെ ഹമീദു സിഫാത്ത്, അള്ളാഹുവിൻ്റെ ആ സിഫാത്ത് എന്താണ്? ലി അന്ന സിഫാത്തഹു, ലി അന്ന സിഫാത്തിഹി സിഫാത്തുൻ കമാലുൻ, അള്ളാഹുവിൻ്റെ സിഫത്ത്, ആ വിശേഷണം, എല്ലാ വിശേഷണങ്ങളിലും അള്ളാഹു പരിപൂർണനാണ്. അള്ളാഹു ഹമീദ് എന്ന് പറഞ്ഞാൽ അതിൽ പരിപൂർണനാണ് അള്ളാഹു. അതേപോലെ അള്ളാഹു മജീദ് എന്ന് പറയുമ്പോൾ അത് അള്ളാഹുവിൻ്റെ അളുമത്ത്, മഹത്വവും അതിൻ്റെ വിശാലതയെയുമാണ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് എന്ന് മുഫസ്സിറുകൾ വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ എല്ലാ സിഫത്തുകളും പരിപൂർണമാണ്. വലഹുമിൻ കുല്ലി സിഫത്തിൻ കമാൽ, അള്ളാഹുവിൻ്റെ ഏത് വിശേഷണങ്ങളിലും അള്ളാഹു സമ്പൂർണനാണ്. അക്മലുഹ വ അതമ്മുഹ വ അഅമ്മുഹ, അതിൻ്റെ എല്ലാ നിലക്കും ഏത് വശങ്ങളിലൂടെ അതിനെ പരിഗണിച്ചാലും അതിലെല്ലാം അള്ളാഹു സമ്പൂർണനാണ്. അപ്പോൾ തീർച്ചയായും ഈ 73-ാമത്തെ ഈ വചനം നമ്മളെ അള്ളാഹു ഓർമ്മിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ കാര്യങ്ങളെ തൊട്ട് അള്ളാഹുവിൽ നിന്ന് എന്തും ഒരു വിശ്വാസിക്ക് എപ്പോഴും ആഗ്രഹിക്കാം, പ്രതീക്ഷിക്കാം, അല്ലേ. ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിലും ഒരു വിശ്വാസിയും എന്ത് ചെയ്യേണ്ടതില്ല, നിരാശപ്പെടേണ്ടതില്ല, എന്നുള്ളൊരു ചിന്ത കൂടി, ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി ഈ വചനം നൽകുകയാണ്. കാരണം ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലാഹുവേ റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ, സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ ഞങ്ങൾക്ക് നൽകണേ, എനിക്കും നൽകണേ. അപ്പോൾ സാധാരണഗതിയിൽ നാട്ടിൽ ഒരു വാർദ്ധക്യത്തിൻ്റെ അവസ്ഥയിലെത്തിയ ദമ്പതികൾ, ഭാര്യ ഒരു കിഴവി അല്ലെങ്കിൽ വാർദ്ധക്യത്തിൻ്റെ അങ്ങേ തലയിലെത്തുക, ഭർത്താവിന് വാർദ്ധക്യം പ്രാപിക്കുക, പിന്നെ മക്കൾ ജനിക്കൂല എന്നുള്ളതാണ് നാട്ടിലുള്ളൊരു സാധാരണ ഒരു ചിന്ത. പക്ഷേ വിശ്വാസികളാണെങ്കിൽ ഒരിക്കലും അള്ളാഹുവിനോടുള്ള ദുആയിൽ, അള്ളാഹുവിൽ നിന്നുള്ള പ്രതീക്ഷയിൽ അവരൊരിക്കലും നിരാശരാകൂല. അതാണ് ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വിഷയം. ഇതേപോലെ തന്നെ സക്കരിയ നബി അലൈഹിസ്സലാമിൻ്റെ ദുആ, പിന്നെ സൂറത്തു മറിയമിൽ നമ്മൾ പഠിക്കുന്നുണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ടാവും, മനസ്സിലാക്കിയിട്ടുണ്ടാവും. അവിടെ സക്കരിയ നബി പറയുന്നുണ്ട്, എൻ്റെ തലമുടികളൊക്കെ പിന്നെ നരച്ചുപോയി, എൻ്റെ എല്ലുകൾ ബലക്ഷയം വന്നു, പക്ഷേ അള്ളാഹുവിൽ നിന്നുള്ള പ്രതീക്ഷ എനിക്കൊരിക്കലും കുറഞ്ഞിട്ടില്ല. സക്കരിയ നബിക്ക് അവസാനം യഹ്യ അലൈഹിസ്സലാം എന്ന സന്താനത്തിന് അള്ളാഹു നൽകുന്നുണ്ട്. അപ്പോൾ മനുഷ്യർ പുതിയ കാലത്ത് പലർക്കും ഇപ്പോൾ ഖുർആൻ തന്നെ നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, മക്കൾ എന്നുള്ളത് അള്ളാഹുവിൻ്റെ അനുഗ്രഹവുമാണ്, പരീക്ഷണവുമാണ്. ചിലർക്ക് അള്ളാഹു ആൺമക്കളെ മാത്രമാണ് നൽകുക, ചിലർക്ക് പെൺമക്കളെ മാത്രമാണ് നൽകുക, ചിലർക്ക് ആൺമക്കളെയും പെൺമക്കളെയും ഇടകലർത്തി അള്ളാഹു നൽകും, ചിലർക്ക് മക്കളെ നൽകാതെ അള്ളാഹു പരീക്ഷിക്കും. പലപ്പോഴും ഈ കുട്ടികളില്ലാത്ത, മക്കളില്ലാത്ത ആളുകൾ അവർ പല നിരക്കുള്ള ചൂഷണങ്ങൾക്ക് വിധേയരാകാറുണ്ട്. ആത്മീയമായ പല ചൂഷണങ്ങൾക്കും തട്ടിപ്പുകൾക്കും, മക്കളില്ലാത്തവർ ജാറങ്ങളിൽ, ദർഗകളിൽ, ബീവിമാർ, ഇങ്ങനെ പല സ്ഥലങ്ങളിലും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത, അള്ളാഹുവിൽ പങ്കുചേർത്തുകൊണ്ട് പല കേന്ദ്രങ്ങളിലും അവർ നേർച്ചകളും വഴിപാടുകളുമായി മക്കളെ തേടി നടക്കാറുണ്ട്. പലരും പല സമുദായങ്ങളുടെയും ആരാധനാ കേന്ദ്രങ്ങളിൽ വരെ, ഇതര സമൂഹങ്ങളുടെ, സമുദായങ്ങളുടെ, മതവിഭാഗക്കാരുടെ ആരാധനാലയങ്ങളിൽ വരെ നേർച്ചകളും വഴിപാടുകളുമൊക്കെ സന്താന സൗഭാഗ്യത്തിന് വേണ്ടി നടത്താറുണ്ട്. സത്യത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മക്കളെ അവന് ലഭിക്കുക എന്നുള്ളത് അള്ളാഹു നൽകുന്നതാണ്, അത് വളരെ വ്യക്തമാണ്. അപ്പോൾ ക്ഷമയോടുകൂടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് മക്കളില്ലാത്ത ആളുകൾക്ക് മുന്നിലുള്ള പരിഹാരം. അതാണ് സക്കരിയ നബിയുടെ ജീവിതവും ഇബ്രാഹിം നബിയുടെ ജീവിതവുമൊക്കെ പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അതായത് ജീവിതത്തിൻ്റെ ഒരു വാർദ്ധക്യത്തിൻ്റെ അവസ്ഥയിലാണ് സക്കരിയ നബിക്കും അതേപോലെ ഇവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനുമൊക്കെ അള്ളാഹു സന്താനങ്ങളെ നൽകുന്നത്, മക്കളെ നൽകുന്നത്. ആ മക്കളെ നൽകാനുള്ള കഴിവ് അത് അള്ളാഹുവിൻ്റെ ഖദറും അള്ളാഹുവിൻ്റെ ഖലാവുമൊക്കെയാണ്. അതല്ലാ ഏറ്റവും ഖൈറായൊരു സമയത്താണ് അള്ളാഹു അത് നൽകുക. അതിൽ പല ഹിക്മത്തുകളും ഉണ്ടാകും. അപ്പോൾ മക്കളില്ലാത്തവർ ക്ഷമയോടുകൂടി അള്ളാഹുവിൽ മാത്രം ഭരമേൽപ്പിച്ച്, അള്ളാഹുവിൽ മാത്രം പ്രതീക്ഷയർപ്പിച്ച്, അവനോട് മാത്രം അത് ചോദിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും പലരും മക്കളില്ലാത്ത ദമ്പതികളെ അവരുടെ കുടുംബങ്ങളോ അവരുടെ സൗഹൃദങ്ങളോ അവരുടെ കൂട്ടുകാരൊക്കെ ആയിരിക്കും പലപ്പോഴും വഴിതെറ്റിക്കുന്നത്. നീ ഇന്ന ഒരു സ്ഥലത്ത് പോയി, അവിടെ ഒരു മഹാനുണ്ട് അല്ലെങ്കിൽ ദിവ്യനുണ്ട്, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പോയി നേർച്ചയോ വഴിപാടോ നടത്തിയ നിനക്കെന്ത് ചെയ്യും, മക്കളുണ്ടാകും. കുറേ ആളുകൾക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ശിർക്കിൻ്റെ കേന്ദ്രങ്ങളിലേക്കും അല്ലാ, ഈ ലോകത്തിൻ്റെ സൃഷ്ടാവും പരിപാലകനും നിയന്താവുമായ അള്ളാഹുവിൻ്റെ അപ്പുറം നമുക്ക് സന്താനങ്ങളെ തരാൻ കഴിയും എന്ന് വിചാരിച്ച്, പ്രതീക്ഷയർപ്പിച്ച്, വിശ്വസിച്ച് പല അപകടങ്ങളിലും ചെന്ന് പതിക്കുന്ന ആളുകളെ മുസ്ലിം സമൂഹത്തിലടക്കം നമ്മൾ കാണുമ്പോൾ ഈ സക്കരിയ നബിയുടെയും ഇബ്രാഹിം നബിയുടെയും ഒക്കെ ജീവിതം നമുക്കതിൽ തീർച്ചയായും വളരെ വലിയ ഓർമ്മപ്പെടുത്തലും ഗുണപാഠവുമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഏതായാലും ഇവിടെ അള്ളാഹുവിൻ്റെ മലക്കുകൾ ഓർമ്മപ്പെടുത്തുന്നത്, നിങ്ങൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ തൊട്ട്, അള്ളാഹുവിൻ്റെ കാര്യങ്ങളെ തൊട്ട് അത്ഭുതപ്പെടരുത്. അത് നമുക്കുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് എന്ന് പറഞ്ഞാൽ, ഒരു നിരാശയുമില്ലാതെ തങ്ങളുടെ റബ്ബിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് ഒരു വിശ്വാസിക്ക് ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ മുന്നോട്ട് പോകാവുന്നതാണ്, ഏറ്റവും ഖൈറായതാണ്. ഒരു മനുഷ്യനൊരു വിശ്വാസിക്ക് അവൻ്റെ അനുഗ്രഹദാതാവായ അള്ളാഹു നൽകുന്നത് എന്ന ഒരു ബോധ്യം ഇതിലൂടെ നമുക്കുണ്ടാവണം. രണ്ടാമത്തേത്, അള്ളാഹുവിൻ്റെ അനുഗ്രഹം, അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യം, അതാണ് ആത്യന്തികമായി ഒരു വിശ്വാസിക്ക് ലഭിക്കേണ്ടത് അല്ലേ. അനുഗ്രഹവും കാരുണ്യവും ഇല്ലാതെ പിന്നെ മറ്റെന്ത് കിട്ടിയിട്ടും ഒരു കാര്യമില്ല. അള്ളാഹുവിൽ നിന്ന് നിങ്ങൾക്ക് മക്കളെ ലഭിക്കുമെന്ന സന്തോഷ വാർത്തയ്ക്ക് പുറമേ അള്ളാഹുവിൻ്റെ മലക്കുകൾ സാറയോടും ഇബ്രാഹിം നബിയോടും പറയുന്നത് അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യവും അവനിൽ നിന്നുള്ള അനുഗ്രഹവും ഈ വീട്ടുകാരെ നിങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ എന്നൊരു ദുആ കൂടിയാണ്. അത് ഏറ്റവും പ്രധാനമാണ്. കാരണം അള്ളാഹു ഏറ്റവും സ്തുത്യർഹനും അള്ളാഹു ഏറ്റവും ശ്രേഷ്ഠനുമാണ്, മഹത്വമേറിയവനുമാകുന്നു എന്ന രണ്ട് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളിലൂടെയാണ് ഈ 73-ാമത്തെ വചനം അള്ളാഹു അവസാനിപ്പിക്കുന്നത്. തീർച്ചയായും അള്ളാഹുവിൻ്റെ ഖുർആൻ യഥാവിധി മനസ്സിലാക്കി ജീവിതം അതിനനുസരിച്ച് ക്രമപ്പെടുത്തി ശരിയായ വിശ്വാസത്തിൻ്റെ വഴിയിൽ സഞ്ചരിച്ച് മുവഹ്ഹിദുകളായി ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇന്നത്തെ ഈ ഹൃദയവസന്തം ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ സൂറത്തു ഹൂദിലെ 73-ാമത്തെ വചനമാണ് നാം പഠിച്ചത്. അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കാൻ നാം എന്തെല്ലാം ചെയ്യണം എന്നതിനെ കുറിച്ചായിരുന്നു ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ ക്ലാസ് എടുത്തത്. ജംഷീർ സലാഹി.
3: ആരോഗ്യ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും സന്ദേഹങ്ങളും ഡോക്ടർമാരുമായി നേരിട്ട് പങ്കുവച്ചാലോ? പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം. തത്സമയ സംശയ ദൂരീകരണത്തിന് വിളിക്കൂ 9020-840-840. എല്ലാ വ്യാഴാഴ്ചയും ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലെ ഡോക്ടറോട് ചോദിക്കാം പ്രോഗ്രാം സെലക്ട് ചെയ്ത് താങ്കളുടെ സംശയങ്ങൾ ടെക്സ്റ്റ് ആയോ വോയിസ് ആയോ അയക്കാം. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം.
4: പ്രവാചക ശബ്ദവും ജീവിതവും ഉപദേശവും നബി ജീവിതത്തിലേക്ക് സത്യവും യഥാർത്ഥവുമായ വെളിച്ചം വീശുന്ന തിരുനബിയോടൊപ്പം പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും വൈകുന്നേരം 7:05 കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും തിരുനബിയോടൊപ്പം.
5: പരിശുദ്ധ ഖുർആനിന്റെ 74-ാം അധ്യായം 50-51 വചനങ്ങളിലൂടെ കഴുതയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:
6: കഅന്നഹും ഹുമുറും മുസ്തൻഫിറഹ് ഫറത് മിൻ ഖസ്വറഹ.
5: ഈ വചനങ്ങളിൽ അല്ലാഹു തആല ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന ആളുകളെ പറ്റിയാണ് പരാമർശിക്കുന്നത്. വേട്ടക്കാരനെ കണ്ട് അല്ലെങ്കിൽ സിംഹത്തെ കണ്ട് ഭയന്നോടുന്ന കഴുതകളെപ്പോലെയാകുന്നു അത്തരം ആളുകൾ എന്നാണ് ഇവിടെ അറിയിക്കുന്നത്. ഉത്ബോധനത്തിന് കാതോർക്കാതെ അത് കേൾക്കാൻ തയ്യാറാകാതെ ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരെപ്പറ്റിയാണ് അള്ളാഹു ഇവിടെ പരാമർശിക്കുന്നത്.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു. ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസ്സിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അല്ലാഹ് ലാ ഇലാഹ ഇല്ലാഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിൻ്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്ന് കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
1: Peace Radio. Tune to reality.
2: ജീവിക്കാൻ വേണ്ടിയുള്ള ഈ തിരക്കുപിടിച്ച ഓട്ടത്തിനിടയിൽ എന്നെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ നിങ്ങളോട് സംസാരിച്ചത് നിങ്ങൾ നന്മകൾ മാത്രമേ ചെയ്യാവൂ എന്ന്, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന്, അന്ധവിശ്വാസം ആപത്താണ് എന്ന്, സൃഷ്ടികളോട് പ്രാർത്ഥനകൾ പാടില്ല എന്ന്, മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്ന്, ചെറിയവരോട് കരുണ കാണിക്കണം എന്ന്, അവരെന്നെ സഹായിക്കണം എന്ന്, അയൽക്കാരോട് ബാധ്യതകൾ ഉണ്ട് എന്ന്, സ്ത്രീകളോട് മാന്യമായി പെരുമാറണം എന്ന്, ചീത്ത വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന്, ലഹരി വസ്തുക്കളിൽ നിന്നും അകന്നു നിൽക്കണം എന്ന്, വർഗീയത വെടിയണമെന്ന്, അങ്ങനെയങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി നന്മകൾ ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. വിശുദ്ധ ഖുർആനിലൂടെ കേൾക്കാൻ നിങ്ങൾ ഒരുക്കമാണോ? ഓൺലൈൻ റേഡിയോ കോഴ്സ് അന്നൂർ, സമ്പൂർണ്ണ ഖുർആൻ പഠന പദ്ധതി. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ. അന്നൂർ കോഴ്സിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ, തികച്ചും സൗജന്യമായി. അന്നൂർ നിങ്ങൾക്ക് വെളിച്ചമാകാതിരിക്കില്ല.
1: പീസ് റേഡിയോ. Tune to reality.
3: نور على مر الزمان تألقا وأضاء للدنيا طريقا.
4: ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ, പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരത ഉണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചു കൊണ്ടൊരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിൻ്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവൻ്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവൻ്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിൻ്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടത് എന്താണ്? തൻ്റെ സഹചാരികൾക്ക്, തൻ്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്നി ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ മനഃപ്പാഠം. വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിന്റെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: أعزائنا المسافرين، نستمع الآن إلى دعاء السفر، وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
1: الله أكبر، الله أكبر، الله أكبر، سبحان الذي سخر لنا هذا وما كنا له مقرنين، وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى، ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوي عنا بعده. اللهم أنت الصاحب في السفر والخليفة في البحر. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
2: അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണമെന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണ് ഉണ്ടായത്. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ

0: മാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചെലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ മറ്ററിവുകളെപ്പോലെ ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം സാമ്പത്തികമായും, അതല്ല നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
1: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് അത്തഹ്സിൻ. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അറിയാതെ വന്നു പോകുന്ന അബദ്ധങ്ങളും തെറ്റുകളും ഉണ്ടാകാറുണ്ട്. സൂറത്തുൽ ഹശറിലെ 14-15 വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ വരുന്ന സ്ഖലിതങ്ങളെക്കുറിച്ചാണ് ഇന്ന് അത്തഹ്സിൻ പ്രോഗ്രാമിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ഹാഫിദ് അബ്ദുഷക്കൂർ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളെ സംബന്ധിച്ചുമാണ് പഠിച്ചു വരുന്നത്. ഇൻഷാഅല്ലാ സൂറത്തുൽ ഹശ്റിലെ 14-15 ആയത്തുകളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്.
5: ലാ യുഖാതിലൂനകും ജമീഅൻ ഇല്ലാ ഫീ ഖുറം മുഹസ്സനതിൻ ഔ മിൻ വറാഇ ജുദുർ بأسهم بينهم شديد تحسبهم جميعا وقلوبهم شتى ذلك بأنهم قوم لا يعقلون كمثل الذين من قبلهم قريبا ذاقوا وبال أمرهم ولهم عذاب أليم ഖാഫ്
4: തൊണ്ടയുടെ മുഗൾ ഭാഗത്തിൻ്റെ മേലെ ചെറുനാക്കിൻ്റെ ഭാഗമാണ് മഖ്റജ്.
5: ലാ യുഖാതിലൂനകും, യുഖാതിലൂനകും അല്ല, ലാ യുഖാതിലൂനകും ജമീഅ.
4: സാക്കിന മീമിന് ശേഷം ജീം ഇസ്ഹാർ.
5: ലാ യുഖാതിലൂനകും ജമീഅ. ജമീഅൻ ഇല്ല, ജമീഅൻ
4: തൻവീനു ശേഷം ഹംസ വെളിവാക്കി ഉച്ചരിക്കണം. തൻവീനിനെ ഓതിപ്പോകുന്ന സമയത്ത് ജമീഅൻ ഇല്ല, ജമീഅൻ ഇല്ല ഇങ്ങനെയൊന്നും ഓതരുത്.
5: ജമീഅൻ ഇല്ല, ജമീഅൻ ഇല്ല ഫീ ഖുറ, ഇല്ല ഫീ ഖുറ.
4: വഖഫ് ചെയ്യുമ്പോൾ ഖുറ എന്ന് പറഞ്ഞു നിർത്താം, എന്നാൽ കൂട്ടി ഓതുമ്പോൾ
5: ഖുറം മുഹസ്സന
4: ഇങ്ങനെ. ഖാഫിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. അതുപോലെ തൻവീനു ശേഷം മീമു വന്നാൽ ഇത് ഗംബിഗുന്ന, അവിടെ മണിക്കണം.
5: ഖുറം മുഹസ്സന,
4: തൻവീനിനെ മീമിലേക്ക്
5: കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇല്ലാ ഫീ ഖുറം മുഹസ്സനതിൻ ഔ മിൻ വറാഇ ജുദുർ. മുഹസ്സന മുഹ ഹ തൊണ്ടയുടെ മധ്യഭാഗം, അതുപോലെ സ്വാദ് ഇസ്തിഇലാന്റെ അക്ഷരമാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കണം സ്വാദ്. മുഹസ്സന മുഹസ്സന അല്ല മുഹസ്സന എന്നുമല്ല മുഹസ്സ മുഹസ്സനതിൻ മുഹസ്സനതിൻ ഔ തൻവീന് ശേഷം ഹംസ, ഇവിടെ വെളിവാക്കി ഉച്ചരിക്കണം, ഇദ്ഹാർ ചെയ്യണം. മുഹസ്സനതിൻ ഔ ഔ മിൻവ ഔ മിൻവ തൻ നൂൻ സാക്കിനേക്ക് ശേഷം വാ വന്നാൽ ഇദ്ഗാം ബിഗുന്ന ഔ മിൻ വറായി ഇങ്ങനെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. വറായി ഇവിടെ മദ് മുത്തസിലാണ്, മുത്തസിൽ വാജിബാണ് എന്ന് നമ്മൾ പഠിച്ചു. നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ കതിൽ അവിടെ നീട്ടണം. പിന്നെയോ ജുദുർ എന്നാണ് വഖഫ് ചെയ്യേണ്ടത്. ജുദുർ ജീമിന് ദൊമ്മ് ദാലിന് ദൊമ്മ് ഇതൊക്കെ ശ്രദ്ധിക്കണം. റായിന് കിസറാണ് നിർത്തുമ്പോൾ ജുദുർ സുക്കൂൻ റായിന് നൽകിക്കൊണ്ട് ജുദുർ. തീരെ അറിയാത്ത ആളുകൾ മനസ്സിലാക്കുക, ജുദുർ എന്നൊന്നും പറയരുത്, ജുദുർ ജുദുർ. അപ്പോൾ ഇല്ലാ ഫീ ഖുറം മുഹസ്സനതിൻ ഔ മിൻ വറാഇ ജുദുർ ഇങ്ങനെ ഓതുക. ബഅസുഹും ബൈനഹും ശദീദ്. ബഅസുഹും ബഅസുഹും ബഅസുഹും അല്ല ബഅസുഹും ബൈനഹും എന്ന് ഓതരുത്. ബഅസുഹും ബഅസുഹും ബഅസുഹും ബൈനഹും സാക്കിനായ മീമിന് ശേഷം ബ ഇഖ്ഫ ഷഫവി അവ്യക്തമാക്കി അവിടെ മണിക്കണം. ബഅസുഹും ബൈനഹും ബഅസുഹും ബൈനഹും ബൈനഹും ശദീദ് ശദീദ്. വഖഫ് ചെയ്യുമ്പോൾ ദാലിനെ ശരിക്കും കേൾക്കണം, അവിടെ നിർത്തുമ്പോൾ ദാലിനെ ശരിക്കും കേൾക്കണം. ഷദീദ് തഹ്സബുഹും തഹ്സബുഹും തഹ്സബുഹും അല്ല ഹ സുക്കൂനാണ്, ഹന് ഹന്റെ മഖ്റജ് തൊണ്ടയുടെ മധ്യഭാഗമാണ്. തഹ്സബുഹും തഹ്സബുഹും ജമീഅ ജമീഅ വഖഫ് ചെയ്യുമ്പോൾ തഹ്സബുഹും ജമീഅ രണ്ട് ഹർക്കത്തിൻ്റെ കതിർ നീട്ടി നിർത്താം. കൂട്ടി ഓതുകയാണ് നല്ലത്. ജമീഊ തഹ്സബുഹും ജമീഊ വഖുലൂബുഹും കൂട്ടി ഓതുമ്പോൾ തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്യണം, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ജമീഊ വഖുലൂബുഹും വഖുലൂബുഹും ശത്ത തഹ്സബുഹും ജമീഊ വഖുലൂബുഹും ശത്ത ഷത്ത വഖഫ് ചെയ്യുമ്പോൾ അങ്ങനെ രണ്ട് ഹർക്കത്തിൻ്റെ ഖദർ നീട്ടി നിർത്താം. ذلك بأنهم ذلك ذلك لا ذلك ذلك بأنهم نون مشدغن بأنهم قوم قوم لا قاف قوم لا قوم لا തൻവീന് ശേഷം ലാമ് വന്നാൽ ഇദ്ഗാം ബില ഗുന്ന മണിക്കാതെ കൂട്ടിലയിപ്പിക്കണം. ഖൗമുല്ല قَوْمٌ لَا يَعْقِلُونَ لَا يَعْقِلُونَ يَعْقِلُونَ അല്ല يَعْقِلُونَ ഐൻ തൊണ്ടയുടെ മധ്യഭാഗം, ഖാഫ് ചെറുനാക്കിൻ്റെ ആ ഭാഗവുമാണ് മഖ്റജ്. قَوْمٌ لَا يَعْقِلُونَ ഇനി അടുത്ത ആയത്ത് പതിനഞ്ചാമത്തെ ആയത്ത്. كَمَثَلِ الَّذِينَ مِنْ قَبْلِهِمْ كَمَثَلِ അല്ല كَمَثَلِ ثَاء ഉച്ചാരണം പഠിക്കുക. كَمَثَلِ നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട് വരണം. കമസലി കമസലി അല്ല കമസലി ലദീന അല്ലദീന അല്ലസീന അല്ല അല്ലദീന മിൻ ഖബ്ലിഹിം മിൻ ഖബ്ലിഹിം അല്ല മിൻ ഖ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഖാഫ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, ഗുന്നയും അതിൻ്റെ കൂടെ വന്നതിനാൽ സ്വരഭാരത്തിലാക്കാൻ ശ്രദ്ധിക്കുക. മിൻ ഖബ്ലിഹിം ഖബ് ഖബ് ബഅനെ ഖൽഖല ചെയ്യണം. മിൻ ഖബ്ലിഹിം മിൻ ഖബ്ലിഹിം ഖരീബ മിൻ ഖബ്ലിഹിം ഖരീബ ദാഖു വബാല അംരിഹിം ദാഖു അല്ല ദാഖു വബാല അംരിഹിം അംരിഹിം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പദമാണിത് അംർ. അതുപോലെ വമ്രഅതുഹു ഇവിടെയൊക്കെ അധികം ആളുകളും മീമിന് പകരം ബ ആണ് ഉച്ചരിക്കുക. അംരിഹിം അംരിഹിം അല്ല വമ്രഅതുഹു വമ്രഅതുഹു അല്ല, വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പദമാണിത്. അതുപോലെ ലിക്കുൻ ലിമ്രിയും ഒക്കെ അവിടെയൊക്കെ സാക്കിന മീമിനെ ബാ ആക്കിയിട്ട് മാറ്റും. അത് ശ്രദ്ധിക്കുക. അപ്പോൾ പറയേണ്ടത് എന്നല്ല അദാബ് ദാലിന്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. അദാബുൻ അലീം, അദാബുൻ അലീം, നലീം അല്ല, നൂനല്ല, ഹംസയാണ്. അദാബുൻ അലീം ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് ഓതണം ഇൻഷാല്ലാ. ഒന്നുകൂടെ ഈ ഭാഗം ശ്രദ്ധിക്കുക.
6: لا يقاتلونكم جميعا إلا في قرى محصنة أو من وراء جدر بأسهم بينهم شديد تحسبهم جميعا وقلوبهم شتى ذلك بأنهم قوم لا يعقلون كمثل الذين من قبلهم قريبا ذاقوا وبال أمرهم ولهم عذاب أليم.
5: سورة الحشر ലെ 14 15 ആയത്തുകളാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. അല്ലാഹു സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: മാഷാഅല്ലാ, ജസാകല്ലാഹു ഖൈറാ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അത്തഹ്സീൻ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ വരുന്ന അബദ്ധങ്ങൾ ശ്രോതാക്കളുടെ ശ്രദ്ധയിൽ എത്തിക്കുകയായിരുന്നു അത്തഹ്സീൻ പ്രോഗ്രാമിലൂടെ. ഇന്ന് ശ്രോതാക്കൾ കേട്ടത് സൂറത്തുൽ ഹശ്റിലെ 14-15 വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ വരുന്ന അബദ്ധങ്ങളെക്കുറിച്ചുള്ള ക്ലാസ് ആയിരുന്നു. ക്ലാസ് എടുത്തത് ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
1: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35 കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
7: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് കിഡ്സ് ടൈം. സൂറത്തു ഫതഹ് 1-10 വരെയുള്ള വചനങ്ങൾ പാരായണം നിർവഹിക്കുന്നത് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.

0: മാഷല്ല, കുഞ്ഞിളം പ്രായത്തിൽ ചെറിയ കുട്ടികളുടെ പാരായണമാണ് നാം ഇതുവരെ കേട്ടത്. സൂറത്ത് ഫത്തഹ് 1 മുതൽ 10 വരെയുള്ള ഭാഗമാണ് കിഡ്സ് ടൈം എന്ന പ്രോഗ്രാമിൽ നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ അടുത്ത പരിപാടി കാതോർക്കുക, ഖത്തമുൽ ഖുർആൻ. ഇന്ന് വിശുദ്ധ ഖുർആനിലെ ജുസ് 12 പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് ഹജ്ജാജ് റംസാൻ അൽ ഹിന്ദവി.

0: ജസാക്കുമുല്ലാ ഖൈർ. നിങ്ങൾ ഇതുവരെ കേട്ടത് ഖത്തമുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ ജൂസ് 12 പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഹജ്ജാജ് റംസാൻ അൽ ഹിന്ദ്.
1: ഈ ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു തആല സംവിധാനിച്ച സംവിധാനങ്ങളും മനുഷ്യർക്ക് വേണ്ടി തയ്യാറാക്കിയ അനുഗ്രഹങ്ങളും എണ്ണി പറയുന്നതോടൊപ്പം സദാസമയം അള്ളാഹു നമ്മെ കാണുന്നുണ്ട് എന്ന ഏറ്റവും ചിന്തനീയമായ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നതായ ഒരായത്ത് കേൾക്കുക.

0: ആകാശങ്ങളും ഭൂമിയും ആറു ദിവസങ്ങളിലായി സൃഷ്ടിച്ചവനാണവൻ. പിന്നീട് അവൻ സിംഹാസനസ്ഥനായി. ഭൂമിയിൽ പ്രവേശിക്കുന്നതും അതിൽ നിന്ന് പുറത്തു വരുന്നതും ആകാശത്തുനിന്ന് ഇറങ്ങുന്നതും അതിലേക്ക് കയറി ചെല്ലുന്നതും അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട് താനും. അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി കണ്ടറിയുന്നവനാകുന്നു.
1: പീസ് ഖുർആൻ റേഡിയോയിൽ പാരായണ പഠനം. ഓരോ ദിവസവും നമ്മൾ പാരായണം ചെയ്യുന്ന ചെറിയ അധ്യായങ്ങൾ, അതിൽ വന്നുപോകുന്ന അബദ്ധങ്ങൾ ശ്രോതാക്കളെ വിശദീകരിക്കുന്നത് മുബാറക്ക് ബിൻ ഉമർ.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്സഹ്ബി അജ്മഈൻ. അമ്മാ ബഅദ്, പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, നമുക്ക് അടുത്ത സൂറത്തിലേക്ക് നീങ്ങാം. അടുത്ത സൂറത്ത് അൽ മാഊൻ. അതിൽ ശ്രദ്ധിക്കാനുള്ളത് അറഅയ്ത, റഅയ്ത പറയണം. പിന്നെ യുക്കദ്ദിബു ബിദ്ദീൻ, യുക്കദ്ദിബു അത് ദായും ബിദ്ദീൻ എന്ന് പറയുമ്പോൾ ദാലുമാണ്. ഉച്ചാരണം ശ്രദ്ധിക്കുക. പിന്നെ ഫദാലിക്കല്ലദി, രണ്ടും ദാ ആണ്. യദുഉ അയിന് ശബ്ദമുണ്ട്. പിന്നെ വലാ യഹുദ്ദു അലാ ത്വആമിൽ മിസ്കീൻ. ഫവൈലുല്ലിൽ തൻവീന് ശേഷം ലാമാണ്. അപ്പോൾ ഇദ്ഗാം ബിലാ ഗുന്ന. അല്ലദീനഹും അൻ സ്വലാത്തിഹിം, ഇഖ്ഫാ ആണ്. അൻ സ്വല. അല്ലദീനഹും യുറാഉൻ, മദ്. വയംനഊനൽ മാഉൻ. നമുക്കൊന്ന് ഓതാം.

0: യാ ശരിക്ക് ഉച്ചരിക്ക്, ദുഉലിയതീം ഒന്നുകൂടി. ഫദ ആ
1: ഫദാലികല്ലദീ യദുഉൽ യതീം
0: വലാ യഹുദ്ദു

0: അപ്പോൾ സൂറത്തുൽ മാഊൻ കഴിഞ്ഞു. ഇനി ഹുറൂഫുൽ ഖൽഖലയെ സംബന്ധിച്ച് നേരത്തെ സൂചിപ്പിച്ചിരുന്നു, അത് ഒന്ന് ഇതാണ്, അഞ്ചക്ഷരങ്ങൾ ഖാഫ്, ത്വാ, ബാ, ജീം, ദാല്, ഖുത്ബ്, ജദ്. ഈ അക്ഷരങ്ങൾ സുക്കൂൻ ഉണ്ടാവുമ്പോൾ ഒന്ന് കനപ്പിച്ച് ഉച്ചരിക്കണം. അതാണ് ഏതൊക്കെ അക്ഷരങ്ങൾ? ഖാഫ്, ജീമ്, ദാല്. അത് ഓർത്തു വെക്കാൻ വേണമെങ്കിൽ ഖുത്ബ്, ജദ്. ഖാഫാണ് ഖാഫ്, ഖുത്ബ്, ജദ്. ആ ഈ അഞ്ചക്ഷരങ്ങൾ ഒന്ന് കനപ്പിച്ച് ഉച്ചരിക്കണം, അത് സുക്കൂനുണ്ടെങ്കിൽ. പ്രത്യേകിച്ച് വഖഫ് ചെയ്യുന്നിടത്ത് നമ്മളങ്ങനെയാണ് നേരത്തെ ഓതിയത്. അതായത് ഖുൽ ഹുവല്ലാഹു അഹദ്, ഹദ് എന്ന് പറഞ്ഞ പോലെ അഹദ്, അല്ലാഹു സ്വമദ്, അതുപോലെ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഫലഖ് എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, മിൻ ശരി മാ ഖലഖ്, അതുപോലെ. അപ്പോൾ ഈ അക്ഷരങ്ങൾ അവസാനം വരുമ്പോൾ ഹബലും മിം മസദ്,
1: ഹബലും മിം മസദ്.
0: പിന്നെ സമ ഇദാത്തിൽ ബുറൂജ്, ബുറൂജ്,
1: ബുറൂജ്.
0: ഈ അക്ഷരങ്ങൾ അവസാനം വരും. അതുപോലെ മിം വറാഇഹിം മുഹീത്,
1: മിം വറാഇഹിം മുഹീത്,
0: ഒന്ന് അമർത്തി ഉച്ചരിക്കണം. അത് ഈ അഞ്ചക്ഷരങ്ങളാണ്, ഒരു ഒന്ന് ഒന്ന് ഒന്ന് കനപ്പിച്ച് ഉച്ചരിക്കുക, അത് ശ്രദ്ധിക്കുക. ഇനി അടുത്ത സൂറത്ത് നോക്കാം, സൂറത്ത് ഖുറൈഷ്.

0: فبورة نوري
1: لإلى في قريش
0: قاف تشارني ركش أديكنا ركبوند ده

ഈലാഫിഹിം അവിടെ ഹ, പിന്നെ രിഹല ഹ, പിന്നെ ശിത്താ നല്ലോ മദ്, പിന്നെ സ്വൈഫ് അങ്ങനെ പറയും. ഒന്നുകൂടി.

0: وآخر دعوانا الحمد لله رب العالمين.
1: പീസ് ഖുർആൻ റേഡിയോയിൽ നാം കേട്ടത് പാരായണ പഠനം. പാരായണ പഠനത്തിൽ നാം പഠിച്ച അധ്യായം സൂറത്തുൽ സൽസല. ക്ലാസ് എടുത്തത് മുബാറക് ബിൻ ഉമർ.
2: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം! രാവിലെ കാലിച്ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്. അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കിപ്പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ചു വിളമ്പി ഊട്ടിത്തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ, എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
3: ശ്രോതാക്കൾ ഇപ്പോൾ കേൾക്കുന്നത് തൻസീൽ.